നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 13-ാം തീയതി, 2026 ജൂൺ മാസം 27-ാം തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:47. ആകാശവാണി FM റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, സുപ്രഭാതം. റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി. ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്സ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ചേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരുമിച്ചാണെങ്കിൽ വളരെയേറെ ചെയ്യാൻ സാധിക്കും. യെസ്, ഹെലൻ കെല്ലറുടെ ഈ വാക്കുകൾ പോലെ ഒരുമിച്ച് തന്നെ മുന്നേറാം നമുക്ക്. റൈറ്റ് നൗ നമുക്ക് ഈ കാപ്പി കൂടി കുടിച്ചോണ്ടാവാം. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഒരുമിച്ച് ഇപ്പോഴുള്ളത് ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാട്ട്. 7 മണിവരെ സൂഫി വര്യനായ നസറുദ്ദീന്റെ ഒരു ശിഷ്യന് വല്ലാത്ത ഒരു സംശയം. എന്താണ് സംശയം? എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് ഏകാന്തമായി ഒറ്റയ്ക്കിരുന്നാലേ ആത്മീയമായ ഉയർച്ചകളിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന്. പിന്നെ ശരിക്കും എന്തിനാ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത്? കൊള്ളാലേ സംശയം. ഗുരു ഇത് കേട്ടപ്പോൾ ശിഷ്യന് വിശദീകരിച്ചു കൊടുത്തത്, ഉത്തരമായി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചുള്ളത് എന്തുകൊണ്ടാണെന്നല്ലേ നിന്റെ സംശയം. ഒരു കാട് എന്ന് പറയുമ്പോൾ അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരത്തിനേക്കാൾ ഏറെ ശക്തമല്ലേ?

മരങ്ങളെല്ലാം കൂട്ടത്തോടെ നിൽക്കുന്ന കാട് വഴി നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നു. അന്തരീക്ഷ വായു ശുദ്ധീകരിക്കുന്നു, വായുവിലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്നു, അങ്ങനെ എത്രയോ ഉപകാരങ്ങൾ. എന്നാൽ ഈ വനത്തിലെ ഓരോ മരത്തിനെയും ശക്തമായി ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. ഒരു മരത്തിൻ്റെ വേരുകൾ ഉപയോഗിച്ചല്ല മറ്റു മരങ്ങൾ വളരുന്നതും. അതായത് ഓരോ മരത്തിൻ്റെയും ഉറപ്പ് സ്വന്തം വേരിലാണ്. അതുതന്നെയാണ് ആചാര്യന്മാർ പറയുന്നതും. സ്വയം നല്ല പാത നേടുക, ആത്മീയമായ ഉയർച്ച നേടുക, ഒപ്പം ഒരുമിച്ച് ഒരു സമൂഹമായി വർത്തിക്കുകയും ചെയ്യുക. മനസ്സിലായോ? ഗുരു പറഞ്ഞത് മനസ്സിലായോ ഫ്രണ്ട്സ്? വളരെ സിമ്പിളായ കാര്യം വിശദീകരിച്ചു തന്നു അല്ലേ? ഓക്കെ, പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ളത് റെയിൻബോയുടെ കോഫിയാണ്, ബെറ്റ് കോഫി.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

ദ ഗ്രേറ്റസ്റ്റ് സ്വീറ്റനർ ഓഫ് ഹ്യൂമൻ ലൈഫ് ഇസ് ഫ്രണ്ട്ഷിപ്പ്. ടു റേസ് ദിസ് ടു ദി ഹയസ്റ്റ് പിച്ച് ഓഫ് എൻജോയ്മെന്റ് ഇസ് എ സീക്രട്ട് വിച്ച് ബട്ട് ഫ്യൂ ഡിസ്കവർ. സൗഹൃദത്തെ പറ്റി മറ്റൊരു പ്രസ്താവന ജോസഫ് അഡിസന്റേതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അധികം മാധുര്യം നൽകുന്ന സംഗതിയാണ് സൗഹൃദം. ഇത് ഏറ്റവും ആസ്വാദ്യകരമാക്കുന്ന വഴി യഥാർത്ഥത്തിൽ ഒരു രഹസ്യമാണ്, അധികം ആരും മനസ്സിലാക്കാതെ പോകുന്ന സീക്രട്ട്. യെസ്, ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ മൂല്യം അറിയുന്നവർക്കേ ആ രഹസ്യം മനസ്സിലായി.

0: അല്ലേ? ഓക്കെ, ഇത് പറഞ്ഞ ജോസഫ് അഡിസൺ ഉണ്ടല്ലോ, 17, 18 നൂറ്റാണ്ടുകളിലാണ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നത്. കവിയായിരുന്നു, ഉപന്യാസകാരനും നാടകകൃത്തുമായിരുന്നു. വളരെ ലളിതമായ ആഖ്യാന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കെയ്റ്റോ എ ട്രാജഡി എന്ന നാടകമാണ് അഡിസണിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയത്. ലിബ്രറ്റോ, ദ ഡ്രമ്മർ തുടങ്ങിയ നാടകങ്ങളും പ്രസിദ്ധങ്ങളാണ്. ദ ക്യാമ്പയിൻ എന്ന കവിതയും വൻ പ്രശസ്തി നേടിയ സൃഷ്ടിയാണ്. ഈ വിവരങ്ങൾ ഷെയർ ചെയ്തത് ബെറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

റെയിൻബോ എഫ് എം 107.5 പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാമത്തെ സെഗ്മെന്റിലാണ്. സർ ഐസക് ന്യൂട്ടൺ നമുക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ പറ്റി പറഞ്ഞു തന്നു. നമ്മൾ സ്കൂളിൽ മാത്രമല്ല ബെഡ് കോഫിയിലും ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ആ ഒരു പ്രതിഭാസം കൊണ്ട് തന്നെയാണ് നമ്മൾ നിലത്ത് കാലുറപ്പിച്ച് നടക്കുന്നതെന്നും അറിയാമല്ലോ. ഈ ബഹിരാകാശ വാഹനങ്ങൾക്കകത്ത് കണ്ടിട്ടില്ലേ ആളുകളും സാധനങ്ങളും ഒക്കെ ഒരുമാതിരി അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കുന്നത്? ഗുരുത്വാകർഷണ ബലം ഇല്ലാതായാലുള്ള അവസ്ഥയാണത്. അപ്പോൾ ഒരു സംശയം, പക്ഷികളും തുമ്പികളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ ഈ ആകർഷണ ബലം കൊണ്ട് താഴേക്ക് വീഴണ്ടല്ലേ? ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംശയം. തോന്നിയിട്ടുണ്ടോ? ഗുരുത്വാകർഷണത്തെ അതിന് സമമായ മറ്റൊരു ബലം കൊണ്ട് ഒതുക്കുമ്പോഴാണ് ഈ പറക്കൽ എന്ന പ്രക്രിയ സാധ്യമാവുന്നത്. വായുവിൻ്റെ സഹായമാണ് ഇതിന് പുറകിൽ. വായുവിൻ്റെ തള്ളൽ ഗുരുത്വാകർഷണത്തിനെതിരെ ബലപ്പെടുത്തിയാണ് നിലത്തു നിന്നും പൊങ്ങുന്നത്. ആര്? പക്ഷികളും വിമാനങ്ങളും ഹെലികോപ്റ്ററും ഒക്കെ. ചിറകടിച്ചുകൊണ്ടല്ലേ പക്ഷികൾ പറക്കാൻ തുടങ്ങുന്നത്? ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് വായുവിനെ താഴോട്ട് തള്ളും. ഇതേ തത്വം അനുസരിച്ചാണ് ഹെലികോപ്റ്റർ പറന്നു പൊങ്ങുന്നത്. അതിൻ്റെ തലയിൽ ഉറപ്പിച്ചിരിക്കുന്ന ആ കൂറ്റൻ ബ്ലേഡുകളുണ്ടല്ലോ, ആ പ്രൊപ്പല്ലർ, അവ വലിയ വേഗത്തിൽ കറങ്ങുമ്പോൾ വായു താഴേക്ക് തള്ളപ്പെടും. ഇനി ഈ പ്രൊപ്പല്ലർ മുകളിലല്ല മുൻവശത്താണെങ്കിൽ ആ ഫാൻ പുറകോട്ട് കാറ്റിനെ തള്ളിവിട്ട് ചിറകുകളുടെ അടിയിൽ ഉയർന്നു പൊങ്ങുവാൻ സഹായിക്കുന്ന മർദ്ദമുണ്ടാക്കുന്നു. അതുപോലെ റോക്കറ്റുകൾ, അവ മുകളിലേക്ക് കുതിക്കുന്നത് അവയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ചൂടുവായുവിൻ്റെ സഹായത്തോടെയാണ്. എത്ര ശക്തിയിലാണോ പുറത്തു വിടുന്നത്, അതേ ശക്തിയിൽ റോക്കറ്റ് എതിർദിശയിലേക്ക് തള്ളപ്പെടും. തത്വവും സിദ്ധാന്തവും ഒക്കെ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇതെല്ലാം സാധ്യമായത് ഒട്ടനവധി പ്രതിഭാശാലികളുടെ നിരന്തര പ്രയത്നം മൂലമാണ്.

0: ഈ ടെക്നോളജികളെല്ലാം, ഈ സാങ്കേതിക വിദ്യകളെല്ലാം വളരെ വിശദമായി തന്നെ പഠിച്ച് മനസ്സിലാക്കേണ്ടവയാണ്. മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ സാങ്കേതിക വിദ്യകളാണ് നമുക്ക് ആവശ്യം വരാൻ പോകുന്നത്, ആവശ്യം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കഴിവുള്ളവരെ കാത്തിരിക്കുകയാണ് എന്നും നമ്മുടെ ലോകം. അത്തരം കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാവട്ടെ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രധാന ലക്ഷ്യം. സ്റ്റേറ്റ് ഇൻഡിയസ്, ദിസ് ഇസ് ബെറ്റ് കോഫി.
1: Musically yours, FM Rainbow 107.5. Stay tuned.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: ഒരു വ്യക്തിയും അനുകരണത്തിലൂടെ മഹത്വത്തിലെത്തിയിട്ടില്ല. സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് അവനവൻ എത്താവുന്നിടത്തെത്തുക, മറ്റാരെയും അനുകരിക്കാൻ ശ്രമിക്കാതെ. യെസ്, അനുകരണം ആത്മഹത്യക്ക് തുല്യം എന്നാണ് ഉപന്യാസകാരനായ എമേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. ഈ ലോകം നന്മ നിറഞ്ഞതാണെങ്കിലും സ്വാദുള്ള വിളവ് ലഭിക്കണമെങ്കിൽ അധ്വാനം വേണം. കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ച മണ്ണ് ഉഴുതുമറിക്കണം. ഒരാളിൽ അടങ്ങിയിട്ടുള്ള ശക്തി എന്താണെന്ന് അയാൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അതിനെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ അനുകരണം വേണ്ട. എന്നാലും നമുക്ക് അനുകരണത്തിനുള്ള ടെൻഡൻസി കാണിച്ചിട്ട് ആ തെറ്റ് തിരിച്ചറിഞ്ഞ് പിന്നീട് തങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന ചില പ്രമുഖരുടെ കഥകൾ കേട്ടാലോ? ഓക്കെ, കേട്ടോളൂ ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ. അതിപ്രശസ്തനായിരുന്ന മ്യൂസിഷ്യൻ എർവിങ് ബെർലിൻ. മഹാനായ ആ സംഗീതകാരനെ കണ്ടുമുട്ടുന്ന സമയം ജോർജ് ഗെർഷ്വിൻ ജീവിക്കാൻ മെച്ചപ്പെട്ട ഒരു തൊഴിൽ അന്വേഷിക്കുന്ന ഒരു യുവ സംഗീതജ്ഞൻ മാത്രമായിരുന്നു. വളരെ തുച്ഛമായ ശമ്പളമേ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഒരു പ്രോഗ്രാമിന്റെ റിഹേഴ്സലിനിടയ്ക്ക് ബെർലിൻ ഗെർഷ്വിനെ പരിചയപ്പെടാനിടയായി. യുവാവിന്റെ കഴിവിൽ മതിപ്പ് തോന്നി ബെർലിൻ ഗെർഷ്വിനെ തന്റെ മ്യൂസിക് സെക്രട്ടറി ആക്കാമെന്ന് ഓഫർ കൊടുത്തു. ഒപ്പം ഇപ്പോഴുള്ളതിന്റെ മൂന്നിരട്ടി ശമ്പളവും. ഇതിന്റെ കൂടെ വലിയ ആ മ്യൂസീഷ്യനുണ്ടല്ലോ ഒരു ഉപദേശവും കൂടി കൊടുത്തു ഫ്രീ ആയിട്ട്. ഈ ജോലി താങ്കൾ ഏറ്റെടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റെടുത്താൽ ഭാവിയിൽ ഒരു സെക്കൻഡ് ഗ്രേഡ് എർവിങ് ബെർലിനെ ആവുകയുള്ളൂ. സ്വന്തം കഴിവുകളിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അവ വളർത്തിക്കൊണ്ടു വരാൻ ശ്രമിച്ചാൽ ഒന്നാം തരം ജോർജ് ഗെർഷ്വിനാകാം. വിലയേറിയ ആ ഉപദേശം ഗെർഷ്വിൻ ചെവിക്കൊണ്ടു. ഉറച്ച് കഷ്ടപ്പെട്ടെങ്കിലും കാലക്രമത്തിൽ ജോർജ് ഗെർഷ്വിൻ അദ്ദേഹമായി തന്നെ സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടി, അനുകരണത്തിൽ മുങ്ങി നശിക്കാതെ. ഓൾറൈറ്റ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാർലി ചാപ്ലിൻ. അദ്ദേഹം അഭിനയം തുടങ്ങിയ കാലത്തെ അന്ന് തിളങ്ങി നിന്നിരുന്ന ഒരു ജർമ്മൻ കൊമീഡിയനെ അനുകരിക്കാൻ സംവിധായകർ അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നത്രേ. ആദ്യമൊക്കെ അതിന് വഴങ്ങേണ്ടി വന്നു. എന്നാൽ പതുക്കെ സ്വന്തമായ ഒരു ശൈലി രൂപപ്പെട്ടപ്പോൾ മാത്രമാണ് ചാപ്ലിൻ അംഗീകരിക്കപ്പെടാൻ തുടങ്ങിയതും പിന്നീട് പ്രശസ്തിയുടെ ഉന്നതിയിലെത്തിയതും. ഓൾറൈറ്റ്, ദാ ഈ പറയുന്ന ആളെ അത്ര പരിചയം കാണില്ല നിങ്ങൾക്ക്. മേരി മാർഗരറ്റ് മക്ബ്രൈഡ്. ഓ, അറിയോ? പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ആളാണ് കേട്ടോ. കാരണം ദ ഫസ്റ്റ് ലേഡി ഓഫ് റേഡിയോ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നയാളാണ് ഇവർ. 40 വർഷത്തോളമാണ് ഇവർ റേഡിയോ ഷോസ് ചെയ്തിരുന്നത്. 1940കളിൽ മക്ബ്രൈഡിന്റെ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമിന് 60 ലക്ഷത്തിൽ പരം ലിസണേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്സൊക്കെ പറയുന്നത്. ഓക്കെ, മേരി മാർഗരറ്റ് മക്ബ്രൈഡ് റേഡിയോ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി. സ്വന്തമായി ഒരു ശൈലിയൊന്നുമില്ലാതെ ഒരു ഐറിഷ് ഹാസ്യ നടനെ അനുകരിച്ചാണ് അവർ പരിപാടികൾ ചെയ്തിരുന്നത്. എല്ലാം തന്നെ ദയനീയമായ പരാജയങ്ങളായിരുന്നു അത്രേ. കേൾക്കാൻ ആരുമില്ല. പിന്നീട് അനുകരണ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ തനി സ്വഭാവവും കഴിവും പോലെ സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരി എന്ന നിലയിൽ തന്നെ അവർ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. അത് വളർന്ന് രൂപപ്പെട്ടാണ് ഒരു റേഡിയോ താരം എന്ന നിലയിൽ അവർ പ്രശസ്തയായത്. റൈറ്റ്, പ്രഗത്ഭനായ പ്രഭാഷകനും ഗ്രന്ഥകർത്താവുമായിരുന്ന ലോകപ്രശസ്തനായ ഡെയ്ൽ കാർണഗിയുടെ ജീവിതത്തിലുമുണ്ട് ഈ അനുകരണ പ്രോബ്ലംസ്. ജീവിതം തുടങ്ങുന്ന കാലത്ത് ഒരു നടനാകാൻ ആഗ്രഹിച്ചിരുന്നു അത്രേ അദ്ദേഹം. അതിനായി ഡ്രാമ സ്കൂളിൽ ചേർന്നു. അവിടെ ആദ്യം ചെയ്തത് അന്നത്തെ പ്രസിദ്ധ അഭിനേതാക്കളിൽ പലരുടെയും അഭിനയം അനുകരിക്കുക എന്ന പരിപാടിയാണ്.

പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലായി. തുടർന്ന് പതുക്കെ നാടകമൊക്കെ ഉപേക്ഷിച്ചു. ഓക്കെ, പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗകലയെപ്പറ്റി ഒരു പുസ്തകം രചിക്കുന്ന സമയത്ത് മറ്റ് എഴുത്തുകാരുടെ ആശയങ്ങൾ കടമെടുത്ത് ഒരു പുസ്തകത്തിൽ ഒതുക്കുക എന്ന പരിപാടിയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. ഒരു വർഷം കൊണ്ട് മറ്റുള്ളവരുടെ ആശയങ്ങൾ പകർത്തിവെച്ചു. വായിച്ചു നോക്കിയപ്പോൾ ആകെ അവിയൽ പരുവം. അനുകരണത്തിലൂടെ താൻ വീണ്ടും മണ്ടനായി എന്ന് തിരിച്ചറിവുണ്ടായത് അപ്പോഴാണ്. പിന്നെ സ്വയം പറഞ്ഞത്രേ, നീ ഡെയിൽ കാർണഗി ആകണം. അയാളുടെ എല്ലാ മികവുകളും കുറവുകളും പുതിയ പുസ്തകത്തിലുണ്ടാകണം. മറ്റൊരാളാകുന്ന പരിപാടി വേണ്ടേ വേണ്ട. യെസ് ഫ്രണ്ട്സ്, ആരെയും അനുകരിക്കണ്ട. വലിപ്പം കൊണ്ടല്ല നമ്മൾ ജയിക്കുന്നതും തോൽക്കുന്നതും. സോ സ്വയം കണ്ടെത്തുക. നമ്മൾ ആരാകുന്നുവോ എന്താകുന്നുവോ അതിലേറ്റവും മികച്ചതാവുക. നമ്മളായി തന്നെ ഇരിക്കുക. ഈ ഒരു സന്ദേശത്തിലൂടെയാണ് ഇന്നത്തെ ബെഡ് കോഫി അവസാനിക്കുന്നത്. കഥകളും പാട്ടുകളും പ്രചോദനം തരുന്ന സംഭവങ്ങളുമായി വീണ്ടും നാളെ രാവിലെ എത്തും ബെഡ് കോഫിയും ഞാനും. അതുവരെയ്ക്കും ഗുഡ് ബൈ ഫ്രം സുരേഷ് കാഞ്ഞിരക്കാട് ആൻഡ് ഓൾ ഓഫ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ഫോർ നൗ.

ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. മ്യൂസിക്കലി യോഴ്സ്.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ബെഡ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം കൊച്ചി 8:15 വരെ. 7:25 മലയാളം വാർത്തകൾ, 8:15 ഇംഗ്ലീഷ് ന്യൂസ്, 8:30 സവാരി ടൈം, 10:00 വാട്സ്ആപ്പ്, 11:00 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ് ഡൽഹി റിലേ, 12:00 യുവർ ചോയ്സ് ഫോണിൻ പ്രോഗ്രാം, 12:50 മലയാളം ന്യൂസ്, 2:00 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, 2:30 ലോകകപ്പ് ഓളപ്പെരുക്കം, വൈകിട്ട് 3:00 വിവിധ ഭാരതി പ്രോഗ്രാംസ്, 5:00 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്, രാത്രി 8:00 പവർ പ്ലേ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, രാത്രി 10:00 അരികെ, 11:00 ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
2: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റും 26 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി എഫ് എം റെയിൻബോയിൽ സ്വാഗതം കൊച്ചിയുടെ സമയമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അമൃത. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് വാട്സാപ്പിലൂടെയാണ് അയച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയ ശ്രോതാവ് തൃശ്ശൂരിൽ നിന്നും മോഹൻദാസ് ആണ്. നമ്മൾ ആദ്യം കേട്ട ഗാനം ചന്ദനച്ചോല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമായിരുന്നു. രചന മുപ്പത്തി രാമചന്ദ്രൻ, സംഗീതം കെ ജെ ജോയ്. 1975 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇത്. ഇനി കേൾക്കാം 1982 പുറത്തിറങ്ങിയ വിധിച്ചതും കൊതിച്ചതും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം രവീന്ദ്രൻ.

യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം പിക്നിക്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. 1975 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അതുപോലെ തന്നെ നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തൃശ്ശൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് മോഹൻദാസ് തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം 1973 പുറത്തിറങ്ങിയ ഉദയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭാ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി

0: ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
2: UK agreement is a template which is very comprehensive. It's not only about tariffs and rules of origin. It's not only about traded goods and services. It's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000-ത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനിനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 പോയിന്റുമായി നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ്

0: ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി FM റെയിൻബോ 107.5.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലെ. ഇപ്പോൾ വാർത്തകൾക്ക് മുന്നേ നമ്മൾ കേട്ട ഗാനം CID നസീർ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമായിരുന്നു. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ. 1971 ചിത്രം പുറത്തിറങ്ങിയത്. തൃശൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് മോഹൻദാസ് തെരഞ്ഞെടുത്ത ഗാനങ്ങളുമായി സ്വാഗതം കൊച്ചി തുടരുകയാണ്. ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം, രചന സത്യൻ അന്തിക്കാട്, സംഗീതം രവീന്ദ്രൻ, ചിത്രം ചൂള. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

1978 പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ ഒ എൻ വി രചിച്ച് സലീൽ ചൗധരി സംഗീതം നൽകി ജാനകി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം ഒ എൻ വി തന്നെ രചിച്ച് സലീൽ ചൗധരി സംഗീതം നൽകി ജാനകി പാടിയ മറ്റൊരു ഗാനം, ചിത്രം ചുവന്ന ചിറകുകൾ. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് തൃശ്ശൂരിൽ നിന്നുള്ള മോഹൻദാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. സത്യം പറയുകയാണെങ്കിൽ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറയാറില്ലേ.
0: ആ, സന്തോഷം കൊണ്ടിരിക്കുക. പക്ഷേ സന്തോഷം ഇന്ന് വിളിച്ചിട്ട് കൊറേ തവണ വിളിച്ചു, കിട്ടിയില്ല. അപ്പൊ പക്ഷെ എനിക്ക് ഇന്നത്തെ പാട്ടുകളുടെ സെലക്ഷനും അതുപോലെ തന്നെ ഒത്തിരി മനോഹരം. അപ്പം വിളിച്ചിട്ട് അതായത് ഇന്ന് സംസാരിക്കാതെ പോയാൽ വലിയൊരു നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം ട്രൈ ചെയ്തത്. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ചേച്ചി, അമ്മ, ഞാൻ, എന്റെ രണ്ട് മക്കള്.
0: ശരി, എന്തെയ്യാണ് താങ്കള്?
1: ഞാൻ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്.
0: ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്. പാട്ട് പാടുവോ? പാട്ട് പാടില്ല. എന്തോ?
1: പടം വരക്കില്.
0: ആ, ഡ്രോയിങ് ആർട്ട്. പാട്ട് പാടി പടം വരക്കലാണോ? ചെറുതായിട്ട് പാടും. ശരി. അപ്പം അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് വരയ്ക്കുകയാണോ അല്ലെങ്കിൽ? സൈറ്റിൽ പോയിട്ട് വരക്കുക അല്ലേ. ആ, അവിടെയൊക്കെ പോയി വരയ്ക്കും. ആദ്യമായിട്ടാണോ സ്വാഗതം ചിലക്ക് കത്തയക്കുന്നത്? ഇന്ന് സന്തോഷായില്ലേ? ആർക്ക്? ഓ, ശരി ശരി. ആ, അത് കുഴപ്പമില്ല, സാരില്ല. അത് എക്സൈറ്റ്മെന്റില് ക്രാക്ക് ആയതായിരിക്കും. അപ്പൊ രണ്ടുപേര് പാട്ട് പാടാവോ?
1: പിന്നെന്താ,
0: എന്തായാലും നമുക്ക് കിട്ടിയ അവസരല്ലേ.
1: ഇഷ്ടമുള്ള പാട്ട് പാടാം.
0: ആ, ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം ഇതില്.

0: ചന്ദ്രികയായെങ്കിൽ ഇന്നും പൗർണമി വിടർന്നേനേ. അതെ, തിരുവായി ഏഴു വർഷം മറന്നുപോയി.
1: നന്നായിട്ട് പാടി. അതായത് ആ ക്രാക്കിന്റെ ഒരു ഇത് മാത്രമല്ല, പിന്നെ എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ ഉള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. സൂപ്പർ ആയിട്ട് പാടി കേട്ടോ.
0: താങ്ക് യു.
1: ശരി, അപ്പോ ഈ പാട്ടുകളൊക്കെ സ്വന്തം സെലക്ഷൻ ആണോ? ഒത്ത മറ്റേ അതായത് ഉള്ളിലുള്ള ഗാനശേഖരങ്ങളാണ് അങ്ങോട്ട് ഇങ്ങനെ നമ്മുടെ അയച്ചത്?
0: ശരിക്കും ഞാൻ പറയണേ രവീന്ദ്ര മോശപ്പാട്ടുകള്, പിന്നെ പഴയ പാട്ടില് സരി ചൗധരി, ഇപ്പോഴത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് ഇന്ന് രവീന്ദ്ര മോശം ആയതുകൊണ്ട് ഈ രണ്ട് പേരുടെ പാട്ടുകളും ഒരിക്കലും മറക്കാൻ പറ്റില്ല. നേരത്തെ അയച്ചത് മറ്റു പാടിയ ആമിനുള്ള പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ കുതി തന്നിട്ടുള്ള പാട്ടുകളാണ്.
1: അത് അതെല്ലാ പാട്ടുകളും കേൾക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ പാട്ടുകളുടെ സെലക്ഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം ഗാനത്തെ താങ്കളെ സ്നേഹിക്കുന്നു ആ ഒരു കളക്ഷൻ. ഒത്തിരി മനോഹരമായ പാട്ടുകളാണ്. നമുക്ക് കമൻസും വരുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കളുടെ. ഫേസ്ബുക്ക് പേജിൽ പോയിരുന്നെങ്കിൽ കാണാൻ പറ്റൂ കേട്ടോ. അതെ അതെ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും വിളിച്ച് സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ ഏറ്റവും നല്ല കൂട്ടുകാർക്കും എന്റെ നാട്ടുകാർക്കും എന്റെ മക്കൾക്കും.
1: മക്കൾക്കും. മക്കളുടെ പേര് പറഞ്ഞോളൂ.
0: മക്കളുടെ പേര് അർഷ, ആർദ്ര.
1: ആർദ്ര. അപ്പം കൂട്ടുകാരെ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞു, ആരെങ്കിലും പേരെടുത്ത് പറയാനുണ്ടോ? ഇതാണ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പേര് പറയാൻ പേടിയാ, കാരണം പിന്നെ പരിഭവായിരിക്കും. എന്തായാലും കൂട്ടുകാരൊക്കെ വിളിച്ച് അറിയിച്ചോ. അതെ, എല്ലാരെയും വിളിച്ച് അറിയിച്ചോ.

അതെ അതെ. അപ്പൊ എന്തേ, അതെ, നമ്മള് പഴയ കാല ആ ഒരു ഗാനങ്ങളിലേക്ക് പോകുമ്പോ ഒരുപാട് റിലീഫായിരിക്കും നമുക്ക് മനസ്സിന്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ എന്തേലും നല്ല പാട്ടുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ പാട്ടുകളൊക്കെ അയച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു, ശരി. അപ്പം നമ്മുടെ പ്രിയ ശ്രോതാവ് തൃശ്ശൂരിൽ നിന്നും മോഹൻദാസാണ് നമ്മളെ വിളിച്ച് ഇപ്പോൾ സംസാരിച്ചത്. മനോഹരമായ പാട്ടുകളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പാട്ടുകളെ തുടർന്ന് കേൾക്കാം. വരുന്നു അനുപല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഒ എൻ വി രചിച്ച് സലീൽ ചൗധരി സംഗീതം നൽകി ജാനകി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം മദനോത്സവം 1978 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി കേൾക്കാം 1976 പുറത്തിറങ്ങിയ തുലാവർഷം എന്ന ചിത്രത്തിലെ ഗാനം. രചന ചുവല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം സലീൽ ചൗധരി, പാടിയത് ജാനകി.

പ്രേക്ഷോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8:40 ആകുമ്പോൾ സ്വാദം കുച്ചിടി സമയം ഇവിടെ ഏകദേശം കഴിയുകയാണ് കേട്ടോ. നമുക്കിനി ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. നമ്മളിന്ന് കേട്ട മനോഹരമായ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നത് തൃശ്ശൂരിൽ നിന്നുള്ള റിംബോ ശ്രോതാവ് മോഹൻദാസ് ആയിരുന്നു. നാളത്തെ സ്വാഗതം കുച്ചിയിൽ കേൾക്കാം തിരുമുപ്പത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ജിഷ ജോൺസൺ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കുച്ചിയിലെ അവസാനത്തെ ഗാനം കേൾക്കാം. ചിത്രം സമസ്യ, രചന ONB, സംഗീതം KP ഉദയഭാനു, പാടിയത് യേശുദാസ്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രിയ ശ്രോതാക്കളെ, കൃത്യം 8:15 FM റെയിൻബോയിൽ ഇംഗ്ലീഷ് ന്യൂസാണ് ഡൽഹി റിലേ. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഇംഗ്ലീഷ് ന്യൂസ് ആയിരുന്നു. ഡൽഹിയിലെ ഇനി കേൾക്കാം ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റി എംപാനൽമെന്റിനായി ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവിലേക്ക് ജൂലൈ 3 രാവിലെ 10:30 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. യു ജി സി ചട്ടപ്രകാരമുള്ള യോഗ്യത ഉള്ളവർക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. പി എച്ച് ഡി അല്ലെങ്കിൽ നെറ്റ് യോഗ്യത അഭികാമ്യമാണ്. യോഗ്യതയ്ക്കും മറ്റ് വിശദ വിവരങ്ങൾക്കും കുസാറ്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.kusat.ac.in സന്ദർശിച്ചാൽ മതിയാകും. ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0484286241. ഒരിക്കൽ കൂടി പറയാം: 0484286241. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാത്ത് ലാബിൽ ദിവസേ വേതന നിരക്കിൽ കാത്ത് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. ജൂൺ 30 ഈ മാസം 30 ഉച്ച കഴിഞ്ഞ് 2 വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതായിരിക്കും. യോഗ്യത BCVD അല്ലെങ്കിൽ DCVD 3 പ്രവൃത്തി പരിചയവും. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കാണ് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281040553. ഒരിക്കൽ കൂടി പറയാം: 8281040553.

ഇടുക്കി ജില്ലാ പഞ്ചായത്തും കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയും ജില്ലാ പട്ടികജാതി വികസന ഓഫീസും സംയുക്തമായി ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ആയുർവേദ തെറാപ്പി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന 18-35 ഇടയിൽ പ്രായം വരുന്ന പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതികൾക്കാണ് അപേക്ഷിക്കാവുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 വൈകിട്ട് 5 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9495999965. ഒരിക്കൽ കൂടി പറയാം: 9495999965. കേരള ഗവൺമെന്റ് സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ഫിസിക്കൽ സയൻസ്, ഇന്റഗ്രേറ്റഡ് സയൻസ് തുടങ്ങിയ ബാച്ചുകളിൽ സീറ്റൊഴിവുണ്ട്. സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842604116. ഒരിക്കൽ കൂടി പറയാം: 04842604116. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽപ്പെട്ടവരുമായ കുറഞ്ഞത് 5 ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ ജൂലൈ 15 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04912505005. ഒരിക്കൽ കൂടി പറയാം: 04912505005.

ഹായ് ഡിയേഴ്സ്, സമയം 8:40 ആകുമ്പോൾ ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമിന്റെ സമയമാണ്. സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ റെയിൻബോ കേട്ടുകൊണ്ട് യാത്രയിലായിരിക്കുന്ന ശ്രോതാക്കൾ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് പോകുന്നതിന് വേണ്ടി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ

അതിന് വേണ്ടി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ കൂടെ ഞാനുമുണ്ട് അമൃത.

ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമിൽ ഫസ്റ്റ് ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ. ഓ, കോളർ ഡിസ്കണക്ട് ആയി. ആദ്യത്തെ കോൾ തന്നെ ഡിസ്കണക്ട് ആയി പോയി. സാരില്ല, അപ്പോൾ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെ വിളിച്ചത് ജ്യോതി ആയിരുന്നു കേട്ടോ, കോതമംഗലത്ത് നിന്ന്. എന്തായാലും കോളർ ഡിസ്കണക്ട് ആയിപ്പോയി. എന്തായാലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, കോള് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിസ്കണക്ട് ആവാതെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. നമ്മുടെ സവാരി ടൈമിന്റെ സമയം 10 മണി വരെയാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242481.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലിസ്ണർ ജോയിൻ ചെയ്തിട്ടുള്ള ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, എന്റെ പേര് യൂജിൻ ഫെർണാണ്ടസ്.
0: ഗുഡ് മോർണിംഗ് യൂജിൻ ഫെർണാണ്ടസ്, എവിടുന്ന വിളിക്കുന്നത്? കാലടിയിലേക്ക്? എങ്ങനെയാ പോകുന്നത്? ബൈക്കിന്? ഓക്കെ, കാലടിയിൽ എന്താ വിശേഷം? ജോലി സംബന്ധമായിട്ടുള്ള യാത്രയാണോ? ജോലി ചെയ്യാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്.
0: ശരി, ശരി. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ഈ യാത്രയിൽ വേണ്ടത് താങ്കൾക്ക്?
1: ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട്,
0: പുലരെ പൂന്തോണിയിൽ. നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, താങ്ക് യു.
1: ശരി.
0: അപ്പോൾ ആലുവയിൽ നിന്ന് കാലടിയിലേക്കുള്ള യാത്രയിലാണ് യൂജിൻ ഫെർണാണ്ടസ് അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനമാണ് എനിക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമരം മൂവിയിലെ പാട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോ കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് ഈ യാത്ര മനോഹരമാക്കാവുന്നതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇനി പറയുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811. അപ്പോൾ സവാരി ടൈമിൻ്റെ സമയം 10 മണിവരെയാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, എന്റെ പേര് ദിനേശ് ആണ്.
0: ദിനേശ്, എവിടുന്ന വിളിക്കുന്നത്?
1: എറണാകുളം കോലഞ്ചേരി.
0: എറണാകുളം കോലഞ്ചേരി, എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഞാൻ അമ്പലത്തിലോട്ട് പോയതാണ്. എന്റെ അമ്മയുടെ 19-ാം വർഷത്തെ ആണ്ടാണ്
0: ഇന്ന്.
1: അന്ന്
0: ശരി.
1: അപ്പൊ അതിന് അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: തിരിച്ച് അപ്പൊ ഒറ്റയ്ക്കാണോ?
1: ഒറ്റയ്ക്കാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, നാട്ടില് എന്റെ രണ്ടാമത് കല്യാണം കഴിച്ച അമ്മയുണ്ട്.
0: ശരി.
1: പിന്നെ എന്റെ വൈഫുണ്ട്, കൊച്ചുണ്ട്,
0: കുട്ടിയുണ്ട്. കുട്ടി പേരെന്താ മോളെ? എന്തോ
1: 6 മാസമായിട്ടുള്ളൂ.
0: ഓ, കുഞ്ഞു ആവേണ്.
1: കുഞ്ഞു ആവേണ്. പേര് രുദ്രദേവ് എന്നാണ്.
0: രുദ്രദേവ് എന്നാണ്. ശരി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ് താങ്കൾ? ദിനേശ് എന്ത് ചെയ്യാണ്?
1: ഞാൻ AVT നാച്ചുറൽസിൽ വർക്ക് ചെയ്യാണ്. വാഴപ്പഴം, അലുവ.
0: ഇന്ന് ജോലി ഉണ്ടോ?
1: ഇന്ന് ജോലി ഇല്ല, ഇന്ന് ലീവാണ്.
0: ലീവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് ലീവ് എടുത്തു അല്ലേ?
1: ലീവ് എടുത്തു. വൈഫ് ടീച്ചറാണ്.
0: ശരി. വൈഫിന്റെ പേരെന്താണ്?
1: വൈഫിന്റെ പേര് സജിത എന്നാണ്.
0: സജിത. എവിടെയാ വർക്ക്? ഇവിടെ തന്നെയാണോ?
1: ഇപ്പൊ
0: ലീവിലായിരിക്കില്ലേ? മെറ്റേണിറ്റി ലീവാണോ?
1: മെറ്റേണിറ്റി ലീവാണ്. ഇപ്പൊ എന്തായാലും റിസൈൻ ചെയ്തിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ കുട്ടിയുടെ കൂടെ ഇരിക്കണം എന്നാണ് ആഗ്രഹം.
0: ആ ശരി.
1: പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെച്ചു.
0: ഓക്കെ, അപ്പൊ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഞാൻ കേൾക്കാറുണ്ട്, കൊറേ യാത്രകളുടെ കാര്യങ്ങളും ഇങ്ങനൊക്കെ കേൾക്കാറുണ്ട്.
0: ഇന്ന് വിളിക്കാൻ തോന്നി?
1: ഇന്ന് വിളിച്ചു, കൊറേ ദിവസമായി വിളിക്കുന്നു. പിന്നെ കിട്ടി.
0: കിട്ടി. ഒരുപാട് കോൾസ് വരുമ്പോഴത്തേക്ക്, അതായത് കണക്ട് ആവുന്ന കോൾസ് വളരെ കുറച്ചാണ്, അതായത് കുറച്ച് ഡിസ്കണക്ടും ആയിപ്പോ.
1: അതെ. അല്ല, ഇന്ന് നല്ല ദിവസം ആയതാണ്, എന്റെ ഒരു നല്ല ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അമ്മയെ ഓർക്കാൻ
0: പറ്റിയ ദിവസമായതുകൊണ്ട്. ശരി.
1: അന്ന് കിട്ടിയതും ഭാഗ്യം.
0: ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. ഏത് പാട്ടാ താങ്കൾക്ക് വേണ്ടത്?
1: എന്നും നിന്നെ പൂജിക്കും.

0: പറഞ്ഞ
1: ശരി, സജിതയ്ക്ക് വേണ്ടിയിട്ട്,
0: സജിതയ്ക്ക് വേണ്ടിയിട്ടും രുദ്രദേവിക്ക് വേണ്ടിയിട്ടും,
1: രുദ്രദേവിന് വേണ്ടിയിട്ട്. ശരി, അപ്പൊ അവരോട് വിളിച്ച് പറഞ്ഞോളൂ ഇങ്ങനെ പാട്ട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടോ.
0: ഓക്കേ ഓക്കേ, റൈറ്റ്. അവര് കേൾക്കുന്നുണ്ട്,
1: കേൾക്കുന്നുണ്ട്, വിളിച്ച് പറഞ്ഞല്ലേ. ഓക്കെ, വീട് എവിടെയാന്ന് പറഞ്ഞേ?
0: വീട് കാക്കനാടാണ്. വൈഫിന്റെ വീട്? എന്റെ വീട് പാലക്കാടാണ്.
1: ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കോലഞ്ചേരിന്ന്?
0: ഇപ്പൊ കോലഞ്ചേരിന്ന് കാക്കനാട് പോവാ.
1: കാക്കനാടേക്ക് വന്നോണ്ടിരിക്ക. എവിടെ എത്തി എന്നിട്ട്? ബ്ലോക്ക് ഒക്കെ ഉണ്ടോ?
0: ബ്ലോക്ക് ഒന്നുമില്ല, ഞങ്ങള് ഞാൻ കിഴക്കമ്പലെത്തി. അധികം ബ്ലോക്ക് ഒന്നും ഇല്ലാതെ പോകുന്നില്ല.
1: മഴയോ?
0: മഴ ഒട്ടുമില്ല, വെയില, നല്ല ചൂടാ.
1: നല്ല ചൂടാണ്. ഓക്കെ, ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ടെന്ന്?
0: പക്ഷെ ഇവിടെ മഴ ഇപ്പൊ കാണുന്നില്ല,
1: കാണുന്നില്ല,
0: നല്ല ചൂടാണ്.
1: ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. പാട്ട് കേട്ട് യാത്ര ചെയ്ത് വീട്ടിലെത്തുക. താങ്ക് യു. ശരി, ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ. ദിനേശാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം എറണാകുളത്ത് നിന്ന്, അതായത് കോലഞ്ചേരിയിൽ നിന്ന് കാക്കനാടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അമ്മയുടെ ഓർമ്മ ദിനമാണ്, 19th വാർഷികമാണെന്നാണ് പറഞ്ഞ, ചരമവാർഷികമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിനത്തിൽ സജിതയ്ക്ക് വേണ്ടിയിട്ടും രുദ്രദേവിന് വേണ്ടിയിട്ടും കൂടിയാണ് അദ്ദേഹം വിളിച്ച് പാട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നു, അനിയത്തിപ്രാവ് എന്ന മൂവിയിലെ പാട്ടാണ് വരുന്നത്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ, നിങ്ങളുടെ യാത്ര മനോഹരമാക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. ഒരിക്കൽ കൂടി പറയാം, 0484-242-8101.

0: എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: എന്റെ പേര് ഗൗതം.
0: ഗൗതം, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ തൃപ്പൂണിത്തുറന്നാ വിളിക്കുന്നത്.
0: എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഞാനിപ്പോ ഞങ്ങള് കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തി എന്നിട്ട്?
1: ഞങ്ങളിത് ഇവിടെ മൂവാറ്റുപുഴ കയറായി.
0: മൂവാറ്റുപുഴ ത്രില്ലിലാണോ? അങ്ങനെയൊന്നും ഇല്ലാന്ന്, ത്രില്ലില്ലേ മൂന്നാറ് പോകുന്ന. ആ, അപ്പൊ അതിന്റെ ഒരു സൗണ്ടിലൊന്നും കാണുന്നില്ലല്ലോ, കേക്കുന്നില്ലല്ലോ. എക്സൈറ്റ്മെന്റ്, വിളിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ? ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു, ആദ്യമായിട്ട് എന്റെ ഒരു പരിപാടിക്ക് കൈയടി കിട്ടുന്നതെന്ന് പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നതെന്നല്ലേ. ശരി, ആരൊക്കെ? അതായത് എത്ര പേരുണ്ട്? നാലോ? എങ്ങനെയാ പോകുന്നേ? കാരണം കൂട്ടുകാരന്റെ പരിവന്തേ, പരിവം പരി, അതായത് കൂട്ടറിന് ഏതവസ്ഥയായിരുന്നു? നിങ്ങൾ എല്ലാരും കൂടി ഭയങ്കര സർപ്രൈസിലായിരിക്കല്ലോ കൊണ്ടുപോണേ. ആ, എന്നിട്ട് എന്തൊക്കെയാണെന്ന് സർപ്രൈസ്?
1: സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്.
0: ആ, എത്ര ദിവസത്തെ? എത്ര ദിവസം? ഇന്ന് മാത്രം?
1: നാളെ തന്നെ തിരിച്ചു വരും.
0: നാളെ തന്നെ. ശരി, നാളെ വർക്കിന് കയറണം.
1: തിങ്കളാഴ്ച.
0: ഓക്കെ, അപ്പോ കൂട്ടുകാരന് എല്ലാരും കൂടി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോ?
1: ഗിഫ്റ്റ് അതാണ് റിസോർട്ടാണ് ഗിഫ്റ്റ്.
0: 12 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുപോകണോ? സമ്മതിക്കില്ല, അപ്പൊ കുഴപ്പമില്ല. ശരി, കൂട്ടുകാരന്റെ പേരെന്താ? ഷഫീഖ് മച്ചാൻ.
1: മച്ചാൻ?
0: ആ, ഷഫീഖിനെ മച്ചാൻ എന്നാ വിളിക്കുന്നത്. മച്ചാൻ കേക്കുന്നുണ്ടോ എന്നിട്ട്? ചമ്മലാണോ? എല്ലാരും കൂടി ഒന്നൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോ. ഇല്ല, എല്ലാവർക്കും, എല്ലാരും എക്സൈറ്റ്മെന്റിലാണ് നിക്കുന്നത് വിളിച്ച് കണക്ട് ആയതിന്റെ. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്? ഈ പാട്ട് കേട്ട് കൂട്ടുകാരൻ അങ്ങോട്ട് ഇല്ലാതാവോ? ശരി, അപ്പൊ എന്തേലും പോകുന്ന വഴിക്ക് ബ്ലോക്ക് ഒക്കെ ഉണ്ടോ? മൂന്നാർ നല്ല ബ്ലോക്ക് ആയിരിക്കില്ലേ? ഇന്നൊക്കെ പോയാ കിട്ടി. ശരി, അപ്പൊ എന്തേലും അടിച്ചു പൊളിച്ചിട്ട് വായോ. ഷെഫിക്കിന് ഹാപ്പി ബർത്ത്ഡേ ടു യു ഷെഫിക്ക്. താങ്ക് യു സർ. ഓക്കെ, ചമ്മലൊന്നും വേണ്ട കേട്ടോ, അപ്പൊ പാട്ട് എന്തേലും കേൾക്കാം. അപ്പൊ ട്രിപ്പ് അടിച്ചു പൊളിച്ച് നാളെ സേഫ് ആയിട്ട് തിരിച്ചു വാ. ഓക്കെ, താങ്ക് യു. ശരി, തൃപ്പൂണിത്തുറയിൽ നിന്നും ഗൗതമാണ് വിളിച്ചത്. ഗൗതവും കൂട്ടുകാരും ഷെഫീഖിന്റെ ബർത്ത്ഡേ, അതായത് അവരുടെ ഫ്രണ്ട് ഷെഫീഖിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മൂന്നാർ അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടി പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷെഫീഖിനെ മച്ചാൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് മച്ചാനേ വാ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മാന്നാർ മത്തായി സ്പീക്കിംഗ് മൂവിയിലെ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ യാത്ര രസകരമാക്കുന്നതിന് വേണ്ടി യാത്രയിലാണെങ്കിൽ റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-1101. ഒരിക്കൽ കൂടി പറയാം, 0484-242-1101.

0: 8 4 2 4 2 8 1 0 1.
1: മച്ചാനേ വാ.

0: എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഹലോ
1: ഹലോ
0: ഹലോ, ആരാണിത്?
1: അസ്ലം.
0: അസ്ലം എവിടുന്ന വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്? എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ആരൊക്കെയുണ്ട് കൂടെ?
1: ഞാൻ മലപ്പുറം തിരൂരിൽ നിന്നാണ്.

0: ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്, പെങ്ങളുണ്ട്, പെങ്ങളെ മക്കളുണ്ട്, എല്ലാരും കൂടെ കാറിൽ യാത്രയിലാണ്.
1: ഈ വലിയ ഫാമിലി എങ്ങോട്ടാണ് യാത്ര?
0: എറണാകുളത്തേക്കാണ് യാത്ര.
1: എറണാകുളത്ത് എന്താ വിശേഷം ഇവിടെ?
0: വെറുതെ ഒരു ജോളി ട്രിപ്പ്.
1: ഒരു ട്രിപ്പ്? ഇവിടെ എവിടെയെങ്കിലും പോവാൻ തീരുമാനിച്ചു വരികയാണോ? എറണാകുളത്ത് എവിടേക്ക് എന്താ വിസിറ്റ് ചെയ്യണേ?
0: ഇല്ല, പ്രത്യേകിച്ച് ഒരു സ്പോട്ട് ഒന്നും ഇല്ല, ഞങ്ങള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്.
1: വെറുതെ ഇങ്ങനെ കറങ്ങാൻ കാറിൽ അങ്ങനെ രാവിലെ ഇറങ്ങി മലപ്പുറത്തുനിന്നല്ലേ?
0: അതെ അതെ.
1: ഇതുപോലെ ഒരു അസ്ലം ചേട്ടനെ കിട്ടിയതിന് അവരെന്ത് എന്ത് ചെയ്യണം കറങ്ങാൻ കൊണ്ടുപോകാൻ? അവർക്ക് വേണ്ടേ? ശരി, അപ്പൊ സവാരി ടൈം കേൾക്കാറുണ്ടോ?
0: സവാരി ടൈം യാദൃശ്ചികമായി വണ്ടിയിൽ പോകുമ്പോ കേട്ടതാ.
1: ആദ്യമായിട്ട് കേൾക്കുന്നതാണോ ഇന്ന്? ശരി, അപ്പൊ എന്ത് തോന്നി വിളിക്കാൻ? എങ്ങനെ വിളിക്കാൻ തോന്നിയിട്ട് വിളിച്ചതാണോ കൂതിയായിട്ട്? ഓക്കെ. ഏത്
0: യാത്രയിൽ എപ്പോഴും കേട്ട് പോകുമ്പോഴേ ഇങ്ങനെ അതിനിടക്ക് നമ്പർ കിട്ടി, ഡയൽ ചെയ്ത് നോക്കിയതാ.
1: അപ്പൊ തന്നെ കിട്ടി,
0: സന്തോഷായി.
1: ഇവിടെ ഒരുപാട് പേർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതെ അതെ, അത് ശരിയാണ്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത് ഈ യാത്രയില്? മാലിക്കിലെ പാട്ട്. ഓക്കെ. അവിടെ ഇത്രയും കൂടി ഇത്രയും പേരുണ്ടായിട്ട് ഒരു ഓളൊന്നും കേൾക്കുന്നില്ലല്ലോ. വായ മുളച്ചിരിക്കുകയാണോ വായ അടച്ചിരിക്കുകയാണോ എന്തോ? ശ്രദ്ധിച്ചിരിക്കും, കാരണം ഇങ്ങനെ അത് റെക്കോർഡും ചെയ്യാൻ പറ്റുന്നില്ല, ലൈവ് ഇപ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക അല്ലേ. പേരൊക്കെ പറഞ്ഞോളൂ എല്ലാരെയും.
2: ഞങ്ങള് ഞാന് പെങ്ങള് സാഹിദ, പെങ്ങളെ മോള് റമീഷ, വൈഫ് സുഫൈജ, ഓന്റെ മോന് അജു, ഒന്ന് റോഹ, പിന്നെ അൽഫിയാസ്, മിഥിലാജ്, ഇത്രയേ
1: ഉള്ളൂ. എല്ലാവർക്കും സന്തോഷമായോ പേരൊക്കെ? ശരി. എല്ലാരും ഉണ്ട്. അപ്പോ ഇപ്പൊ എവിടെ എത്തി എന്നിട്ട്? എത്താറായി. ഇന്ന് തന്നെ തിരിച്ചു പോകും? ശരി ശരി. അപ്പൊ എന്തായാലും മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്ന് തിരിച്ച് മലപ്പുറത്തേക്ക് ഇന്ന് തന്നെ പോകും. അവിടെ നിന്ന് ഒരു കോള് വിളിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: പിന്നൊരു പ്രത്യേക ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാണ്?
0: അതായത് നമ്മുടെ ഒരു ടീമുണ്ട്, ഐമാസ്. ഐമാസിലെ എല്ലാ മെമ്പർമാർക്ക് വേണ്ടിയിട്ടും ഡെഡിക്കേഷൻ.
1: ശരി, ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു മെമ്പേഴ്സിന്റെ ഒരു അല്ലേ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ. ശരിയെന്ന്.
0: അപ്പൊ
1: എല്ലാവരോടും വിളിച്ച് പറഞ്ഞോളൂ, വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാട്ട് തീർന്നിട്ടുണ്ടാകും. എന്തായാലും പാട്ട് കേട്ട് അടിച്ച് പൊളിച്ച് ഇന്നത്തെ യാത്ര മനോഹരമാക്കട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. താങ്ക് യു. അസ്ലമും ഫാമിലിയും മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായി സവാരി ടൈം കേട്ടു, വിളിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. അവർക്ക് ആവശ്യപ്പെട്ട ഗാനം മാലിക് മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇനിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ റെയിൻബോയിലൂടെ കേട്ട് നിങ്ങളുടെ യാത്ര മനോഹരമാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാരി ടൈം 10 മണി വരെയാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801.

0: ശവാനി ടൈമിൽ അടുത്ത ലിസ്ണ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: എന്റെ പേര് നവനി.
0: നവനി, എവിടെ നിന്ന് വിളിക്കുന്നത്?
1: മൂവാറ്റുപുഴ.
0: എങ്ങോട്ടുള്ള യാത്രയിലാ?
1: ഹോസ്പിറ്റലിലോട്ട്.
0: ഹോസ്പിറ്റല്? പനിയാണോ?
1: ആ, കുഞ്ഞിന് പനി.
0: കുഞ്ഞിന് പനി? ശരി. നവനീന്റെ സൗണ്ട് ഒക്കെ കേട്ടപ്പോ ഞാനോർത്തൊരു കുഞ്ഞാണെന്ന്. അല്ല അല്ല, ഒരു കുഞ്ഞുള്ള അമ്മയാലേ.
1: അതെ.
0: ആരൊക്കെയുണ്ട് കൂടെ? എങ്ങനെ യാത്ര ചെയ്യുന്നേ?
1: ഞാനും മൂന്ന് മക്കളും ഉണ്ട്.
0: മൂന്ന് മക്കളുണ്ടോ? ഇത് എത്രാമത്തെ കുട്ടിക്ക വയ്യായിക വന്നിരിക്കുന്നത്?
1: രണ്ടാമത്തെ കുട്ടിക്ക്.
0: രണ്ടാമത്തെ കുട്ടിക്ക് എത്ര വയസ്സുള്ള കുട്ടികളൊക്കെയാ?
1: ഒരാള് യു കെ ജിയില്, ഒരാള് എൽ കെ ജിയില്, ഒരാൾ കുഞ്ഞാ.
0: ഒരാള് ഒത്തിരി കുഞ്ഞാണ്.
1: അതെ.
0: മൂന്നുപേരുണ്ടോ കൂടെ? ആരാ വണ്ടി ഓടിക്കുന്നത്? അപ്പോ ഏട്ടൻ ഓടിക്കുകയാണ്. സവാരി ടൈം ആദ്യമായിട്ടാണോ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? കേൾക്കാറുണ്ടോ? വിളിക്കുന്നത്? വിളിക്കുന്ന വിളിച്ചതിന്റെ ഒരു നാണം ഉണ്ടല്ലോ സൗണ്ടില്. ഉണ്ടോ? ഉണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല.
0: ശരി. അപ്പോ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് ദേവദൂതനിലെ പാട്ട് മതി.
0: ദേവദൂതനിലെ പാട്ട് കേൾക്കാം കേട്ടോ. അതിൽ ഏത് പാട്ടാ?
1: പൂവേ പൂവേ പാലപ്പൂവേ.
0: ശരി. പാട്ട് പാടുവോ നവനി?
1: അയ്യോ, ഇല്ല
0: ഇല്ല. സൗണ്ട് മാത്രം ഇത്ര സ്വീറ്റ്, ഞാൻ പാടുന്നുമില്ല എന്നല്ലേ. പാട്ട് പാടുന്ന പാടില്ല. എങ്ങനെയുണ്ട് പ്രോഗ്രാം കേട്ടിട്ട് സവാരി ടൈം?
1: നന്നായിട്ട് പോകുന്നു. എനിക്ക് എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്.
0: എല്ലാരും ഇഷ്ടമാണ്.
1: എല്ലാവരും
0: കേൾക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ഈ ഒരു അന്വേഷണം ഈ കേൾവിയിലൂടെ സ്വീകരിച്ചിട്ടുണ്ടാവും കേട്ടോ.
1: താങ്ക് യു.
0: ശരി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ മക്കൾക്കും ഹസ്ബൻഡിനും.
0: മക്കളുടെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോ.
1: അനന്തു, യുവ, യദു, യാദവ്.
0: ഇതിലെ ഹസ്ബൻഡിന്റെ പേര് ഏതാ?
1: അനന്തു.
0: അനന്ത്.

0: അനന്തു. ശരി, അപ്പോൾ എന്തായാലും അനന്തുവിനും മൂന്ന് കുട്ടികൾക്കും വേണ്ടിയിട്ട് നവനിയുടെ വക ഡെഡിക്കേഷൻ പാട്ടൊക്കെ കേട്ട് പോയി സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ആയിക്കട്ടോ.
1: ഓക്കെ
0: ശരി, ഓക്കെ, താങ്ക് യു.
1: ഓക്കെ,
0: നവനിയാണ് വിളിച്ച് സംസാരിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നവനി ആവശ്യപ്പെട്ട ഗാനം ദേവദൂതൻ മൂവിയിലെ പാട്ടാണ്. നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് കേട്ടോ സവാരി ടൈം. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ യാത്ര മനോഹരമാക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് യാത്ര മനോഹരമാക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ആരാണ്?
1: ഷൈബി മാത്യൂസ് ആണ്.
0: ഷൈബി മാത്യൂസ്,
1: മേതല.
0: മേതല, മേതലയിൽ നിന്ന് എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: മേതലയിൽ നിന്ന് പൂക്കാട്ടുപടിക്കുള്ള യാത്രയിലാണ്.
0: പൂക്കാട്ടുപടിയിൽ എന്താണ് വിശേഷം?
1: അവിടെ ഒരു വെയർ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്.
0: വർക്ക് ചെയ്യുന്നത്? ഓക്കെ. എല്ലാ ദിവസവും വർക്ക് ഉണ്ടോ? സൺഡേ ഒക്കെ വർക്ക് ഉണ്ടോ അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ ആണോ?
1: സൺഡേ ഹോളിഡേ ആണ്. പിന്നെ കലണ്ടറിലെ മെയിൻ ആയിട്ടുള്ള അവധികളൊക്കെ അവധി ദിവസമാണ്.
0: ഇന്നലെ അവധി കിട്ടിയോ?
1: ഇന്നലെ അവധി കിട്ടിയില്ല.
0: ഇന്നലെ അവധി കിട്ടിയില്ല. ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അപ്പച്ചൻ, അമ്മച്ചി, വൈഫ്, മൂന്ന് മക്കള്.
0: മൂന്ന് മക്കള്? വലിയ കുട്ടികളാണോ?
1: മൂത്ത മോള് പ്ലസ് ടുവിന് പഠിക്കുന്നു, അക്സ, രണ്ടാമത്തെ മോള് നാലാം ക്ലാസ്സില് കെസിയ, മൂന്നാമത്തെ മോനാണ്, അവൻ ഒന്നാം ക്ലാസ്സില് ആസാഫ്.
0: നല്ല നല്ല പേരുകളാണല്ലോ. ശരി. വൈഫിന്റെ പേരോ?
1: വൈഫിന്റെ പേര് ലീന.
0: വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, പെരുമ്പാവൂര് ഒരു പ്രസ്സിൽ വർക്ക് ചെയ്യാണ്.
0: ശരി. ഓക്കെ. അപ്പൊ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: അതെ, ഫസ്റ്റ് ടൈം ആണ്.
0: എന്ത് പറ്റി ഇന്ന് വിളിക്കാൻ കാരണം?
1: ഞാനേ വെറുതെ ഇങ്ങനെ ഒത്തിരി മുമ്പ് മൂവാറ്റിന്ന് ഒരു കുട്ടി
0: വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ,
1: അപ്പൊ അതിന്റെ പറയാൻ ഞാനൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ ഒന്ന് വണ്ടി കത്തിയിട്ട് ചുമ്പോ ഒന്ന് വിളിച്ചു നോക്കാം ആദ്യമായിട്ട് കിട്ടണെന്ന് പറഞ്ഞു. ഇന്ന് 200 പേർക്ക് ആദ്യമായിട്ട്
0: കിട്ടിയിട്ടുണ്ടല്ലോ.
1: അപ്പൊ ഇന്ന് നമ്മുടെ സമയമാണോ ട്രൈ ചെയ്താണ് കറക്റ്റ് ആയിട്ട് കിട്ടി.
0: കിട്ടി, സന്തോഷമായി. കേൾക്കാറുണ്ടോ സവാരി ടൈം?
1: കേൾക്കാറുണ്ട്, ഇന്ന് രാവിലെ വരുമ്പോ കേട്ടോണ്ട് വരുന്നതാണ്.
0: കേട്ടുണ്ട്. ഇന്നാണോ ഒന്ന് വിളിക്കാനൊരു മോട്ടിവേഷൻ കിട്ടിയത്?
1: ഇന്നാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. ആദ്യമായിട്ട് വിളിച്ച് ആദ്യമായിട്ട് കിട്ടി.
0: ഇന്ന് വിളിക്കാൻ തോന്നി? അതെന്താന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുന്നത്. എപ്പോഴും ഞാൻ ചെയ്യുമ്പോ എല്ലാവർക്കും വിളിക്കാനൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് പുതിയ ആൾക്കാർക്ക് ആയിരിക്കാം അല്ലേ. ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് നമ്മുടെ ജോൺസൺ മാഷിന്റെ മെല്ലെ മെല്ലെ മുഖവടം തെല്ലുയർത്തി.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ടൊന്നും പാടില്ല.
0: ആസ്വദിക്കാൻ മാത്രമേ ഉള്ളൂ.
1: ആസ്വദിക്കാൻ മാത്രമേ ഉള്ളൂ. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഒത്തിരി ഇഷ്ടമാണ്. ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഈ വരുന്ന ജൂലൈ 1st നമ്മുടെ, ഞാൻ ആസാഫ് എന്ന് പറഞ്ഞല്ലോ, മൂന്നാമത്തെ മകനാന്ന് പറഞ്ഞു. ആളെ മാത്തുക്കൂട്ടൻ എന്നാണ് വിളിക്കുന്നത്. അവൻ 6th കടക്കുകയാണ്.
0: ഓ, 6th ബർത്ത്ഡേ ആണ്.
1: ഞാൻ 6th ബർത്ത്ഡേ ആണ് ജൂലൈ 1st.
0: എന്നിട്ട് പപ്പ സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടോ?
1: സർപ്രൈസ് ഉണ്ട്.
0: സർപ്രൈസ് ഉണ്ട്, അതുകൊണ്ട് സർപ്രൈസ് ആയതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല.
1: ശരി.
0: അപ്പോ ആസാഫിന് വേണ്ടിയിട്ട് മാത്തുക്കുട്ടൻ അല്ലേ? മാത്തുക്കുട്ടന്റെ 6th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പപ്പ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. വിളിച്ചു പറഞ്ഞോ മോനോട്?
1: വിളിച്ച് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞോളാം.
0: ശരി. ഇങ്ങനെ പാട്ട് അപ്പൊ ചിലപ്പോ തീർന്നു പോകും, അതിനു മുമ്പ് വിളിച്ചു പറഞ്ഞോ
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ എന്തെങ്കിലും വിളിച്ച് സംസാരിച്ചതിൽ ഒത്തിരി താങ്ക് യു കേട്ടോ.
1: താങ്ക് യു.
0: ശരി, ബൈ. മേതലയിൽ നിന്നും പൂക്കാട്ടുപടിയിലേക്കുള്ള യാത്രയിലാണ് ഷൈബി മാത്യൂസ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. മകൻ ആസാഫിൻ്റെ 6th ബർത്ത്ഡേ ആണ് ഈ വരുന്ന ജൂലൈ 1st. അപ്പോൾ ആസാഫ് മാത്തുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ആസാഫിൻ്റെ 6th ബർത്ത്ഡേ. അപ്പം മാത്തുക്കുട്ടനെ വേണ്ടിയിട്ട് വരുന്നു അടുത്ത പാട്ട്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോ കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04842424801. ഒരിക്കൽ കൂടി പറയാം: 04842424801.

0: യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. അപ്പോൾ നമ്മുടെ സവാരി ടൈമിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്, ആരാണ്?
1: ഇത് മുബീർ, അഴീക്കോട്, കൊടുങ്ങല്ലൂർ അഴീക്കോട്.
0: കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്ന് മുബീർ എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: എറണാകുളം പോകും.

എറണാകുളം. എറണാകുളത്ത് എന്താ വിശേഷം? ഓക്കെ, ആരൊക്കെയുണ്ട് കൂടെ? മകനുണ്ട്. മോന്റെ പേരെന്താണ്? വൈഫിന്റെയോ? ഓക്കെ. അപ്പം ഈ പാട്ട് കേട്ടാണോ ഇത്രയും നേരം? തുടക്കം തൊട്ട് കേൾക്കുന്നുണ്ടോ? തുടക്കം ആദ്യം തൊട്ട് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴാണോ വെച്ചേ? സവാരി ടൈം കേൾക്കാറുണ്ടോ?

0: പഠിക്കുകയാണ്. എന്തിന്, ഏത് കോഴ്സിനാണ്, കോഴ്സിനാണോ ഏതാ പഠിക്കുന്നത്? ബി ബി എക്ക്. ഓക്കെ. അപ്പൊ മോളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര മിസ്സിംഗ് ആണ്. ഡെയിലി വിളിക്കാറുണ്ടാവില്ലേ മോള്? നാല് നേരം വിളിക്കും. ബാംഗ്ലൂരിൽ പോയതാന്ന് തോന്നില്ല അല്ലെ, അത്രയും വിളിക്കും. ശരി, ഓക്കെ. കരള് മോളാണ്. ശരി, അപ്പം എന്തായാലും മോളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന മോളുടെ വാപ്പായ അല്ലേ മുബീർ, അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പം എന്തെങ്കിലും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. മോളുടെ പേരെന്തായിരുന്നു പറഞ്ഞത്?
1: റൂബ മുബീർ.
0: റൂബ,
1: റൂബ,
0: റൂബ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ശരി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും എറണാകുളത്തിലേക്കുള്ള യാത്രയിലാണ് മുബീറും കുടുംബവും. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് മകൾ റൂബ മുബീറിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. മകൾ ബാംഗ്ലൂരാണ്, ഇവിടെ ഇല്ല, പഠിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും റൂബയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് വരുന്നു, കന്നത്തിൽ മുത്തമിട്ടാൽ മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ ശ്രോതാക്കൾക്ക് വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 04-24-24-2-1-0-1. ഒരിക്കൽ കൂടി പറയാം, 04-24-24-2-1-0-1.

0: സമാരി ടൈമിൽ അടുത്ത ലെസ്സൺ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, ഇത് ഗായത്രിയാണ്.
0: ഗായത്രി, എവിടുന്നാ വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്? എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ആരൊക്കെയുണ്ട് കൂടെ?
1: എറണാകുളത്തു നിന്നാണ് ഞങ്ങൾ. പെരുമ്പാവൂര് തേടാമറ്റം അമ്പലത്തിൽ പോവാണ്.
0: ശരി.
1: എന്റെ കൂടെ എന്റെ ഹസ്ബൻഡും കുഞ്ഞ കുഞ്ഞ് 6 വയസ്സായി. വൈഗ എന്ന പേര്.
0: വൈഗ?
1: അതെ,
0: വൈഗ. വൈഗ പറഞ്ഞിട്ടാണോ വിളിക്കുന്നേ?
1: അതെ.
0: വൈഗയ്ക്ക് പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണോ?
1: ഭയങ്കര ഇഷ്ടമാ.
0: നേരത്തെ സംസാരിച്ചാലോ. എവിടെ വൈഗ? എവിടെ പോയി? ഹലോ, ഇത് വൈഗയാണോ? വൈഗ മോൾ എത്രയിലാ പഠിക്കുന്നേ? ഒന്നിലാണോ? പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടുവോ? രണ്ടൊരു പാട്ട് പാടാവോ?

0: ഹലോ,
1: ഹലോ.
0: പാട്ടിഷ്ടാണോ മൂക്ക്? നന്നായിട്ട് പാടിയല്ലോ. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആണോ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? തൻവി. ഓക്കെ, ശരി. പപ്പയുടെ പേരെന്താണ്? വിഷ്ണുദാസ്. ശരി. അപ്പോ സവാരി ടൈം ആദ്യമായിട്ടാണോ മോള് വിളിക്കുന്നത്? പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഇതിനു മുമ്പ് സവാരി ടൈം കേട്ടിട്ടുണ്ടോ? ഓക്കെ, ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ?

ഏത് പാട്ടാ മോക്ക് വേണ്ടത്? ആയിരം കണ്ണുമായി. ആർക്ക് വേണ്ടിയിട്ടാ ഈ പാട്ട്? വൈഗയ്ക്ക് വേണ്ടിട്ട് തന്നെ. ശരിയാ, ഗായത്രി ആവശ്യപ്പെട്ട പാട്ടാണല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. അപ്പോ സന്തോഷായില്ലേ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്ത് യാത്ര ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. എന്തോ, ശരി ശരി, ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ ഗായത്രിയും ഗായത്രിയുടെ കുഞ്ഞ് വൈഗമോളുമാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അവർ എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വൈഗയ്ക്ക് വേണ്ടിയിട്ട് ഗായത്രി ആവശ്യപ്പെട്ട പാട്ടാണ് ഇനി കേൾക്കാൻ പോകുന്നത്. മോൾക്ക് വേണ്ടിയിട്ട് നോക്കത്താ ദൂരത്ത് കണ്ണുന്നിട്ട് മൂവിയിലെ പാട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്.

ഇപ്പോൾ സമയം 9:57 16 സെക്കൻഡ് ആകുമ്പോൾ സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. ഇനി വരുന്ന പാട്ട് ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്, ഇന്ന് വിളിച്ചിട്ട് കിട്ടാതിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ ഈജിപ്ത് ഇറാൻ മത്സരം 1-1 എന്ന നിലയിലാണ്. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലാന്റിനെതിരെ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
2: News Rainbow.
3: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

പത്ത് മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. വാട്സപ്പിന്റെ സമയമാണ്. ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്ക് വാട്സപ്പ് മെസ്സേജുകളായിട്ട് അയച്ച് ആവശ്യപ്പെടാനുള്ള നേരമാണ്. 8574734705. 11 മണി വരെയാണ് സമയം. എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജിലൊക്കെ അയച്ചോ. ഒപ്പം വിശേഷങ്ങളും ഇനി ആർക്കെങ്കിലും ഒക്കെ സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് അയച്ചോ. എല്ലാ മെസ്സേജുകളും നമുക്ക് പരമാവധി അതിലൂടെ വായിച്ച് ഇഷ്ടഗാനങ്ങൾ ഒക്കെ പ്ലേ ചെയ്യാൻ ഇന്ന് കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

വാട്സപ്പിലേക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 8547341075 നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനുള്ള സമയമാണ്. ഏതായാലും നമുക്ക് മെസ്സേജിലേക്ക്, ഇന്നത്തെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകട്ടോ. ഇത് പേരെടുത്ത് പറയണേന്ന് പറഞ്ഞുള്ള മെസ്സേജ് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് തന്നെ. ഹായ്, ഗുഡ് മോർണിംഗ് വാട്സപ്പേ, ഞാൻ വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോക് ആണ് കേട്ടോ. പട്ടണക്കാട് ഹൈസ്കൂളിൽ എന്നോടൊപ്പം VHSC പഠിച്ച എൻ്റെ പഴയ സഹപാഠികൾ ഒത്തുചേർന്ന് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, ഇതിൽ പറയുന്ന എല്ലാ പേരുകളും ഒന്ന് വായിച്ചേക്കണേ, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ഗ്രൂപ്പിൽ കാല് ഉത്താൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പേര് തീർച്ചയായിട്ടും നമുക്ക് പറയാം. എൻ്റെ പ്രിയ കൂട്ടുകാരായിട്ടുള്ള അജിത്ത്, വിസി, അജിത, പ്രസാദ്, പ്രിയ, രാജേശ്വരി, ശിവകുമാർ, ലേഖ, ലത, സിന്ധു, ആർ പ്രഭു, രജിത ലാൽ, സബിത, സിയാദ്, സൈജു, സുനി റമ്പിളി, ജിഷ ജോൺസൺ, ശാലിനി, ശ്രീജ, ശൈലജ, ഷൈജ, രൂപലത, സരിത, വിനോദ്, സന്ധ്യ, രാജേഷ്, രാധിക, ലിസ. പേരുകൾ കുറച്ച് ഒക്കെ ഉണ്ടെന്നൊക്കെ അറിയാട്ടോ, എന്നാലും വായിച്ചില്ലെങ്കിൽ എന്നെ ഒരു പരിവാക്കും എന്നൊക്കെ പറഞ്ഞാണ് അഭിലാഷ് അശോക് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് തന്നെയാണ്, ഫസ്റ്റ് ആയിട്ട് തന്നെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എല്ലാവരുടെ പേരും എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. എപ്പോഴും സൗഹൃദ കൂട്ടായ്മകളെല്ലാമാണ് നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾക്കൊരു കിട്ടുന്ന സന്തോഷം. പഴയ കൂട്ടായ്മകളൊക്കെ അല്ലേ, തകർത്ത് തന്നെ മുന്നോട്ട് പോട്ടെ. ഏതായാലും നല്ലൊരു പാട്ട് തന്നെ നമുക്ക് വെച്ചു തരാം. ഹായ് ശ്രീജിത്തെ, എനിക്ക് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന മൂവിയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്തു തരാമോ? ഇതെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ആശാ ബാബുരാജ് തൊടുപുഴ എന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ, നമസ്കാരം ഡിയേഴ്സ്, ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ട്. പാട്ടുകളൊന്നും ചോദിക്കുന്നില്ല. മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ പ്രോഗ്രാമുകളും ഒത്തിരി ഇഷ്ടമാണ്. സൂപ്പർ അവതാരകർ എല്ലാവരും തന്നെ പരിപാടികളെല്ലാം അടിപൊളിയാക്കുന്നു എന്ന് സരോജ പുത്തൻകുരിശെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, സന്തോഷം, നല്ലൊരു പാട്ട് തന്നെ നമുക്ക് വെച്ചു തരാം കേട്ടോ. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ ഏതോ വാർമുകിലിൻ എന്ന ഗാനം ഒന്ന് പ്ലേ ചെയ്തു.

തരാമോ, ഞങ്ങളുടെ മകളായിട്ടുള്ള ശ്രീനന്ദമോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ ഒരു ഗാനം കൊടുക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ ജയങ്കർ സലിത ഫോർട്ടുകൊച്ചി എന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ അനിയത്തി അപർണയുടെ പിറന്നാളാണ് കേട്ടോ നാളെ, അപ്പോൾ അവൾക്കായിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ? പൊട്ടുതൊട്ട് എന്ന ഗാനം ആലീസ് ഇൻ വണ്ടർലാൻഡിലെ പാട്ടിനായിട്ട് കാത്തിരിക്കുന്നു, ആതിര അടിവാരത്തുനിന്നാണ്. അപ്പോൾ നാളെ മെസ്സേജ് അയക്കണം കേട്ടോ. നാളെ മെസ്സേജ് അയക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ആ ദിവസത്തിൻ്റെ തന്നെ സ്പെഷ്യലായിട്ട് എടുത്ത് തന്നെ പറയും. എന്നിരുന്നാലും റെയിൻബോർഡ് അവക നേരത്തെ തന്നെ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് എല്ലാം സ്പെഷ്യലായിട്ട് പറയുവാണ്, നല്ലൊരു ഗാനം തന്നെ വെച്ചുതരാം കേട്ടോ. അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വിജയിന്റെ മെസ്സേജാണ്, പുക്കാട്ടുപടി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് മെസ്സേജ് അയക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്യണേ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും സിനിമയിലെ പാട്ടാണ്. തേങ്ങാപ്പൂളും എന്ന് തുടങ്ങുന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്. എല്ലാവരും പാട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ഒരാഗ്രഹമുണ്ട്, പക്ഷേ ഇന്നോളം ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇന്ന് അങ്ങോട്ട് തുടക്കം കുറിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഏതായാലും ഫസ്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച ശ്രോതാവാണ്, തീർച്ചയായിട്ടും ഇനി വരുന്ന ഗാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്.

10 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. 8547341407 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇപ്പോൾ മെസ്സേജ് അയച്ചോളൂ, ഇഷ്ടഗാനങ്ങൾ നമുക്ക് പ്ലേ ചെയ്ത് തരാം. ഏതായാലും നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മാഗി ജോർജ് ആണ്. നല്ലൊരു ഗാനം, സ്പിരിറ്റിലെയോ പട്ടാളത്തിലെയോ ഇഷ്ടമുള്ളൊരു ഗാനം പ്ലേ ചെയ്യാനായിട്ട് മാഗി ജോർജ് വൈപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. PV മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് ആവശ്യപ്പെട്ടത് നല്ലൊരു ഹിന്ദി ഗാനം ഒന്ന് പ്രക്ഷേപണം ചെയ്യണേ. ഈ ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സേ ബടാ ഖിലാഡിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുക്കാല മുക്കാമിലെ പാട്ട്. ഈ ഗാനം ഇന്ന് വാട്സപ്പ് കേൾപ്പിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്നാണ് PV മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് നമുക്കായിട്ട് മെസ്സേജ് ചെയ്തു തന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു മെസ്സേജ്, അല്പം ദുഃഖമായിട്ടാണ് കേട്ടോ, ഒരു ദുഃഖപരമായിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ്. പ്രതീക്ഷ രമേശ് വെള്ളൂരിൽ നിന്നാണ് പുത്തഞ്ചിറയുന്ന മെസ്സേജ്. ഇന്നൊരു സങ്കടമുള്ള ദിവസമാണ് കേട്ടോ. പുത്തഞ്ചിറ വെള്ളൂർ HS അധ്യാപകനായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സുഹൃത്തായിട്ടുള്ള അഭിലാഷ് മാഷ് മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന് 10 മണിക്കാണ് സ്കൂളിലെ പൊതുദർശനത്തിനൊക്കെ വെച്ചിരിക്കുന്നത്. അഭിലാഷ് മാഷിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു ഗാനം ഒന്ന് പ്രക്ഷേപണം ചെയ്യണേ. ഒത്തിരി ഇഷ്ടമുള്ള പ്രിയ മാഷിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും കുട്ടികളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നൽകുന്ന അധ്യാപകർ ഇതുപോലെ നമ്മളെ വിട്ടു പിരിയുമ്പോൾ എല്ലാവർക്കും തന്നെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. സങ്കടത്തിൽ പങ്കുചേരുന്നു, ഒപ്പം തന്നെ നല്ലൊരു ഗാനം പ്രക്ഷേപണം ചെയ്യാം കേട്ടോ. ഒപ്പം ഇനിയിപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ സോണിക മോഹന്റെ മെസ്സേജാണ് ഇത്. അത് ഭീകര കാമുകൻ എന്ന സിനിമയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ. ഈ കഴിഞ്ഞ June 17 എന്റെ അമ്മയുടെ ബ്രദർ മരിച്ചു പോയിട്ട് 2 വർഷം ആയിരിക്കുകയാണ്. എൻ്റെ പൂച്ചയും എന്നോട് വിട പറഞ്ഞിട്ട് 2 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വിഷമത്തോടുകൂടി തന്നെ നല്ലൊരു ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിട പറയുന്നത് എല്ലാം ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ ദുഃഖത്തിലും പങ്കുചേരുവാണ്. ഒപ്പം നല്ലൊരു ഗാനം തന്നെ പ്രക്ഷേപണം ചെയ്തു തരാം കേട്ടോ. സോണിക മോഹന്റെ ആയിരുന്നു ഈ ഒരു മെസ്സേജ്. ഞാൻ വിജി ഇടക്കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? മീശമാധവൻ എന്ന സിനിമയിലെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന പാട്ട്. ഇത് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ടും പ്രക്ഷേപണം ചെയ്യണം. ഒപ്പം ഇത് വെച്ച് തരും എന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് വിജി ഇടക്കൊച്ചിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമുക്ക് മെസ്സേജ് അയച്ച് അടുത്ത് തന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരാണ്. ഹീരാമണി വർമ്മ, പാർസമണി വർമ്മ, പുഷ്പേന്ദ്രമണി വർമ്മയും നൌഖേലാൽ വർമ്മയും കൂടി ചേർന്നിട്ടാണ് യാദവും കെ മോസമിലെ നല്ലൊരു ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ യോദ്ധ സിനിമയിലെ കുനുകുനെ എന്ന് തുടങ്ങുന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഈ പാട്ടൊന്ന് വെച്ച് തരാമോ എന്ന് വിനീത ഷിബു പൂച്ചാക്കിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് നമുക്കായിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അതുപോലെ അനുഷ മുകേഷ് പട്ടിമറ്റത്ത് നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി തൃപ്രയാർ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് വാഴ 2 നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അഥർവ മൂവിയിലെ പുഴയോരത്ത് എന്ന് തുടങ്ങുന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. മുളന്തുരുത്തിയിൽ നിന്നുമാണ്, രജിതയാണ് ഈ പാട്ട് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. ഞാൻ നീതു സനീഷ ഇരിങ്ങാലക്കുട പടിയൂരിൽ നിന്നുമാണ്. എനിക്ക് പവിത്രം മൂവിയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്, പാട്ട് ആവശ്യപ്പെടുന്നില്ല, അശോകൻ വലിയപറമ്പിൽ കൊടുങ്ങല്ലൂർ. വാട്സപ്പിന് സന്തോഷമായില്ലേ, അരുണേട്ടാ സന്തോഷമായില്ലേ എന്ന് ചോദിക്കും പോലെയാണ്. ഏതായാലും അശോക ചേട്ടാ അത് ഒത്തിരി സന്തോഷം. നല്ലൊരു ഗാനം തന്നെ സ്പെഷ്യലായിട്ട് കൊടുക്കാം, ഭക്ഷണം ചെയ്യാം. അപ്പൊ ഇപ്പോൾ നമ്മൾ വായിച്ച എല്ലാവർക്കും ചേർത്തിട്ടുള്ള ഗാനങ്ങളാണ് ഇനി വരുന്നത്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എല്ലാം വാട്സപ്പ് മെസ്സേജിലൂടെ ആവശ്യപ്പെട്ട് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയമാണ് വാട്സപ്പിന്റെ സമയം. 8547341405 ഈ നമ്പറിലേക്ക് 11 മണിവരെ വരുന്ന മെസ്സേജിലൂടെ ഉൾപ്പെടുത്തുന്ന പാട്ടുകളാട്ടോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്കൊക്കെ പോവാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം ഒന്ന് പ്രക്ഷേപണം ചെയ്തു തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിശേഷം മൂവിയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്യാവോ, ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്. സഫ്ന റിസ്വാൻ ഇവരാണ് നോർത്ത് പറവൂര് വാണിയക്കാടെന്നാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ദേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും ഒപ്പം നല്ലൊരു ഗാനം തന്നെ പ്രക്ഷേപണം ചെയ്തു തരാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്, എനിക്ക് മീശമാധവൻ സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും മീശമാധവനിലെ കുറച്ച് മുമ്പ് നമ്മൾ എൻ്റെ എല്ലാമെല്ലാമല്ലേ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും പാട്ടിന് തന്നെ റിക്വസ്റ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ശ്രീജിത്തെ, ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു ആണ്. രണ്ടു പ്രാവശ്യം ഞാൻ പാട്ട് ചോദിച്ചിട്ടോ എനിക്ക് വെച്ച് തന്നില്ല, അതുകൊണ്ട് ഞാൻ കേൾക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ശ്രീജിത്തിനോട് സ്നേഹം മാത്രം എന്നൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര സ്നേഹത്തോടെ മെസ്സേജ് ഉണ്ട്. സെയിം ടൈം ഒരല്പം വിഷമവും കൂടി കലർത്തിയാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, കാരണം എല്ലാ ശ്രോതാക്കളും ഇതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെ കിട്ടാതെ പോകുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾക്ക്

എല്ലാവർക്കും അറിയാലോ എന്നുള്ള പരിപാടിയാണ്. ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് അയച്ചേക്കുക. ഒരു ഗ്യാപ്പ് ഇട്ട് അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ പ്ലേ ചെയ്ത് തരാം. എന്തായാലും ബഷീർ അബ്ബു ആലപ്പുഴയിൽ നിന്ന് ഒത്തിരി വിഷമത്തോടെയാണ് ബഷീർക്ക് അത് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അങ്ങനെ വിഷമം നേരിട്ട് ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ട് ഇനിയുള്ള വരുന്ന ആദ്യത്തെ പാട്ട്, അത് ഏത് പാട്ടാണോ ആ പാട്ടിന് എല്ലാവർക്കും ഇതുപോലെ വിഷമമുള്ളതൊക്കെ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള വിഷമമൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. ഏതായാലും ഒരാൾ നമുക്ക് മെസ്സേജിലൂടെ എടുത്ത് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ പറയാൻ പറ്റി. ഇനിയിപ്പോൾ അടുത്ത പാട്ട് പ്ലേ ചെയ്യാവും. നിറക്കൂട്ട് സിനിമയിലെ പാട്ടാണ്, ഉഷാ പുഷ്പനാണ്, പൂച്ചാക്കിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒത്തിരി ഇഷ്ടമുള്ള ഗാനം. നിറക്കൂട്ടിലെ ഏതെങ്കിലും ഒരു പാട്ട് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഞാൻ പെരുമ്പാവൂർ കീഴില്ലത്ത് നിന്ന് സിന്ധുവാണ്. ജൂൺ 29 വരുന്ന തിങ്കളാഴ്ച എൻ്റെ മോളുടെ 1st വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പം എൻ്റെ മോൾ സ്വാതിക്കും ഹസ്ബൻഡ് നീരജിനുമായിട്ട് ജീവാംശമായി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇതല്ലെങ്കിൽ മൗനം സ്വരമായി എന്ന പാട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് പ്രക്ഷേപണം ചെയ്ത് തന്നാൽ മതി. ഇനി ഇതുമല്ലെങ്കിൽ നല്ലൊരു പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നാണ് പറഞ്ഞത്.

ഒന്നാം വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പൊ എന്റെ മോൾ സ്വാതിക്കും ഹസ്ബൻഡ് നീരജിനുമായിട്ട് ജീവാംശമായി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇതല്ലെങ്കിൽ മൗനം സ്വരമായി എന്ന പാട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് പ്രക്ഷേപണം ചെയ്തു തന്നാൽ മതി. ഇനി ഇതുമല്ലെങ്കിൽ നല്ലൊരു പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ മക്കൾക്ക് രണ്ടു പേർക്കുമായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒത്തിരി സ്നേഹത്തോടെ സിന്ധു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേ സിന്ധു ചേച്ചിയുടെ ഇപ്പോ മകളുടെ സ്വാതിക്കും ഹസ്ബൻഡ് നീരജിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും ഒപ്പം നല്ലൊരു ഗാനം തന്നെ തീർച്ചയായിട്ടും നമുക്ക് വെച്ച് തരാം കേട്ടോ. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ സിന്ധുവാണ്, നെല്ലായിൽ നിന്നുമാണ്. ഞാൻ ജോലി ചെയ്യുന്ന കശുവണ്ടി കമ്പനിയിലെ മാനേജർ ബിനി മാഡം മുൻപ് കുറച്ച് വർഷങ്ങളായിട്ട് ക്ലർക്കായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് ചേച്ചി മാനേജർ പോസ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ മാഡം മാനേജറായതിൻ്റെ സന്തോഷം പങ്കിടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ പഴംപൊരി പരിപ്പോട വിതരണം നടത്തി. അത് ശരി, ഇതൊക്കെ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്, നമ്മളിവിടെ വിശന്ന് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ പരിപ്പോട വിതരണം ചെയ്തതൊക്കെ പറയണം കേട്ടോ. ഒരു പരിപ്പോടയും കട്ടൻ കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്ന് ഇപ്പോൾ ഒന്ന് ആലോചിച്ചുള്ളൂ. ഏതായാലും കുഴപ്പമില്ല, തൽക്കാലം മെസ്സേജിലൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴാണ് അങ്ങനെ ചെയ്തത്. ഏതായാലും ചേച്ചി, ഞങ്ങൾ 45 പേരും ഒരുപോലെ ആസ്വദിക്കുന്ന റെയിൻബോയുടെ ഈ പരിപാടി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ നല്ലൊരു പാട്ട്, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ട്, കാരിസ്ഥൻ മൂവിയിലെ മംഗളങ്ങൾ എന്ന പാട്ട് മാനേജർ ബിനി മാഡത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് പാട്ട് കൊടുത്തു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് പരിപ്പോടയും കട്ടൻ കാപ്പിയും ഒക്കെ കിട്ടാനുള്ള പരിപാടിയാണല്ലേ. ഏതിനും കൊള്ളാം. ബിനി മാഡത്തിന് വേണ്ടിയിട്ട് റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും, ഒപ്പം അവിടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകളും, ഒപ്പം ഒരു നല്ലൊരു ഗാനം തന്നെ നമുക്ക് തീർച്ചയായിട്ടും വെച്ച് തരാം കേട്ടോ. ഷീബ ബാനു മാളയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു ഹരിഹരൻ സോങ് ഒന്ന് വെച്ച് തരാമോ? ഹരിഹരൻ സർ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് മതി. ഇത് ഹരിഹരൻ ഫാൻസിന് എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഷീജ ബാനു മാളയിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തച്ചോളി വർഗീസ് ചേകവറിലെ മാലയം പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമെന്ന് റിയയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടുള്ള പാട്ടാണ് ഇനി നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്.

0: റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 10 മണി കഴിഞ്ഞ 52 മിനിറ്റ് ആയിരിക്കുമാണ്. നമുക്കിനി അടുത്ത മെസ്സേജുകളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ പോവാം. ഹലോ പാർട്സപ്പേ, എനിക്ക് നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? നഗക്ഷതങ്ങൾ എന്ന മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ സുരേഷ് ഉദയംപെരൂർ എന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുരേഷ് ഏട്ടൻ ഇതിൽ. അതുപോലെ കതിരോര തുമ്പി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണെന്ന് അയാഗ മറിയം ജോർജ് പട്ടണക്കാട് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഷർമിലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണോ, ഒന്ന് പ്ലേ ചെയ്യാവോ എന്ന് ശിവരാമന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ ബിന്ദു പുക്കാട്ടുപടി എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. തച്ചോളി വർഗീസ് ടാഗോർ സിനിമയിലെ മാലയും പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമെന്ന്. നേരത്തെ തന്നെ ഈ മൂവിയിലെ പാട്ട് ഏതെങ്കിലും ചോദിച്ച ആളുടെ വേണ്ടി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് രണ്ടാമതും സെയിം റിക്വസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. ഇത് ബിന്ദു പുക്കാട്ടുപടിയിൽ നിന്നും ആയിരുന്നു, തച്ചോളി വർഗീസ് ടാഗോറിലെ സെയിം പാട്ട്. ഏതായാലും ബിന്ദു ചേച്ചി കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുവാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. പാലക്കാട് നിന്നും വിദ്യയാണ്. മേഘമൽഹാറിലെ ഒരു നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ പാട്ട് എല്ലാവർക്കുമായിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മൃദുലയാണ്. കോതാട് എന്ന സ്ഥലത്താണ് എന്റെ വീട്. നാളെ എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആഹാ, ഏതെങ്കിലും റെയിൻബോയുടെ വക എല്ലാവിധ ആശംസകളും നേരത്തെ തന്നെ പറയണം കേട്ടോ. ജോലിസ്ഥലത്ത് വെച്ച് സ്ഥിരം കേൾക്കുന്ന പ്രോഗ്രാമാണിത്. നാളെ സൺഡേ ആയതുകൊണ്ട് വർക്കില്ല. അപ്പൊ എനിക്ക് വീട്ടിൽ റേഡിയോ ഇല്ല, ഇവിടെ വരുമ്പോൾ മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ, ഇഷ്ട മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോ റേഡിയോ വീട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും ഫോണിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ ഫോണിലൂടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പരിപാടി ഇതിപ്പോ എറണാകുളം തന്നെയല്ലേ, കോതാടല്ലേ സ്ഥലം. അപ്പൊ ഏതായാലും എറണാകുളത്ത് വെച്ച് തന്നെ നോർമലി തന്നെ നമുക്ക് കേൾക്കാവുന്നേ ഉള്ളൂ. ഇനിയല്ല, ഇനി വേറെ എവിടെയെങ്കിലും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിലൂടെയാണെന്നുണ്ടെങ്കിലും കേൾക്കാം. അപ്പോൾ ആപ്പെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കേൾക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. എപ്പോഴും തന്നെ ഇഷ്ട ഗാനം തന്നെ, നല്ലൊരു ഗാനം തന്നെ നമുക്ക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വാട്സപ്പേ, ഇന്ന് എനിക്ക് MLA മണി എന്ന സിനിമയിലെ അമ്പലപ്പുഴ കടയിൽ വെച്ചോ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ തോമസ് കണ്ണമ്പുഴ എടപ്പള്ളിയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് കാക്കക്കുയിൽ സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിനോയ് മേമ്പിള്ളിയാണ്. അയ്യമ്പുഴ എന്നാണ് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോട്ടയം നീണ്ടൂരിൽ നിന്നും ജയചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആലുവയിൽ നിന്നും വിനീത അതുപോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചെമ്പട മൂവിയിലെ പാട്ട്, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ പാട്ട്, അല്ലെങ്കിൽ നോട്ടം മൂവിയിലെ പച്ചപ്പനന്തത്തെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തന്നാലും മതി എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലതാ ചന്ദ്രൻ പട്ടിമറ്റത്തുനിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റെയിൻബോയിലേക്ക് ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. പതിവായി ഏതായാലും പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ട്. സർവമായ സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ പാട്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാറ്റാടി തണലും പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് അഭിലാഷിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ മനോജ് ചിറയൻകീഴ് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജുകൾ അങ്ങനെ അങ്ങനെ നീണ്ടുപോകുക കേട്ടോ. ഇനിയിപ്പോൾ ഒത്തിരി ഇഷ്ടത്തിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് ഈ പുഴം കടന്നിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് രാജുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിജയൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. മിഥുൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ രഘുനാഥ് എസ്എൻപുരത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മിഥുൻ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ കേട്ടോ. ചേച്ചിയുടെ പേര് മനീഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനീഷയ്ക്ക് എല്ലാവിധ ആശംസകളും. അങ്ങനെ നോക്കുമ്പോൾ ഷഹീബയുടെ മെസ്സേജ് ഉണ്ട്. ഋതികയുടെ 10-ാമത്തെ ബർത്ത്ഡേ ആണ്, നല്ലൊരു ഗാനം പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. രജിത വാണിയംകുളത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീകുമാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലേഖയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു തലയോലപ്പറമ്പിൽ നിന്ന്. സുധ മട്ടാഞ്ചേരിയിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. ജയന്തിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ നേഹയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. അതുപോലെ വാദിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ രേഖയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഒത്തിരി മെസ്സേജ് നീണ്ടുകൊണ്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട്, ഇനി വരാൻ പോകുന്ന പാട്ട്, നേരത്തെ പരിപാടിക്ക് കൂടെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചു മെസ്സേജ് അയച്ച എല്ലാവർക്കും വേണ്ടിയും, ഒപ്പം പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടി ചേർത്ത് ഒരുമിച്ച് മെസ്സേജിലൂടെ ആവശ്യപ്പെട്ട എല്ലാവർക്കും തന്നെ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാവരുടെയും പാട്ട് കിട്ടിയാലും പോലും വിഷമമൊന്നും വേണ്ട, എല്ലാ ദിവസമുള്ള പരിപാടിയാണ് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞത്. ഏതായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ടാണ് ഈ പുഴം കടന്നിലെ പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് ഇന്ന് വാട്സപ്പിൽ നിന്നും തൽക്കാലം യാത്ര പറയുന്നത്. ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ്.

0: റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസുമായി നയതന്ത്ര ബന്ധത്തിന്റെ 50ാം വാർഷികാഘോഷ വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യ സമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യ വിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ വിജയം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. Musically yours, FM Rainbow 107.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ചുക്കാന്റെ പാട്ടാണ് യുവർ ചോയ്സിലെ ഇന്ന് ആദ്യത്തെ പാട്ടായിട്ട് നമ്മൾ കേട്ടത്. ശ്രോതാക്കൾക്കും പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് നമുക്ക് കേൾക്കാനും ഒപ്പം തന്നെ കൂടെയുള്ളവർക്കൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാനും ഇനി അതല്ല ഒപ്പം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയമാണ് യുവർ ചോയ്സിന്റെ. അതിനുവേണ്ടിയിട്ട് ശ്രോതാക്കൾ ഒന്ന് ഫോൺ ചെയ്താൽ മാത്രം മതി. എങ്ങോട്ടേക്കാ ഫോൺ ചെയ്യേണ്ടതെന്നല്ലേ? 0484-2-8101 0484-2-8101 2 മണിവരെയാണ് യുവർ ചോയ്സിന്റെ സമയം. അപ്പൊ ഈ സമയത്ത് ശ്രോതാക്കൾക്ക് വിളിക്കാം, ഒപ്പം ഇഷ്ടഗാനങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ കേൾക്കാം. എല്ലാ തവണയും പറയും പോലെ തന്നെ ഒരുമിച്ച് നമ്മൾ ഈ ആകാശവാണിയിലൂടെ ഒരു പാട്ട് നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, നമ്മളെല്ലാവരും ഒരുമിച്ച് കേൾക്കുമ്പോൾ എന്താ അതിന്റെ ഒരു സന്തോഷം അല്ലേ? അപ്പോൾ ആ ഒരു സന്തോഷത്താൽ തുടങ്ങുന്നു ഇന്നത്തെ യുവർ ചോയ്സ്. ഇന്ന് യുവർ ചോയ്സിൽ കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. പുതുക്കോട്ടയിലെ പുതുമണവാളനിലെ പാട്ടാണ് ഇനി വരുന്നത്.

0: 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0484 242 8101. അങ്ങനെ ഇന്ന് യുവർ ചോയ്സിലേക്ക് വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരമുണ്ട്,
0: സ്വാഗതം. ഇതാരാണ്?
1: ജബ്ബാറ്.
0: ജബ്ബാറുടെ എന്തുണ്ട് വിശേഷങ്ങൾ? സ്ഥലം എവിടെയാണ്?
1: നല്ല വിശേഷം. കോതമംഗലം.
0: കോതമംഗലം. കോതമംഗലത്തെ എല്ലാം സുഖമായിട്ട് പോകുന്നോ?
1: എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചായിരുന്നു.
0: കൊടുത്തു കളയാം. കോതമംഗലത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണോ
1: പാട്ട്?
0: കോതമംഗലത്ത് വർക്ക് ചെയ്യുന്ന ആളാണോ?
1: വർക്ക്
0: ചെയ്യുന്ന ആളാണ്. അപ്പൊ വർക്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്
1: പാട്ട്?
0: കൊടുത്തു കളയാം, കൊടുത്തു കളയാം. ഏത് പാട്ടാ വേണ്ടേ?
1: പൂനിലാമഴ സിനിമയില്ലേ,
0: പൂനിലാമഴ. മാനത്തെ കൊട്ടാരത്തിലെ പാട്ടാണ് ഉദ്ദേശിച്ചത്? പൂനിലാമഴ
1: അല്ലല്ല, വേറൊരു പൂനിലാമഴ പറഞ്ഞ സിനിമന്റെ പേരില്ലേ,
0: വേറൊരു പൂനിലാമഴയിലെ പാട്ട് കൊടുക്കണോ?
1: ആട്ടുതൊട്ടില് വന്നിട്ട്
0: കൊടുക്കാലോ.
1: അത് കൊടുത്താ മതി. എല്ലാവരുടെ പേര് പറയട്ടെ, ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: സിന്ധു. ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: സിന്ധു.
0: സിന്ധു.
1: സജീവേട്ടൻ. ഹലോ.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് എല്ലാവരുടെയും പേര്.
1: രാധ ചേച്ചി. കൊച്ചു ബ്രൈസിയ. അലക്സ്. റിയ. പിന്നെ സുബൈദ.
0: അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് പാട്ട്?
1: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വെച്ചായിരുന്നു.
0: കൊടുക്കാം കൊടുക്കാം കൊടുക്കാം, പാട്ട് കൊടുത്തു കളയാം. അപ്പൊ ഇവിടെയൊക്കെയാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കോതമംഗലത്തുള്ള ഇവർക്ക് എല്ലാവർക്കും ആയിട്ടാണ് പാട്ട്. ആട്ടുതൊട്ടിൽ തന്നെ കൊടുത്തു കളയാം കേട്ടോ.
1: അതെ അതെ, ഓക്കെ ഓക്കെ.
0: വിളിച്ചതിന് ഒത്തിരി സന്തോഷം.

0: കോതമംഗലത്ത് നിന്ന് നമ്മുടെ ജബ്ബാർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കുമായിട്ടോ അപ്പം കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് ഈ ഒരു പാട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും ഇതുപോലെ തന്നെ ആർക്കെങ്കിലും ആയിട്ടുള്ള ഡെഡിക്കേഷൻസോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ഇനി ഇതല്ല വെറുതെ ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കണം എന്നിപ്പം തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ഒന്ന് വിളിച്ചാൽ മതി. 0484241 അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാൻ രാധാമണി.
0: രാധാമണി ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ചുണങ്ങംവേലി. ആലുവ.
0: ആലുവ. ആ ഹാ, ആലുവയില് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നില്ലേ?
1: നല്ല വിശേഷം.
0: എല്ലാ അടിപൊളിയായിട്ട് പോകുന്നു.
1: ആ പോകുന്നു
0: പോകുന്നു. അപ്പോ ഇങ്ങനെ ഇരുന്ന് പരിപാടിയൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ചത്.
1: അതെ അതെ.
0: ഇന്ന് പ്രത്യേകത ഉണ്ടോ ഈ പാട്ട് കൊടുക്കണ ആർക്കെങ്കിലും?
1: കൊടുക്കണ എന്റെ അമ്മയ്ക്കാണ്. എന്റെ അമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ്. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. 5 മാസമായി എന്റെ അമ്മ മരിച്ചിട്ട്.
0: 5 മാസമായി.
1: പ്രേക്ഷക എന്റെ അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്. എന്റെ കുഞ്ഞിലേ തുടങ്ങി ഞാൻ റേഡിയോ കേൾക്കണാണ് അമ്മ വെക്കണത്. അപ്പൊ ഇപ്പോഴും അമ്മ ഇല്ലാത്തപ്പോ ഇപ്പൊ ഞാനാണത് ഉപയോഗിക്കുന്നത്, എല്ലാം കേൾക്കുകയൊക്കെ ചെയ്യണത്.
0: അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് സത്യഭാമ.
0: സത്യഭാമ.
1: അതെ.
0: നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ? എല്ലാ തവണയും നമ്മളത് പറയാറുണ്ട്. നമ്മൾ അങ്ങനെ കരുതണ്ട, അമ്മ നമ്മുടെ അമ്മ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്, ആ വീട്ടിൽ തന്നെ ഉണ്ട്.
1: അതെ അതെ, തീർച്ചയായും.
0: അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പാട്ട് കൊടുക്കണത് അല്ലേ? കൊടുക്കാം, നമുക്ക് കൊടുത്തു കളയാം കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിട്ട് അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അങ്ങനെ അന്നമ്മ സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന പാട്ടുകളിൽ അമ്മ അങ്ങനെ പറയാറൊക്കെ ഉണ്ടോ?
1: ആ പറയാന്ന് വെച്ചാൽ നസീറിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ബ്രഹ്മേശ്വരൻ അമ്മയുടെ നാടാണ് ബ്രഹ്മേശ്വരന്റെ വീട് ഉള്ളടുത്ത്.
0: ചെറിയങ്കീഴ്.
1: അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. അപ്പൊ അമ്മക്ക് ഇഷ്ടമുള്ള പാട്ടില് ഒരു കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ പടത്തില്
0: ചന്ദ്രകളഭം.
1: ആ വെച്ചോളൂ, അത് ഇഷ്ടമാണ് അമ്മക്ക്.
0: ഒത്തിരി ഇഷ്ടമായിട്ട് കേൾക്കുന്ന പാട്ടാണല്ലേ?
1: തീർച്ചയായും തീർച്ചയായും.
0: അമ്മയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാം.
1: അതെ
0: കേട്ടോ,
1: ഒത്തിരി സന്തോഷം എനിക്ക് കിട്ടിയതിൽ. എന്റെ അമ്മയെ പറ്റി പറയാൻ എനിക്ക് പറ്റിയതിൽ ഒത്തിരി സന്തോഷം.
0: ഒത്തിരി ഒത്തിരി സന്തോഷം നമ്മൾക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിനും, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി തന്നെ കൊടുക്കാൻ പറ്റിയതിനും കേട്ടോ.
1: തീർച്ചയായും.
0: അമ്മ അവിടെ ഇരുന്ന് കേട്ടോളും പാട്ടെല്ലാം. അതാണ് അതാണ്, നമുക്ക് ഇതെല്ലാം കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കണ്ണുകളാൽ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും നമുക്ക് അനുഭവം ഫീലും ഉണ്ടാവുമല്ലോ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസവും കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി പാട്ട് കൊടുക്കാം. വിഷമിക്കുക ഒന്നും വേണ്ട കേട്ടോ. ആദ്യമായിട്ട് വിളിച്ചതിന് ഒത്തിരി സന്തോഷം. പരിപാടിയൊക്കെ കേട്ടിട്ട് ഇടയ്ക്ക് വിളിച്ചതുപോലെ പാട്ടൊക്കെ ആവശ്യപ്പെടാം കേട്ടോ. സത്യഭാമ അമ്മയ്ക്ക് വേണ്ടിയിട്ട് രാധാമണി ചേച്ചി സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന പാട്ട് കേൾക്കാം നമുക്കെന്നാ. ഓക്കെ.
1: Thank you.

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ 25 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. നമ്മുടെ ഒപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം,
0: സ്വാഗതം. ഇതാരാണ്? വടക്കംപറൂരിന്ന് ജയന്തി. ജയന്തി ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? വടക്കംപറൂര് എന്താ വിശേഷം?
1: നല്ല വിശേഷം,
0: എല്ലാം സൂപ്പറായിട്ട് പോകുന്നു. അപ്പൊ അവിടെ ഉള്ളവർക്ക് വേണ്ടിട്ടാണോ ഈ ഒരു പാട്ട്?
1: അതെ, അവിടെ എല്ലാവരും, മദലാൽ ശിഹാബ്, എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഇപ്പൊ വിളിച്ചിരിക്കുന്ന അവിടെ നിന്നാണല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ജോലി തിരക്കിന്റെ ഇടയിൽ നിന്നാണ് വിളിച്ചത്?
1: അതെ.
0: ഇവിടെ പറഞ്ഞു രാജഹംസമേ പാട്ട് ഇഷ്ടമുള്ള പാട്ടാണ്, കൊടുക്കാൻ പോകുന്നു. കൊടുക്കാം കൊടുക്കാം, കൊടുത്തളയാം കൊടുത്തളയാം. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, വടക്കംപറൂര് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൂടി വേണ്ടിട്ട് ഈ ഒരു പാട്ട് കൊടുക്കാം. ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ? രണ്ടാമത്. ഇതിനു മുമ്പ് എപ്പോഴാ വിളിച്ചപ്പോ? ഒരു കൊല്ലമായിട്ടുണ്ടോ? ഞാൻ ഒരു മാസമല്ല, നിന്റെ കുറച്ച് മാസങ്ങളായി പറയുന്നുള്ളതിൽ ചോദിച്ചത് തന്നെ കേട്ടോ. ഈ ഒരു കൊല്ലം, ഒരു കൊല്ലമായിട്ട് എന്താ വിളിക്കായിരുന്നേ ഇതിനു മുമ്പ് വിളിച്ചിട്ട്? ഒരു കൊല്ലമായിട്ട് എന്താ വിളിക്കാതിരുന്നെന്ന്? അതിനുശേഷം പിന്നെ ഇന്നാണ് വിളിക്കുന്നേ. ഒരു കൊല്ലം കാത്തിരുന്ന് വിളിക്കാനായിട്ടോ? അതൊരു വല്ലാത്ത കാത്തിരിപ്പാണല്ലോ. വിളിച്ചാ കിട്ടാത്തോണ്ടാണ്. ഓക്കെ ഓക്കെ, എന്നാ മനസ്സിലാക്കി. ഒരു കൊല്ലം അതിനു വേണ്ടി കാത്തിരുന്ന് വിളിച്ചെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചത്. ഏതായാലും വിളിച്ചിട്ട് കിട്ടാന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് മതി. ഇനിയും ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു കൊല്ലം ഒന്നും ആക്കാൻ നിക്കണ്ട, കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിളിച്ചോ കേട്ടോ. ഇന്ന് ഏതായാലും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആയിട്ട് രാജഹംസമേ കൊടുക്കാം. വിളിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ശരി, എല്ലാവരും ഇവിടെ അവരെ അന്വേഷണം. ഓക്കെ എന്നാ.

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ആസിയ ചിറ്റഞ്ചേരി കള്ളത്താണി.
0: ആസിയ?
1: അതെ.

0: തണി. ഇത് ഏത് ജില്ലയായിട്ട് വരും? പാലക്കാടാണല്ലോ.
1: പാലക്കാട്
0: ഡിസ്ട്രിക്ട് ആണല്ലേ. പാലക്കാട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാ വിളിക്കുന്ന ശ്രോതാക്കളോടും നമ്മള് ചോദിക്കുവാണ് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ഇവിടെ ഇന്നുകൊണ്ട് എല്ലാവരുടെയും വിശേഷം അറിയുമ്പോ സന്തോഷമാ. അവിടെ മഴയൊക്കെ ഉണ്ടോ? അങ്ങനെയാണ്. പാലക്കാടുകാർക്ക് എന്ത് വെയിലല്ലേ. ഏതായാലും വെയില് തീയിൽ കുരുത്ത ആണെന്ന് എപ്പോഴും പറയും പാലക്കാട് നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുമ്പോ. നമ്മൾക്ക് വെയിലൊന്നും പ്രശ്നമില്ല, ചൂടും കാറ്റിൽ വളർന്നവരാണ് ഞങ്ങൾ എന്ന് പറയും എന്റെ സുഹൃത്തുക്കള് പാലക്കാട് എന്ന് പറയുമ്പോ. അവിടെ ക്ലൈമറ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് പാലക്കാടില് അല്ലേ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഏത് പാട്ട് കേൾക്കണം എന്ന് തോന്നിയേ? കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ആ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണല്ലേ. മോളുടെ പേരെന്താ? ഷമീന. ഐഷ. ഇവർക്ക് രണ്ടുപേർക്കും ആണോ ഒപ്പത്തിലെ പാട്ടപ്പ് എന്ന് കൊടുക്കണ്ടേ? ഏതായാലും ഉമ്മച്ചിയുടെ വക ഒത്തിരി സ്നേഹത്തോടെ ഉള്ള പാട്ടാണ് അല്ലേ. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഏതായാലും ആണോ അന്ന് വരുമ്പോ പറയണം, ഞങ്ങള് അന്വേഷിച്ചെന്ന്. പാട്ടുകാരിയാ? പാട്ടൊക്കെ പാടും അല്ലേ. ഇനി അടുത്ത തവണ ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വിളിക്കുമ്പോ പാട്ടൊക്കെ പാടി തരണം എന്ന് മോളോട് പറയണം കേട്ടോ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. ഏതായാലും പാട്ട് കേൾക്കാം, വരുമ്പോ തന്നെ അന്വേഷണം പറയണം കേട്ടോ. ശരി എന്നാ. ഓക്കെ.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: ജഗദീഷേട്ടനും ചിത്രേച്ചിയും കൂടി പ്രായിക്കരപ്പാപ്പൻ എന്ന സിനിമയിൽ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. പഴയ പാട്ടുകൾ അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നേരം പോകുന്ന അറിയത്തേ ഇല്ല അല്ലെ. 12 മണി കഴിഞ്ഞ 45 മിനിറ്റ് ആയിരിക്കും സമയം. ഒരു കോളറും കൂടി കണക്ട് ചെയ്യാനുള്ള നേരമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വാർത്തകൾക്കുള്ള സമയമാണ്. നമ്മുടെ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം.
1: സ്വാഗതം.
0: ഇതാരാണ്?
1: ഞാൻ രാധാ രഘു.
0: രാധാ രഘു,
1: അതെ.
0: എവിടെയാണ് സ്ഥലം?
1: ഞാൻ കോതമംഗലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ആഹാ, കോതമംഗലത്ത് നിന്ന് രണ്ടാമത്തെ കോളറാണോ?
1: അതെയോ.
0: അതുകൊണ്ട് തന്നെ കോതമംഗലത്തെ വിശേഷങ്ങൾ ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞു. ഇനി വീട്ടിൽ വിരുന്നുണ്ട് വിശേഷം?
1: വീട്ടിലെല്ലാരും
0: സുഖമായിട്ടിരിക്കുന്നു. എല്ലാം നല്ലപോലെ പോകുന്നു അല്ലേ? കോതമംഗലം കാർക്ക് മഴയൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നലെയൊക്കെ പെയ്തില്ല ശരിക്കും? ഇന്ന് വെയിലാണ്. അതെ അതെ അതെ. പൊതുവേ നമ്മൾ എല്ലാ തവണയും പറയും കോതമംഗലം ഭാഗത്തേക്ക് പറയുമ്പോ തന്നെ നല്ല തണുപ്പും മഴയൊക്കെ കിട്ടും, ഒത്തിരി മരങ്ങളും ഒക്കെ ഉണ്ട്. റബ്ബറാണ്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നേ രാധാ ചേച്ചി?
1: ഞാന് ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണേ. ഒരമ്മ മാത്രമേ ഉള്ളൂ.
0: ഒരമ്മ? ഓക്കെ ഓക്കെ. കോതമംഗലത്തല്ലേ?
1: അതെ അതെ.
0: അപ്പൊ രാധാ ചേച്ചിയുടെ വീടും അവിടെ തന്നെയാണോ? കോതമംഗലമാണോ?
1: എന്റെ വീട് തിരുവല്ല.
0: തിരുവല്ലയാണ് അല്ലേ? അപ്പൊ അവിടെ അമ്മേനെ നോക്കാനായിട്ട് വന്നേക്കുവാണ്.
1: അതെ അതെ.
0: അപ്പൊ അമ്മ കേൾക്കണ്ടോ പരിപാടിയെല്ലാം?
1: കിടപ്പരോഗിയൊന്നുമല്ല.
0: ആണല്ലേ. അമ്മയുടെ പേരെന്താ?
1: കൊച്ചു ത്രേസ്യ.
0: കൊച്ചു ത്രേസ്യ. അപ്പൊ കൊച്ചു ത്രേസ്യ അമ്മയ്ക്കും കൂടി വേണ്ടിട്ടാണ് പാട്ട്.
1: അതെ അതെ.
0: കൊടുക്കാം കൊടുക്കാം. ഏത് പാട്ടാ വേണ്ടേ?
1: മിന്നാരത്തിലെ.
0: മിന്നാരത്തിലെ പാട്ട്? മിന്നാരത്തിലെ ഏതാ പാട്ടാ?
1: മിന്നാരത്തിലെ എം ജി ശ്രീമാറ് പാടിയ
0: നിലാവേമായി. കൊടുക്കാം കൊടുക്കാം, കൊടുത്തുകളാ കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് വാർത്തകൾ വരുന്നോണ്ടേ നമുക്ക് ഒരു പാട്ടിനുള്ള കഷ്ടിച്ചുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക്. ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ?
1: എനിക്ക് രണ്ടൊന്ന് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൂടെ വേണേ.
0: കൊടുക്കാം കൊടുക്കാലോ. പേരൊന്ന് പറയാവോ?
1: സിന്ധു. പ്രിയ. സജീവേട്ടൻ. ജബാർ.
0: ഓക്കെ, എല്ലാവർക്കും ആയിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പോട്ടെ പാട്ടിലേക്ക്. എന്നാ 47 ആയി
1: കേട്ടോ.
0: ഒത്തിരി വിളിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ഇനിയും വിളിക്കണം.
1: വിളിക്കാം.
0: ഓക്കെ ശരി.
1: താങ്ക്.

0: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ യുവർ ചോയ്സ്. വാർത്തകൾക്ക് ശേഷം ഒരു മണിക്ക് തുടരും.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷെൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം

0: സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ യുഎസ് സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: MSME ഇൻ ഭാരത് ഇറ്റ് റെപ്രസെന്റ് ദി കറേജ് ഓഫ് എ ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രണർ. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small business and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 19 മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2-ാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കെ ബെർദയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ

സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ഗോളാന്തര വാർത്തയിലെ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. ഒരു മണി കഴിഞ്ഞ 5 മിനിറ്റ് ആയിരിക്കും സമയം. യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾക്കും വിളിക്കാം, ഒപ്പം തന്നെ ഇഷ്ടഗാനങ്ങളെല്ലാം ആവശ്യപ്പെടാം. അതിനുവേണ്ടി വിളിക്കേണ്ട നമ്പർ 0424242801. 0484242801. ഇന്ന് യുവർ ചോയ്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. ഓരോ ദിവസത്തെ വാർത്തകളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന ഒത്തിരി ഒത്തിരി വാർത്തകൾ നമ്മൾ ചില സമയത്ത് നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകും അല്ലെ. അത്തരത്തിൽ ഇന്ന് നമ്മളുടെ മുമ്പിലേക്ക് ദുഃഖകരമായിട്ട് വന്ന ഒരു വാർത്തയിലെ ഒരു കാര്യമാണ് കെ ഭാഗ്യരാജ് നമ്മുടെ കൂടെ ഇപ്പം ഇല്ല എന്നുള്ളത്. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി കഴിവുള്ള കലാകാരന്മാർ നമ്മെ വിട്ടങ്ങനെ പോകുമ്പോൾ ശരിക്കും ദുഃഖമായിട്ടുള്ള ഒരു വിഷമം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. അദ്ദേഹം ഇതുപോലെ തന്നെ എത്ര എത്ര കലാകാരന്മാർ നമ്മളോട് വിടപറഞ്ഞു പോകുമ്പോഴും നമുക്ക് വരുന്ന അതേ വിഷമം തന്നെയാണ്. കാരണം നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് എത്ര എത്ര കലാപരമായുള്ള സൃഷ്ടികളാണ് ഇവരെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം കേൾക്കാം. ആരാരോ ആര്യരാരോ എന്ന സിനിമയിലെ പാട്ടാണ്. 1989 ഈ സിനിമ ഇറങ്ങിയത്. അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയിലെ പാട്ട് നമുക്കിനി കേൾക്കാം.

0: യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0484241031. അത്തരത്തിൽ വിളിച്ചൊരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? ആരാണ്? പേര് പറയാവോ?
1: സേവിയർ.
0: സേവിയർ. സേവിയറേട്ടാ, എവിടെന്നാ വിളിക്കുന്നേ? അപ്പൊ ആ ബീച്ച് ഭാഗമാണോ? ബീച്ചിനൊക്കെ അടുത്ത് തന്നെയാണ്? അടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മള് മനസ്സിൽ ഒത്തിരി ഇതൊക്കെ വരുമ്പോ ഇടയ്ക്കൊക്കെ പോയി സന്തോഷിക്കാന്നതിനൊക്കെ ബീച്ചിന്റെ സ്ഥലത്തേക്ക് ഒന്ന് കാറ്റൊക്കെ ഇട്ട് ഇരിക്കാറുണ്ടോ?
1: പോവാറുണ്ട്.
0: എന്ത് ചോദ്യമാണോ? അല്ലേ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇടക്കുന്ന, ഇടക്കിടക്ക് പോയിരിക്കും അല്ലേ?
1: ഫ്രീയല്ലേ, അപ്പൊ പോവും, വൈകുന്നേരത്തെ ടീമിൽ പോവും.
0: അതെ അതെ അതെ, മനസ്സിന്റെ ആ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ.
1: അതെ, അപ്പൊ വെയിലക്കാർ കഴിയുമ്പേ, വെയിലക്കാർ കഴിയുമ്പോ അവിടെ പോയിരുന്ന അസ്തമനം ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാല്ലോ.
0: കൂട്ടുകാരൊക്കെ ആയിട്ട് പോവാറുണ്ടോ?
1: ആ, കൂട്ടുകാരെ അവിടെ ചെല്ലുമ്പോ കൂട്ടുകാരെ കിട്ടും.
0: നമ്മുടെ പരിചയക്കാരായിരിക്കും എല്ലാം അല്ലേ?
1: പരിചയക്ക് പിന്നെ പരിചയക്ക് പരിചയമുള്ളൊരു ഇഷ്ടമ്പളുണ്ട്
0: എല്ലാം. അതെ അതെ അതെ. ഷെവരേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ?
1: ആ, വർക്ക് ഇല്ല, വർക്ക് ടൈലറായിരുന്നു.
0: ഇപ്പൊ അപ്പൊ ചെയ്യണേ?
1: പറ്റണില്ല, നിർത്തിയത്.
0: നിർത്തിയ അല്ലേ? ഇപ്പൊ ശരിക്കും അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ടാണോ
1: പോണേ?
0: ട്രീറ്റ്മെന്റ് ഒക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ, എല്ലാം
1: ശരിയായിക്കോളും
0: കേട്ടോ. നമുക്ക് നമുക്ക് ഇതുപോലെ ഒരു രണ്ട് പാട്ടൊക്കെ കേട്ട് സന്തോഷമൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോ.
1: രണ്ട് പാട്ടല്ല, ഒരു പത്ത് ഇരുപത്.
0: അത്ര ഞാൻ പ്രതീക്ഷയില്ല. എല്ലാ എല്ലാ പാട്ട് കേൾക്കുമ്പോ മനസ്സിൽ ഈ സന്തോഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അങ്ങനെ
1: പിന്നെ ഇത് മാംഗോ,
0: അങ്ങനെ പാട്ടാണ് മെയിൻ.
1: മാംഗോയിലെ, മാംഗോയിലെ അവതാരകനെ എനിക്ക് ഇഷ്ടമാണ്, നീന.
0: നമുക്ക് പാട്ടെന്ന് പറയുമ്പേ പാട്ട് കേൾക്കുമ്പോ തന്നെ മനസ്സിന്റെ സന്തോഷം ഉണ്ടല്ലോ.
1: പിന്നെ സന്തോഷമല്ലേ.
0: അവതാരകർ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു, നല്ല രണ്ട് പാട്ടും കൂടി കേൾക്കുമ്പോ മനസ്സിൽ കിട്ടുന്ന സന്തോഷം വേറെ. ആ സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ സന്തോഷം കിട്ടുമ്പോ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഓടിപ്പോക്കോളും കേട്ടോ. ഇന്നപ്പോ സേവിയറിന് ഏത് പാട്ടാ വേണ്ടേ?

വടക്കുന്നാഥനല്ലേ കൊടുക്ക. അപ്പോ ഏതായാലും നമ്മുടെ ഇതൊക്കെ അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ കേട്ടോ. എല്ലാം ഉഷാറായിട്ട് ഒരിക്കൽ കൂടി വിളിക്കണം ഇതൊക്കെ മാറിക്കഴിഞ്ഞ്. മതി മതി മതി. അപ്പഴേക്കും പാട്ട് കേട്ട് ഒരു പാട്ടാക്കണ്ട, ഇന്നത്തെ പാട്ട് മുഴുവൻ അങ്ങോട്ട് പിടിച്ചോ. സന്തോഷം വിളിച്ചതിന് കേട്ടോ. ശരി ശരി, ഓക്കെ ഓക്കെ.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: രശ്മിയാണ്.
0: രശ്മി.
1: ഓക്കെ.
0: ആ രശ്മി ചേച്ചി, എവിടെ വിളിക്കുന്നേ?
1: വൈക്കം.
0: വൈക്കത്തുനിന്നാ വിളിക്കുന്നേ. വൈക്കത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: വൈക്കത്ത് രാവിലെ സംസാരിച്ചു വെയിലുണ്ട്.
0: അതാണ് വൈക്കത്തെ വിശേഷം.
1: എന്താ?
0: അതാണല്ലോ വിശേഷം. വൈക്കത്ത്.
1: വൈക്കത്ത് അതാ വിശേഷം.
0: ഓക്കെ. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വീട്ടില് നല്ല വിശേഷം.
0: എല്ലാരും സുഖമായിട്ട് പോകുന്നു.
1: സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. മോളെ എല്ലാവരും ക്രിക്കറ്റ് ആയി. അപ്പൊ അതിന്റെ സന്തോഷമാണ്. സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസം ആയിരുന്നു.
0: അത് ശരി. പേരെന്താ മോളുടെ?
1: മോളുടെ പേര് രാജലക്ഷ്മി.
0: രാജലക്ഷ്മി. അപ്പൊ ഞങ്ങളുടെ വക രാജലക്ഷ്മിക്കും എല്ലാവിധ ആശംസകളും പറയണം കേട്ടോ.
1: ഓക്കെ, ഞാൻ പറയാം.
0: കേൾക്കണ്ടാവോ? അവിടെ ഉണ്ടോ?
1: ഇല്ല, മോൾ ഇവിടെ. മോൾ പുറത്ത് പോയേക്കുവാണ്.
0: വരുമ്പോ പറഞ്ഞാ മതി. അപ്പൊ ഇന്ന് മോൾക്കാണോ പാട്ട്?
1: അതെ, മോൾക്കാണ് പാട്ട്.
0: കൊടുത്തു കളയാം. ഏതായാലും ഇത്രയും സന്തോഷമായിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. അപ്പൊ മോൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട്, രാജലക്ഷ്മിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് തന്നെ കൊടുക്കാം. ഏത് പാട്ടാ വേണ്ടേ? ചീരപ്പൂവുകൾ. ആ കൊടുക്കാം കൊടുക്കാം, ധനത്തിൽ തന്നെ കൊടുക്കാം. ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ? കുറച്ച് നാളിന് ശേഷം വിളിക്കണല്ലേ. ആ അപ്പൊ അത്രയും വിശേഷങ്ങളാണ് ഇപ്പൊ വൈക്കത്തും ഇതൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തന്നെ. സന്തോഷം കേട്ടോ വിളിച്ചതിന്. അതെ, ശ്രീജിത്താണ്. ഒത്തിരി സന്തോഷമുണ്ട്. മോളോടും സന്തോഷം. എന്താ ആലോചിക്കുന്ന ഒത്തിരി ഇതായിട്ട്? എന്തെങ്കിലും കൂടി പറയാനുണ്ടോ?
1: ഇല്ല, പ്രത്യേകിച്ചും പറയാനില്ല. ഞാൻ 12 മണി ട്രൈ ചെയ്യുക.
0: അതാണല്ലേ ആ ഒരു എക്സൈറ്റ്മെന്റ് ശബ്ദത്തിൽ കാണുന്നേ. ഞാൻ ഓർത്തത് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്, അതിങ്ങോട്ട് പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തേ. കൊറേ നേരമായിട്ടൊന്നും എനക്കൊന്നുമില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇന്നത്തെ വിശേഷം മോൾക്ക് ഏതായാലും അഡ്വക്കേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ. മോൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാവട്ടെ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വിശേഷങ്ങളാന്നൊരു നമ്പർ ഇട്ട് വെച്ചിട്ട് വേണം ഞങ്ങളോട് പറയാൻ കേട്ടോ. എല്ലാ വിശേഷം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാ കേട്ടോ. എല്ലാരോടും അവിടെ അന്വേഷണം പറയാ, മോളോട് പ്രത്യേകിച്ചും. സന്തോഷം കേട്ടോ വിളിച്ചതിന്. പാട്ട് കേൾക്കാം. ഓക്കെ എന്നാ.

0: പഴയ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സെപ്പോഴും കാലഘട്ടങ്ങൾ പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയുള്ള പാട്ടിന്റെ സുഖവും അല്ലെ. ഓരോ പാട്ടുകളും നമ്മളെ ഓരോരോ ഓർമ്മകളിലേക്കും കൊണ്ടുപോകും. അത് തന്നെയാണ് പാട്ടിന്റെ വിജയവും. ശരിക്കും ഈ ഒരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുവാണ്, 1 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഒരു ശ്രോതാവ് വന്നിട്ടുണ്ട് യുവർ ചോയ്സിൽ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതമുണ്ട്. ഇതാരാണ്?
1: പൊന്നൻ.
0: പൊന്നൻ ചേട്ടാ, എങ്ങനെ പോകുന്നു ജീവിതം? എല്ലാം എന്തു പറ്റി? ബുദ്ധിമുട്ടിലാണോ? എന്തു പറ്റി? ഈ ഇടക്കാണോ? ഈ കാലാവസ്ഥയിലും കൂടി ഒക്കെ ആയിരിക്കും അല്ലേ? കുറച്ചു കാലമായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല?
1: ജോലിക്കൊന്നും പോണില്ല. 10 വർഷമായി ജോലിക്ക് പോണില്ല.

0: എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ്? കാർപ്പന്റർ ആയിരുന്നു. പൊടിയുടെയും ഇതൊക്കെ ആയിട്ട് പ്രശ്നമായതാണോ?
1: ഇതോ
0: പൊടിയൊക്കെ കാരണമേ.
1: ആ പൊടിയൊക്കെ കാരണമാണ്. ഈ മദ്യവാനും അതേപോലെയൊക്കെ തന്നെ ആയിരുന്നു.
0: അതായിരുന്നു അല്ലെ. നമ്മൾ ആ ജോലി എടുത്തപ്പോ അതിന്റേതായി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ശരിക്കും.
1: ജോലി നിർത്തിയപ്പോഴാ ഇപ്പൊ കൂടിയില്ല. ഇപ്പൊ ജോലി ചെയ്തോണ്ടിരുന്നെങ്കിൽ അതൊന്നും തുടർന്ന് പോകായിരുന്നു.
0: ആ ആ ജോലി നിർത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധയും ഇതെല്ലാം അതിലും അങ്ങനെ പൊക്കോളും. വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോ ഒത്തിരി ആലോചനയും ചിന്തയും ഒക്കെയാണല്ലേ. ആ ഒന്നും വേണ്ട, അങ്ങനൊന്നും ചിന്തയൊന്നും വെക്കണ്ട. ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്കൊരു പാട്ട് കേട്ടാ മതി, അപ്പൊ കാര്യങ്ങളെല്ലാം ശരിയായിക്കോളും കേട്ടോ. മാറട്ടെ, എത്രയും പെട്ടെന്ന് മാറട്ടെ, അസുഖങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് പഴയ ജോലി എല്ലാം ഉഷാറാക്കി എടുക്കാം. ഇനിയിപ്പോ പറ്റത്തില്ല എന്നുള്ളല്ലേ. മനസ്സിലാക്കാം മനസ്സിലാക്കാം എനിക്ക്. പക്ഷെ എന്നിരുന്നാലും മാറട്ടെ, ജോലിക്ക് പോയില്ലെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം മാറട്ടെ. അത് മതി അത് മതി. എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കണ്ട കേട്ടോ. ഇത്തിരിയൊക്കെ ശ്രദ്ധിച്ച് മാസ്ക് ഒക്കെ ഇട്ടാണെങ്കിലും പൊടിയൊക്കെ അധികം വരാതെയൊക്കെ ശ്രദ്ധിക്കുക. ഡോക്ടർ പറയണ പോലെയല്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. മതി മതി മതി. അപ്പൊ എല്ലാം മാറിക്കോളും, ജോലിയില് അതൊന്നും ശരിയായിക്കോളും എല്ലാ കാര്യങ്ങളും. ഒപ്പം കൂടെ നമ്മളുടെ കുറച്ച് സംഗീതവും കൂടി ആവുമ്പോ മനസ്സിന് സന്തോഷവും കൂടി. പാട്ടാണ് അല്ലേ, പാട്ട് തന്നെയാണ് ജീവിതം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് എന്നിട്ട് കേൾക്കേണ്ടത്? മലേഷ്യ വാസ്തവൻ പാടിയതല്ലേ. ആ ഒരു തങ്കരഥത്തിൽ ആ കൊടുക്കാലോ. ഒത്തിരി ഓർമ്മകളുള്ള പാട്ടും കൂടിയാണോ?
1: ഞാനൊരു 12 വർഷത്തോളം തമിഴ്നാട്ടിലായിരുന്നു.
0: ആ
1: അപ്പൊ അത് കാരണം തമിഴ് പാട്ടുകളോടാണ് കൂടുതലും.
0: പഴയ രജനീകാന്തിനെ ഒന്ന് ഓർമ്മയെന്നൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ. കൊടുക്കാം കൊടുക്കാം, ആ പഴയ ഓർമ്മകളും കൂടി വരും. കുറച്ചു മുമ്പേ തൊട്ട് മുമ്പ് ഞാനിത് പറഞ്ഞുള്ളൂ, ഓരോ പാട്ടുകളും നമുക്ക് ഓരോ ഓർമ്മകളാണെന്നുള്ളത്. അപ്പൊ ആ പഴയ തമിഴ്നാട്ടിലെ ഓർമ്മയും കൂടി നമുക്ക് ഇതിന്റെ ഒപ്പം ശരിയാക്കാം. നീ പാട്ട് തന്നെ കൊടുക്കട്ടെ, സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ, നമുക്ക് എന്നാ രജനീകാന്തിന്റെ ഈ ഒരു പാട്ട് തന്നെ കൊടുക്കാം. പാട്ട് വെക്കട്ടെ. ശരി, വിളിച്ചതിന് ഒത്തിരി സന്തോഷം.
1: ഓക്കെ.

0: എഴുപതുകളിലെ എൺപതുകളിലെ പാട്ടുകളൊക്കെ, അല്ലെങ്കിൽ എഴുപതുകൾക്ക് മുമ്പുള്ള പാട്ടുകളൊക്കെ കൂടി, പ്രത്യേകിച്ചും നമ്മളുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ ആകാശവാണിയിലൂടെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലം പോലും ഓർത്തു പോകും ഈ ഒരു പാട്ടുകളെല്ലാം ആകാശവാണിയിലൂടെ അന്ന് കേട്ട ഒരു, ശരിക്കും ആ ഒരു ഫീൽ ഒന്ന് ഡിഫറൻറ്റാണ്. കാര്യം ഒത്തിരി മാധ്യമങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് പാട്ടുകൾ കേൾക്കാൻ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാലഘട്ടം മാറിയനുസരിച്ച് നമുക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയുക, ഈ പാട്ടൊക്കെ പ്ലേ ചെയ്യാം. നമ്മളിപ്പോൾ യൂട്യൂബിൽ പോലും നമ്മളിപ്പോൾ ചെല്ലും. പക്ഷെ എന്നിരുന്നാലും റേഡിയോയിലൂടെ, പ്രത്യേകിച്ചില്ലാതെ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത് നമ്മളത് കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖം എനിക്കറിയില്ല, അതുപോലെ ആയിരിക്കും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും തന്നെ തോന്നുന്നത്. കാരണം നമ്മളുടെ എല്ലാം ഒരു കുട്ടിക്കാലത്ത് ആകാശവാണി ഉണ്ടായിരുന്നു, അതിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകൾ കേട്ട ഓർമ്മയുണ്ടായിരുന്നു. തൊട്ടു മുമ്പ് നമ്മുടെ ശ്രോതാവ് പറഞ്ഞ പോലെ ധർമ്മയുദ്ധം എന്ന സിനിമയിൽ, ഇപ്പോൾ പഴയ രജനീകാന്തിൻ്റെ സിനിമ 79 ശരിക്കും ഈ സിനിമ പുറത്തിറങ്ങിയത്. അദ്ദേഹം അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ ആ സമയത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് ആ സിനിമയുടെ ഓർമ്മകളൊക്കെ ഈ പാട്ടിലൂടെ ഓർത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും, ഓരോ പാട്ടിന് പുറകിലും ഇതുപോലെ നമ്മൾക്ക് ഓരോരോ ഓർമ്മകളുണ്ട്. നമുക്കിനി അടുത്ത ശ്രോതാവ് വന്നിട്ടുണ്ട്. ഇനി ഏതാണ് പാട്ട് ചോദിക്കുന്നത്, ഇതുപോലെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ വിജയൻ, പാലക്കാടുന്ന്. ചുണ്ടക്കാട്.
0: പാലക്കാടുന്ന് വിജയൻ ചേട്ടാ?
1: അതെ അതെ.
0: പാലക്കാടുന്ന് കുറച്ചു മുമ്പ് ശ്രോതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മഴയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാടുകാർക്ക് എപ്പോഴും വെയിൽ മാത്രം ബാക്കി എന്നാണ് പറയണത് അല്ലേ?
1: അയ്യോ, ഞങ്ങൾക്ക് എപ്പോ നോക്കിയാലും എത്ര എല്ലാ ഈ 13 പെയ്യാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചേ പെയ്യൂ,
0: കുറച്ചേ പെയ്യുള്ളൂ. എന്തുകൊണ്ടാ നമുക്ക് ഈ പാർഷ്യാലിറ്റി കിട്ടുന്നത് അല്ലേ?
1: അതെ അതെ.
0: പക്ഷെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇതുപോലെ ഓരോ തവണ ഈ മാർച്ച് ഏപ്രിൽ വരുമ്പോ നമ്മള് ബാക്കി ജില്ലക്കാർ എന്റെ ദൈവം ഇത് എന്താ വെയിൽ എന്ന് പറയുമ്പോ പാലക്കാട് ജില്ലക്കാർ പറയും ഇതൊക്കെ എന്തെന്ന്. ആ വെയിൽ ശരിക്കും നമ്മള് പറയാം, തീയില് കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ പാലക്കാടുകാർ എല്ലാവരും അതുകൊണ്ട് സ്ട്രോങ് ആ. അതത്ര ഉള്ളു. വിജയൻ ചേട്ടാ എന്തൊക്കെയുണ്ട് വേറെ ബാക്കി വിശേഷങ്ങൾ? വീട്ടിൽ എല്ലാവർക്കും സുഖം?
1: നല്ല വിശേഷം കൂട്ടാ. ഞാന് ഇപ്പൊ ഞാന് ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. ഇപ്പോ കുഴപ്പമില്ല, ഒരു 80% ഒക്കെ സുഖമായിട്ടുണ്ട്,
0: ശരിയായിട്ടുണ്ട്.
1: അതെ അതെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് നിങ്ങളെ ശല്യം ചെയ്ത് വിളിക്കും, എന്തിനറിയോ, ഈ നിങ്ങളുടെ ഈ ഇതിന് ഞാൻ കുറെ സംസാരിക്കുമ്പോ എനിക്ക് മൈൻഡ് കുറച്ച് ഫ്രീ ആകും,
0: റിലാക്സ്ഡ് ആകും.
1: അതെ അതെ അതെ. അപ്പൊ ഞാന് കഴിഞ്ഞ തവണ ഈ വിളിച്ചതിന്റെ കഴിഞ്ഞ തവണ വിളിച്ചപ്പോ അവിടെ ഒരു പെൺകുട്ടി ആയിരുന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ചേട്ടാ അങ്ങനെ അടിക്കടി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളാണ് എന്റെ എനർജി.
0: അതെന്താന്നറിയോ,
1: എന്റെ പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്യില്ലെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
0: എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുവായിരുന്നു. അതെന്താന്നറിയോ,
1: അപ്പോഴാണ് അനിയന്റെ ഒരു സൗണ്ട് കേട്ടത്, അയ്യോ നമ്മുടെ അനിയൻകുട്ടിന്റെ അടുത്ത് സംസാരിച്ചിട്ട് കുറെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട്
0: ഓടി വന്നത്
1: വിളിച്ചതാണ്.
0: സന്തോഷം, സന്തോഷം. ഏതായാലും നമ്മള് വിളിക്കുകയും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ നമുക്കും
1: മാനസികമായിട്ട് നമുക്കൊരു എനർജി ഉണ്ട് പറഞ്ഞാലേ, നമ്മുടെ ശരീരത്തിലുള്ള അതിലെ ചെറിയൊരു ഞരമ്പുകൾക്കൊരു ഉത്തേജനം ഉണ്ടാകും.
0: അതെ അതെ അതെ അതെ. മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ സന്തോഷം എല്ലാം.
1: അതെ അതെ മോനെ, അതെ മോനെ.
0: അപ്പം

0: എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറട്ടെ. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുന്നതേ, ഇത് ശ്രോതാക്കളോട് എല്ലാവരോടും നമ്മൾ പറയുന്നത് വേറൊന്നും കൊണ്ടല്ലല്ലോ, കാരണം നമ്മുടെ പുതിയ ശ്രോതാക്കൾക്ക് അവസരം കിട്ടുന്നില്ലെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാ. അല്ലാതെ ഒരു ശ്രോതാക്കളോട് നമുക്ക് ഒരു പ്രശ്നവുമില്ല.
1: അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാന് ഇപ്പൊ കുറച്ച് നാള് വിളിക്കാതെ ഇരുന്നു
0: കുറച്ച്
1: വിളിച്ചപ്പോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇനി വേണ്ട പറഞ്ഞിട്ട് മിണ്ടാതിരുന്നത്, അപ്പോഴാണ് അതിനേറ്റ് സൗണ്ട് കേട്ടത്.
0: എന്നാ ഒന്ന് വിളിച്ചു കളയാന്ന് വിചാരിച്ചു.
1: അതെ,
0: ഏതായാലും ആ വിളിച്ചതിൽ

0: സൗണ്ട് കേട്ടത്.
1: എന്നാ ഒന്ന് വിളിച്ചു കളയാന്ന് വിചാരിച്ചു. ഏതായാലും ആ വിളി ആ വിളിച്ചതിൽ നിന്നും മനസ്സിന് സന്തോഷമുണ്ട്. ആളൊന്ന് ഉഷാറാവുണ്ട്.
0: ഞാൻ അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ വീട്ടിൽ ആരുമില്ല, ഏകാന്തത്തിൽ അങ്ങനെ കാറും തന്നെയായിരുന്നു എന്നെ.
1: ഏകാന്തത്തിൽ നിന്ന് ഓർക്കണ്ട, അത് കുറഞ്ഞു നമ്മളൊക്കെ ഇല്ല ഇവിടെ.
0: അതിനെന്നെ ഞങ്ങൾ വിളിച്ചത്.
1: മതി മതി മതി, ഞങ്ങൾ അതെല്ലാം ഞങ്ങൾ മാറ്റി തരാം, എന്ന് വിളിച്ചാൽ മാത്രം മതി. പിന്നെ ഈ ചെറിയ ഗ്യാപ്പ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ പുതിയ ശ്രോതാക്കൾക്ക് ഒരു അവസരം അത്രേ ഉള്ളൂ
0: കേട്ടോ. ഉൾക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ.
1: മതി മതി മതി. ഏതായാലും അങ്ങനെ വിളിക്കാതെ ഇരിക്കുമ്പോ പോലും ഓർക്കുക നമ്മളെല്ലാവരും ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങളിവിടെ പാലക്കാട് തന്നെ റെഡിയാണ്. ഇന്ന് എന്നിട്ട് ആ സന്തോഷം എവിടെ, ഏത് പാട്ടാ കേൾക്കണ്ടേ? പഴയ പാട്ടാണോ?
0: ആ പഴയ പാട്ടാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അതായത് നൂറി എന്ന സിനിമയിലെ ആചാര്യ എന്നുള്ള ഒരു പാട്ടുണ്ട്.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു
0: അന്ന് അന്ന് എനിക്ക് സൂപ്പർ ആയിട്ട് തോന്നിയത്, എന്റെ അന്ന് എനിക്ക് വയസ്സ് ശരാശരി ഒരു 20 or 18 അങ്ങനെ ഒരു വയസ്സായിരുന്നു അന്ന് എനിക്ക്.
1: ഞാനേ ഞാൻ പറയുന്നു, കുറച്ചു മുമ്പ് നമ്മൾ പ്ലേ ചെയ്ത ധർമ്മയുദ്ധം ആക്ച്വലി റിലീസ് ചെയ്ത 1979 ഇപ്പൊ നൂറി എന്ന സിനിമ ഇതും 79 സെയിം സിനിമ തന്നെയാ. അപ്പൊ ആ വർഷം ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നോ?
0: ഞാനന്ന് ഊട്ടിയിലായിരുന്നു ജോലി.
1: 79
0: പാട്ട് എനിക്കും ഈ പാട്ട് ഭയങ്കര അങ്ങനെ മനസ്സിലേക്ക് കേറി കിടക്കായിരുന്നു.
1: ഏതായാലും 79 ആ ഓർമ്മകള് ഊട്ടി ഓർമ്മകള് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു
1: കേട്ടോ. സന്തോഷമായിട്ടിരിക്കണം, ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. എന്നാ ചോദിച്ച പാട്ട് തന്നെ കേൾക്കാം. 79 മനസ്സിനെ അങ്ങോട് കൊണ്ടുപോയിക്കോ, ബാക്കി ഞങ്ങൾ ഏറ്റു കേട്ടോ. ദൈവമേ. ഓക്കെ, എന്തായാലും മനസ്സിന് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ചെറിയ ചെറിയ ഗ്യാപ്പ് നമ്മളുടെ പുതിയ ശ്രോതാക്കൾക്കായിട്ട് കൊടുത്താൽ മതി. അതെ അതെ അതെ, അവർക്കൊരു അവസരമാവട്ടെ. അപ്പൊ റെഡിയല്ലേ, നമുക്ക് 79 പോവാം.
0: ഓക്കെ
1: ഓക്കെ, എന്നാ ശരി കേട്ടാ, സന്തോഷം.
0: ശരി.

0: പഴയ പാട്ടുകൾ എന്നും കേൾക്കുമ്പോൾ മനസ്സിലേക്ക് എന്നും ഞാൻ സ്ഥിരമായിട്ട് ഓർക്കുന്ന ഒരു കാര്യമാണ്, വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും മനസ്സാഗ്രഹിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ നിൽക്കാനാട്ടോ. കുറച്ചെങ്കിലും വർഷം പുറകോട്ട് പോയിരുന്നെങ്കിലോ എന്ന് നമ്മൾ എല്ലാവരും തന്നെ ചിന്തിക്കും. പക്ഷെ കാലത്തിനൊപ്പം മാറണമല്ലോ, അതിനനുസരിച്ച് രീതികളും മാറുന്നു, എല്ലാം മാറുന്നു എന്ന് മാത്രം. പക്ഷെ മനസ്സിലെപ്പോഴും ആ പഴമയും ഇതൊക്കെ സൂക്ഷിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാട്ടോ. ഏതായാലും നമ്മുടെ അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്, ലാസ്റ്റ് കോളറാണ്, നമുക്ക് അതിൽ സംസാരിക്കാം. നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം. ഇത് ആരാണ്?
1: എന്റെ പേര് റീനാണ്.
0: റീന, സ്ഥലം എവിടെ? റീനജി,
1: സ്ഥലം
0: വരാപ്പുഴയാണ് അല്ലേ? വരാപ്പുഴ എന്ന് പണ്ടൊരു റീനേജി ആയിട്ട് സംസാരിച്ചു. ആ റീനേജിയാണ് ഈ റീനേജി? കൊറേ ആയെന്ന് തോന്നണല്ലോ. ആറു മാസമായല്ലേ? എന്നോട് തന്നെ സംസാരിച്ചു. അതാണ് ഞാൻ ഓർക്കുന്ന, കൊറേ നാൾക്ക് ശേഷം സംസാരിച്ചൊരു റീന ചേച്ചി ഉണ്ടല്ലോ അങ്ങ് വരാപ്പുഴയിലെന്ന്. വരാപ്പുഴയിലോട്ട് സുഖമായിട്ട് പോണോ? ഈ ആറു മാസം എന്തൊക്കെ വിശേഷം ഉണ്ടായി അവിടെ? അതിന്റേതായ ഒരു വിഷമമുണ്ടല്ലേ. നമ്മളെപ്പോഴും പറയുന്നു, ഞാൻ എല്ലാ തവണയും നമ്മളോട് യാത്ര പറഞ്ഞ് പോണവരുടെ കാര്യം പറയുമ്പോൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, ആരും ആരും എവിടെയും പോണില്ല, നമ്മളുടെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. എന്നാലും ശരിയാണ്. അസുഖം ബാധിച്ച അങ്ങനെയാണോ? അമ്മയുടെ പേരെന്താ? കാർത്തിക അല്ലേ? അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്?
1: അങ്ങനെ പറയത്തൊന്നുമില്ല. അമ്മ സാധാരണ പനിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അത്ര വലിയ പ്രായമൊന്നുമില്ല.
0: ശരിക്കും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും നമ്മളെ വിട്ടുപോകുന്നുണ്ടാകുന്ന ദുഃഖം എനിക്ക് മനസ്സിലാക്കാം കേട്ടോ. ഏതായാലും അമ്മക്ക് വേണ്ടിട്ടാണോ പിന്നെ പാട്ട് നമ്മൾ കൊടുക്കണ്ടേ? ആറ്റിറമ്പിൽ പാട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അമ്മമാരെ പരിചരിച്ച് പോകുന്ന ആ ഇതും എല്ലാം ആ പാട്ടിന്റെ ഇമോഷനിൽ ഉണ്ട്. ഏതായാലും ഒത്തിരി ഗ്യാപ്പിന് ശേഷം വിളിച്ചപ്പോ അങ്ങനെ ഒരു വിശേഷം കേട്ടപ്പോ നമുക്കാണെന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോ അതിന്റേതായ ദുഃഖത്തിൽ പങ്കുചേരുവാണ് കേട്ടോ.
1: വിളിക്കണം, പിന്നെ മനസ്സാണ് വധിക്കുന്നില്ല.
0: അങ്ങനെ ഓർക്കണ്ട നമ്മളെ.

എപ്പോഴും പറയുന്നില്ലേ, എപ്പോഴും ഇതെല്ലാം ഓരോ ഇതിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ദുഃഖം ഉണ്ടാവും, പക്ഷെ അത് അതിനൊപ്പം തന്നെ നമ്മൾ കരുതുക അമ്മ എന്ന് എവിടെയും പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത്. എപ്പോഴും ആ ഒരു വിശ്വാസമാണ് പിന്നീട് നമ്മളെ മുന്നോട്ട് നയിക്കണതും കേട്ടോ. അങ്ങനെ ഓർക്കണേ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി തന്നെ, കാർത്തിക് അമ്മയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് പാട്ട് കൊടുക്കാം കേട്ടോ. വിളിച്ചതിന് സന്തോഷം ഏതായാലും. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആറ്റിറമ്പിൽ പാട്ട് ദേ പ്ലേ ചെയ്യുക, ലാസ്റ്റ് പാട്ടാ കേട്ടോ. ഓക്കെ എന്നാ ശരി.

107.5 FM Rainbow.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 29 മിനിറ്റും 46 സെക്കൻഡും. ഇനി കേൾക്കാം ലോക ഓളപ്പെരുക്കം.
1: ലോകകപ്പ് ഓളപ്പെരുക്കം 2026

ലോകകപ്പ് അതിന്റെ ചുരുക്കപ്പട്ടികയിലേക്ക് വളരുകയാണ്. മാജിക് 32 ആരൊക്കെ എത്തും? അതിനായി ലോകം കാത്തിരിക്കുന്നു. അതിനിടയിൽ ഇക്കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് ഹൈലൈറ്റായത്. ആദ്യ കളിയിൽ തീരെ മങ്ങിപ്പോയ അയാൾ കളി മികവോടെ തിരികെയെത്തി. വർത്തമാന ഫുട്ബോളിൽ ഏറെ ആഘോഷിക്കപ്പെടുന്ന രണ്ടുപേർ, ഒരാൾ ശാന്തൻ, ഏറെ നേരവും ഫുട്ബോൾ മൈതാനത്ത് നടന്നു നീങ്ങുന്നവൻ, എന്നാൽ പന്ത് കാലിൽ കിട്ടിയാൽ ഇല്ലാത്ത ഗോളവസരങ്ങൾ സൃഷ്ടിക്കുവാൻ മിടുക്കൻ, കൂടെയുള്ളവർക്ക് ഗോൾ അവസരങ്ങൾ നൽകിയും ഗോളടിച്ചും അവരുടെ അരുമയായ നായകനാകുമ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്ന ചിന്തയോടെ മൈതാനത്ത് ഊർജ പ്രസരണം സൃഷ്ടിച്ചുകൊണ്ട് ഓടി നടന്ന് ലക്ഷ്യം കാണുന്നവനായി മറ്റേയാൾ. അതുകൊണ്ട് തന്നെ ലോകത്ത് ആരാധകരേറെയുള്ള ഇദ്ദേഹത്തിന് ഗ്രൌണ്ടിലുള്ള 10 പേരിൽ നിന്ന് സഹകരണം ഇല്ലാതെ പോകുന്നതായും കാണുന്നു. ഇവരുടെ മികവിനെ കുറിച്ചുള്ള ചിന്തകളിൽ ഫുട്ബോൾ ലോകം മുഴുകുമ്പോൾ ഫ്രഞ്ച് പടയിലെ കുന്തമുനയും ബ്രസീലിലെ സുൽത്താനും ചർച്ചകളിൽ നിറയുന്നു.

0: ഈ ലോകകപ്പിൽ കളി 32 ടീമിലേക്കടുക്കുമ്പോൾ കളി വിശകലനവുമായി സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.
1: ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളുടെ ചിത്രം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിലൂടെ പുരോഗമിക്കുന്നു. ആവേശകരമായ കളികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. അർജന്റീന ആസ്ട്രിയ ഒരു വട്ടം കൂടി ലയണൽ മെസ്സി ഷോകണ്ട മത്സരത്തിൽ ആസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്ത് അർജന്റീനയുടെ നോക്കൌട്ട് പ്രവേശം. അർജന്റീനയുടെ ആധിപത്യത്തിൽ പുരോഗമിച്ച മത്സരം അർജന്റീനൻ വിജയമായി പരിസമാപ്തിയിലെത്തുന്നു. ഫ്രാൻസ് ഇറാഖ്. ഫ്രഞ്ചുകാർ ഇറാഖിനെ നേരിട്ട കളി കൂടുതൽ ഏകപക്ഷീയമായിരുന്നു. എംബപ്പെ 2 വട്ടം ഗോളടിച്ച കളിയിൽ ഉസ്മാനെ ഡെംബലെ കൂടി സ്കോർ ചെയ്തപ്പോൾ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസിന് 3 ഗോളിന്റെ ജയം. ഈ സീസണിൽ ഫ്രാൻസിന്റെ പ്ലേമേക്കറായി തിളങ്ങുന്ന മൈക്കൽ ഒലീസെ 2 അസിസ്റ്റുകളുമായി മിന്നൽ പ്രകടനം ഈ ദിവസത്തിലും തുടർന്നു. ജയത്തോടെ ഫ്രാൻസ് അടുത്ത റൗണ്ടിൽ കടന്നു. സെനഗൽ നോർവെ. സെനഗൽ നോർവെ കളി അടിയും തിരിച്ചടിയും കണ്ട ഗോളുകളാൽ സമ്പന്നമായ ആവേശപ്പോരായിരുന്നു. 3-2 സ്കാൻഡിനേവിയക്കാരുടെ ജയം. ഹോൾമാൻ പെഡേഴ്സനാണ് നോർവേക്കായി ആദ്യം ഗോളടിച്ചത്. 2 പകുതിയിൽ ഹാലണ്ട് ലീഡ് ഉയർത്തി. വൈകാതെ 1 ഗോൾ മടക്കി ഇസ്മായില സാർ സെനഗലിനെ മത്സരത്തിൽ തിരികെ എത്തിച്ചു. പക്ഷേ 57-ാം മിനിറ്റിൽ ഹാലണ്ട് വീണ്ടും ഗോളടിച്ച് ടീമിന്റെ 2 ഗോൾ ലീഡ് പുനഃസ്ഥാപിച്ചു. 94-ാം മിനിറ്റിൽ ജാക്സൺ സാർ കൂട്ടുകെട്ടിൽ സാറിന്റെ ഗോൾ സെനഗലിന് വീണ്ടും പ്രതീക്ഷ സമ്മാനിച്ചു. 98-ാം മിനിറ്റിൽ 3-ാം ഗോൾ നേടി മത്സരം സമനിലയിലാക്കാൻ കോർണറിൽ നിന്ന് വന്ന പന്തിൽ ഇസ്മായില സാർ തലവെച്ചുവെങ്കിലും പന്ത് ബാറിന് മീതേ കൂടെ പറന്നു. അതോടെ 3-2 വിജയം നോർവേക്ക് സ്വന്തം. ജോർദാൻ അൾജീരിയ. ആദ്യ കളികളിൽ തോറ്റു തുടങ്ങിയ ടീമുകൾ തമ്മിൽ ആദ്യ ജയത്തിനും ആദ്യ പോയിന്റിനും വേണ്ടി പോരടിച്ച മത്സരത്തിൽ അൾജീരിയയ്ക്ക് 2-1 ജയം. കളിയുടെ ഗതിക്കെതിരെ നിസാർ അൽ റഷ്താൻ നേടിയ ഗോളിന് മുമ്പിലായിരുന്നു ആദ്യ പകുതിയിൽ ജോർദാൻ. എന്നാൽ 2-ാം പകുതിയിലും സമ്മർദ്ദം തുടർന്ന അൾജീരിയ നാദർ ബെൻബൌലിയുടെ ഗോളിൽ സമനില നേടുകയും കളിയുടെ അവസാന ഘട്ടത്തിൽ അമീൻ ഖൗരിയുടെ ഗോളിൽ ജയം പിടിച്ചെടുക്കുകയും ചെയ്തു. 3 പോയിന്റ് വീതമുള്ള അൾജീരിയയ്ക്കും ഓസ്ട്രിയയ്ക്കും ഇതോടെ അവസാന കളി നിർണായകമായി. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ. ആദ്യ മത്സരത്തിലെ പതിഞ്ഞ പ്രകടനത്തിന് ശേഷം പോർച്ചുഗലിന് ജയം. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ഉസ്ബെക്കിസ്ഥാനെ തകർത്തു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോൾ നേടിയ കളിയിൽ മെൻഡസും ലിയാവോയും സ്കോർ ചെയ്തു. പോർച്ചുഗൽ അടുത്ത റൗണ്ടിനോട് കൂടുതൽ അടുത്തു. തുടർച്ചയായ 2-ാം തോൽവിയും വഴങ്ങിയതോടെ ഉസ്ബെക്കിന്റെ

വഴി പുറത്തേക്കായി. ഇംഗ്ലണ്ട് ഗാന 2026 ലോകകപ്പ് ഇതുവരെ കണ്ട ഏറ്റവും രസം കൊല്ലിയായി മാറിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 0-0 സമനിലയിൽ തളച്ചിട്ട് ഗാന. ഇംഗ്ലണ്ടിന്റെ അക്രമങ്ങളെ തടഞ്ഞിടുക എന്ന ഉദ്ദേശത്തോടെ ബസ് പാർക്കിംഗ് രീതി അവലംബിച്ച ഗാന ആ തന്ത്രത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ക്രൊയേഷ്യക്കെതിരെ 4 ഗോളടിച്ച ഇംഗ്ലീഷ് ആക്രമണ നിരക്ക് ഗാനയെ പ്രതിസന്ധിയിലാക്കുന്ന കളി പുറത്തെടുക്കാനായില്ല. സമനിലയോടെ ഗാനയ്ക്കും ഇംഗ്ലണ്ടിനും ഗ്രൂപ്പിൽ 4 പോയിന്റ് വീതമായി. ക്രൊയേഷ്യ പനാമ. പനാമയുടെ കടുത്ത വെല്ലുവിളി വിജയകരമായി മറികടന്ന ക്രൊയേഷ്യ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി. കൊളംബിയ കോംഗോ. പോർച്ചുഗലിനെ പിടിച്ചുകിട്ടിയ മത്സരത്തിന്റെ തനിയാവർത്തനമാണോ എന്ന് തോന്നിച്ച മത്സരത്തിൽ ഒടുവിൽ കോംഗോയുടെ വെല്ലുവിളി അതിജീവിച്ച് കൊളംബിയയ്ക്ക് ജയം. ഈ ജയത്തോടെ 6 പോയിന്റുമായി കൊളംബിയ നോക്കൌട്ട് ഘട്ടം ഉറപ്പിച്ചു. സ്വിറ്റ്സർലാൻഡ് കാനഡ. ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡയെ സ്വിസ്സുകാർ തോൽപ്പിച്ചത് 2-1. റൂബൻ വർഗാസും മൻസാംബിയും സ്വിസ്സിനായി വല തൊട്ടപ്പോൾ കാനഡയുടെ ഗോൾ ഡേവിഡിന്റെ വകയായിരുന്നു. തോറ്റെങ്കിലും 4 പോയിന്റുള്ള കാനഡയും അടുത്ത റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ബോസ്നിയ ഖത്തർ. ഖത്തറിന്റെ വെല്ലുവിളി 3-1 മറികടന്ന് ബോസ്നിയയ്ക്കും അടുത്ത വട്ടത്തിൽ അവസരം. അലബോഗവിച്ചിന്റെ തകർപ്പൻ ബുള്ളറ്റ് ഷോട്ടിൽ ലീഡെടുത്ത ബോസ്നിയയ്ക്കായി മഹാമിക്കും സ്കോർ ചെയ്തു. മറ്റൊന്ന് സെൽഫ് ഗോളായിരുന്നു. ഖത്തറിനായി ഹസൻ അൽ ഹുദൂസ് 1 ഗോൾ മടക്കി. ബ്രസീൽ സ്കോട്ട്ലാൻഡ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നെയ്മർ കളത്തിലിറങ്ങിയ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ മടക്കമില്ലാത്ത 3 ഗോളിന് മുക്കി ബ്രസീൽ നോക്കൌട്ടിലേക്കുള്ള പ്രവേശം തകർപ്പനാക്കി. ഈ ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ മത്സരങ്ങളിലും ഗോളടിച്ച വിനീഷ്യസ് ജൂനിയർ സ്കോട്ടുകാർക്കെതിരെ 2 വട്ടം വലകുലിക്കിയപ്പോൾ മറ്റൊന്ന് മത്യാസ് കുനിയയുടെ ബൂട്ടിൽ നിന്നും പിറന്നു. മൊറോക്കോ ഹെയ്റ്റി. ഇടയ്ക്ക് 2 തവണ മുമ്പിലെത്തി എന്നതൊഴിച്ചാൽ മൊറോക്കോയുടെ വഴിമുടക്കാൻ ഹെയ്റ്റിക്ക് കഴിഞ്ഞില്ല. നേരത്തെ തന്നെ പുറത്തായി കഴിഞ്ഞ ഹെയ്റ്റിയെ 2-4 ഗോളിന് തകർത്ത് മൊറോക്കോ നോക്കൌട്ട് പ്രവേശം മികവുറ്റതാക്കി. അഷ്റഫ് ഹക്കീമി, സൈബാരി, റഹീമി, യാസീൻ എന്നിവർ മൊറോക്കോയുടെ ഗോളുകൾ നേടി. ഹെയ്റ്റിയുടെ ഗോളുകളിലൊന്ന് സെൽഫ് ഗോളായിരുന്നു. എന്നാൽ വിൽസൺ ഇഷിദോർ അടിച്ച ഹെയ്റ്റിയുടെ 2-ാം ഗോൾ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി മാറി. മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്. 3 കളികളിൽ 3 ജയിച്ച് സമ്പൂർണ്ണ ആധിപത്യത്തോടെ ആതിഥേയരായ മെക്സിക്കോ നോക്കൌട്ടിലേക്ക് മാർച്ച് ചെയ്തു. ഷാവോസ്, ക്വിനാസ്, ഫിദൽ എന്നിവർ മെക്സിക്കോയുടെ ഗോളുകൾ നേടി. ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ. കൊറിയയെ 1 ഗോളിന് തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് ചരിത്ര നേട്ടം. ഇതാദ്യമായി അവർ ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റ്, കുറാസോ. പെപ്പയുടെ 2 ഗോൾ മികവിൽ കുറാസോയെ വീഴ്ത്തി ഐവറി കോസ്റ്റിന്റെ 2-ാം റൌണ്ട് പ്രവേശനം. ഐവറികളെ കാര്യമായി വെല്ലുവിളിക്കാനാവാതെ പോയ കുറോസോയ്ക്ക് മടക്കം. അവസാന സ്കോർ 2-0. ഇക്വഡോർ, ജർമ്മനി. മുൻ ചാമ്പ്യൻ ജർമ്മനിയെ അട്ടിമറിച്ച ഇക്വഡോറും ഈ ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ട് ഉറപ്പിച്ചു. 1-2 ഗോളിനായിരുന്നു ഇക്വഡോറിന്റെ തകർപ്പൻ ജയം. നേരത്തെ തന്നെ നോക്കൌട്ട് ഉറപ്പാക്കിയ ജർമ്മനി 2-ാം മിനിറ്റിൽ സാനയിലൂടെ ലീഡ് നേടിയെങ്കിലും 9-ാം മിനിറ്റിൽ അങ്കൂളോയുടെ ഗോളിൽ ഇക്വഡോർ സമനില നേടി. 77-ാം മിനിറ്റിൽ ഗോൺസാലോ പലേറ്റ മുൻ ലോക ചാമ്പ്യന്മാരുടെ കഥകഴിച്ച ഗോളും നേടി. അവസാന സ്കോർ ഇക്വഡോർ 2-1. നെതർലാൻഡ്, ടുണീഷ്യ. ടുണീഷ്യക്ക് അവസരമൊന്നും നൽകാതെ 3-1 അവരെ മറികടന്ന് 1-ാം സ്ഥാനക്കാരായി നെതർലാൻഡ് റൌണ്ട് ഓഫ് 32 കടന്നു. ബ്രോബി ഡച്ചുകാർക്കായി വീണ്ടും ഗോളടിച്ച കളിയിൽ വാൻഹക്കിയും സ്കോർ ചെയ്തു. മറ്റൊന്ന് ദാനഗോളായിരുന്നു. മസ്കോവരി ടുണീഷ്യയുടെ ആശ്വാസ ഗോൾ കണ്ടെത്തി. എഫ് ഗ്രൂപ്പിലെ ജപ്പാൻ, സ്വീഡൻ മത്സരത്തിൽ 1-1 സമനില. മയേദയുടെ ഗോളിന് ആന്റണി എലാംഗയുടെ ഗോളിലൂടെ സ്വീഡന്റെ മറുപടി. നെതർലാൻഡിന് പിറകിൽ 2-ാമതായി ജപ്പാൻ നോക്കൌട്ടിൽ കടന്നപ്പോൾ 4 പോയിന്റുള്ള സ്വീഡനും ഏറെക്കുറെ യോഗ്യത ഉറപ്പിച്ചു. ഡി ഗ്രൂപ്പ് മത്സരത്തിൽ ആസ്ട്രേലിയയും പരാഗ്വേയും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. 4 പോയിന്റ് വീതമുള്ള 2 ടീമുകളും നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക, തുർക്കി. ആദ്യാവസാനം ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തോൽപ്പിച്ച് തുർക്കിക്ക് ഈ ലോകകപ്പിലെ ആദ്യ ജയം. 90-ാം മിനിറ്റും പൂർത്തിയാവുമ്പോൾ 2-2 സമനിലയിലായിരുന്ന കളിയുടെ പരിക്കു സമയത്ത് 98-ാം മിനിറ്റിൽ ഐഹാനാണ് തുർക്കിയുടെ വിജയഗോൾ നേടിയത്. ഗൂലറും ഇൽമസും തുർക്കിയുടെ മറ്റു 2 ഗോളുകൾ നേടിയപ്പോൾ ട്രസ്റ്റിയും ബെൽഹോസ്റ്റും അമേരിക്കയുടെ ഗോളുകൾ നേടി. ലോകകപ്പ് 2026 അവസാനത്തെ ഗ്രൂപ്പ് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അടുത്ത റൌണ്ടിലുണ്ടാവും. അതേസമയം ജപ്പാനും സൗത്ത് ആഫ്രിക്കയും ഇക്വഡോറും മൊറോക്കയും കാനഡയും പോലുള്ള താരതമ്യേന റാങ്കിങ്ങിൽ താഴെയുള്ള ടീമുകളും നോക്കൌട്ടിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇനി നടക്കുന്ന കളികളിൽ സൗദി അറേബ്യ, ന്യൂസിലാൻഡ്,

0: അൾജീരിയ, ഘാന തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ, ബെൽജിയം തുടങ്ങിയ ടീമുകൾക്കും ഒരുപോലെ പ്രധാനമാണ്. തോൽവി പിണയുന്നത് ആരുടെയും വഴിയടയ്ക്കാനിടയുണ്ട്. ഗ്രൂപ്പിലെ ഒന്നും രണ്ടും സ്ഥാനക്കാർക്കൊപ്പം മികച്ച 8 മൂന്നാം സ്ഥാനക്കാർക്ക് കൂടി അടുത്ത റൌണ്ടിൽ കടക്കാം എന്നതിനാൽ കൊറിയ ഉൾപ്പെടെ തങ്ങളുടെ മത്സരങ്ങൾ പൂർത്തിയാക്കിയ പല രാജ്യങ്ങളും ഈ ഫലങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ രാജ്യങ്ങൾ മാത്രമല്ല, ലോകത്തെ ഫുട്ബോൾ പ്രേമികളാകെയും കാത്തിരിക്കുകയാണ് മികച്ച കളിമുഹൂർത്തങ്ങൾക്കും ഫലങ്ങൾക്കുമായി. നമുക്ക് കാത്തിരിക്കാം.
1: ലോകകപ്പ് ചരിത്രത്തിലൂടെ ഒരു പിൻനടത്തം. സ്പോർട്സ് ലേഖകനായ ശ്രീ എ എൻ രവീന്ദ്രദാസിനൊപ്പം കേൾക്കാം നമുക്ക്. സ്വീഡൻ 1958 ലോകകപ്പിന്റെ 6ാം പതിപ്പിൽ ബ്രസീൽ ഇവിടെ കിരീടം നേടിയെന്നു മാത്രമല്ല ഫുട്ബോൾ പ്രേമികൾ ഒരു താരോദയത്തിനും സാക്ഷ്യം വഹിച്ചു. 17-കാരനായ പെലെ, എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ എന്ന നീണ്ട പേരിനെ നിഴലിൽ നിർത്തി പിന്നീട് പെലെ ലോകത്തിന് കറുത്ത മുത്തും ഫുട്ബോളിന് ചക്രവർത്തിയുമായി.
2: 1950 സ്വന്തം മണ്ണിൽ അരങ്ങേറിയ ലോകകപ്പിൽ ബ്രസീൽ തങ്ങളുടെ കളിക്കാർക്ക് സ്വയം പ്രകടനത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകി. 54 കടിഞ്ഞാൺ ഒന്നുകൂടി മുറുകി. 1958 ആയപ്പോഴാകട്ടെ, വിജയമന്ത്രങ്ങളെല്ലാം അവരുടെ കാലുകളിലേക്ക് ആവാഹിച്ചിരുന്നു. അങ്ങനെ അവർ സ്വീഡനിൽ വരികയും മാസ്മരിക പ്രകടനത്തിലൂടെ ഫുട്ബോൾ ലോകം കീഴടക്കുകയും ചെയ്തു. പെലെയുടെ അരങ്ങേറ്റത്തിന് സ്വീഡൻ വേദിയായെങ്കിലും ടൂർണമെന്റിൽ ടോപ് സ്കോററായത് 13 ഗോളടിച്ച ഫ്രാൻസിന്റെ ജസ്റ്റ് ഫോണ്ടെയ്നാണ്. ടൂർണമെന്റ് വൻ നിലവാരം പുലർത്തിയില്ലെങ്കിലും 4-2-4 കേളി സമ്പ്രദായവും ബ്രസീലിന്റെ ഉജ്ജ്വല പ്രകടനവും സ്വീഡനിൽ പ്രകമ്പനം സൃഷ്ടിച്ചു.
1: പെലെയെപ്പോലെ ഫുട്ബോളിന്റെ മറ്റൊരു അനർഘരത്നമായ ഗാരിഞ്ചയെയും ബ്രസീൽ കണ്ടെടുത്തതും ഈ ലോകകപ്പിലായിരുന്നു. ബ്രസീലും നവാഗതരായ സോവിയറ്റ് യൂണിയനുമായി ഏറ്റുമുട്ടുന്നതുവരെ കറുത്ത മുത്തെന്നും ചെറുപക്ഷിയും എന്നുള്ള വിളിപ്പേരുകളിൽ പിന്നീട് അറിയപ്പെട്ട പെലെയ്ക്കും ഗാരിഞ്ചയ്ക്കും കളത്തിലിറങ്ങാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അങ്ങനെ രണ്ടുപേർക്കും അവസരം കിട്ടിയെങ്കിലും സെമി ഫൈനൽ വരെ ഇരുവരും ശോഭിച്ചതുമില്ല. ഗ്രൂപ്പിൽ സോവിയറ്റ് യൂണിയനെ 5 ബ്രസീൽ നിലം പരിശാക്കിയപ്പോൾ ദിദിയും വാവയുമായിരുന്നു ഗോൾ വേട്ടക്കാർ. എങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങളുടെ ഒരു സൂചന പെലെയും ഗാരിഞ്ചയും നൽകുകയുണ്ടായി. സെമിഫൈനൽ മുതൽ രണ്ടുപേരും മിന്നുന്ന പ്രകടനങ്ങൾ കെട്ടഴിച്ചപ്പോൾ ബ്രസീലിന്റെ ഈ കളി മറ്റൊരു ലോകത്തെ ഫുട്ബോൾ പ്രകടനമാണോ എന്ന് കാണികൾ അത്ഭുതപ്പെടുകയുണ്ടായി. സെമിയിൽ 3, ഫൈനലിൽ 2 ഉൾപ്പെടെ പെലെ 6 സ്വന്തമാക്കി.
2: ബ്രസീലിനെ പോലെ ജയസാധ്യത കൽപ്പിക്കപ്പെട്ട ടീമായിരുന്നു ആതിഥേയരായ സ്വീഡനും. വലിയ ഘോഷമില്ലാതെ വന്ന കാണികളുടെ ഹൃദയം കവർന്ന ഫ്രാൻസിനെ മികച്ച കളിക്കാരുടെ നിരയിൽപ്പെടുന്ന റെയ്മണ്ട് കോപ്പയും ജസ്റ്റ് ഫോണ്ടെയ്നും ചേർന്ന് 3ാം സ്ഥാനം വരെ എത്തിച്ചു. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ സോവിയറ്റ് യൂണിയന്റെ ലെവ് യാഷിൻ തന്റെ ഉജ്ജ്വല പ്രകടനത്തിലൂടെ ഗോൾ കീപ്പിംഗിന് പുതിയ നിർവചനം നൽകിയ ലോകകപ്പ് കൂടിയായിരുന്നു ഇത്. ക്വാർട്ടർ ഫൈനലിൽ വെയിൽസിനെ കീഴടക്കാൻ ബ്രസീലിന് നന്നെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. 16 300 ദിവസവും പ്രായമുണ്ടായിരുന്ന പെലെ വിശേഷണങ്ങൾക്കൊക്കെ അപ്പുറമായ ഒരു ഗോളിലൂടെ ബ്രസീലിന് വിജയമൊരുക്കി. താൻ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗോളുകളിലൊന്ന് ഇതാണെന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറയുകയുണ്ടായി.
1: സ്റ്റോക്ക്ഹോമിൽ നടന്ന സെമി ഫൈനലിന്റെ 2ാം പകുതിയിൽ പെലെ നേടിയ ഹാട്രിക് ഫ്രാൻസിനെ തകർത്തു കളഞ്ഞു. ബ്രസീൽ 5-2 ഫൈനലിലേക്ക് ചീറിയടിച്ചു. മത്സരം കഴിഞ്ഞപ്പോൾ പെലെയെ ഒന്നു തൊടാൻ കാണികൾ സർവ്വ നിയന്ത്രണങ്ങളും ലംഘിച്ച് ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറി. ഇതര സെമിയിൽ സ്വീഡൻ 2-1 പശ്ചിമ ജർമ്മനിയെ യാത്രയാക്കി. ഫൈനലിൽ ആദ്യ ഗോൾ നേടാനായാൽ ബ്രസീൽ പരിഭ്രാന്തരാവുമെന്നായിരുന്നു സ്വീഡിഷ് കോച്ച് ജോർജ് റെയ്നറുടെ പ്രവചനം. അദ്ദേഹം ആശിച്ചതുപോലെ ലീഡ് ഹോമിന്റെ 4ാം മിനിറ്റിലെ അതിവേഗ ഗോളിലൂടെ ബ്രസീലിനെ ഞെട്ടിച്ചുകൊണ്ട് സ്വീഡൻ മുന്നിലെത്തി.
2: പക്ഷേ പിന്നീട് അങ്ങോട്ട് റെയ്നർ കണക്കുകൂട്ടിയതുപോലെ കാര്യങ്ങൾ നടന്നില്ല. 6 മഞ്ഞക്കിളികൾ ഗോൾ മടക്കി. ഗാരിഞ്ചയുടെ മനോഹരമായ ക്രോസിൽ നിന്ന് വാവയാണ് സമനില ഗോൾ കുറിച്ചത്. അരമണിക്കൂർ പിന്നിട്ടതോടെ ഗാരിഞ്ചയുടെ മറ്റൊരു ക്രോസിൽ വെടിപൊട്ടിച്ച വാവ തന്റെ 2ാമത്തെ ഗോളിലൂടെ ടീമിനെ 2-1 മുന്നിലെത്തിച്ചു.
1: പിന്നെ കണ്ടത് മുഴുവൻ പെലെയുടെ പ്രതിഭാവിലാസമായിരുന്നു. അസാധാരണമായ പന്തടക്കം, കണ്ണഞ്ചിപ്പിക്കുന്ന കാൽപെരുമാറ്റം, വിഷമകരമായ കോണുകളിൽ നിന്ന് പന്തടിക്കാനുള്ള ശേഷി, ഉയർന്നു ചാടി ശക്തമായി ഹെഡ് ചെയ്യാനുള്ള കഴിവ്, ഈ സിദ്ധികളെല്ലാം സമഞ്ജസമായി ആ കൌമാര പ്രതിഭയുടെ കളിയിൽ വിളങ്ങി. പന്തുമായി ഇരച്ചുകയറിയ പെലെ 2ാം പകുതിയുടെ 10ാം മിനിറ്റിൽ വല കുലുക്കിയപ്പോൾ പിറന്നത് ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും ചരിതയേറിയ ഗോളുകളിലൊന്ന്.
2: ഒരു നീണ്ട പാസ് തുടയ്ക്ക് മുകളിൽ തൊടുത്ത് ഗോൾ പോസ്റ്റിന് തിരിഞ്ഞു നിൽക്കവേ തലയ്ക്ക് മുകളിലൂടെ മറച്ചിട്ട് പന്ത് നിലം തൊടും മുമ്പേ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് 1-0 ഒരു കിക്ക്. സഗാലോ 13 സ്കോർ 4-1. പക്ഷേ സ്വീഡൻ സിമോൻസിനിലൂടെ ഒരു ഗോൾ മടക്കി, സ്കോർ 2-4. എന്നാൽ പന്തിനെ മാന്ത്രികനെ പോലെ പരിലാളിക്കുന്ന പെലെയെ സ്വീഡന് തടുക്കാനാവുമായിരുന്നില്ല. തന്റെ മനോഹര ഗോളിന്റെ ആരവം അടങ്ങും മുമ്പേ പെലെ വീണ്ടും ഗോളടിച്ചു. സ്കോർ ബ്രസീൽ 5, സ്വീഡൻ 2.
1: അങ്ങനെ സ്വീഡനിൽ

ഏറ്റവും അർഹതപ്പെട്ട ടീം തന്നെ ലോകകപ്പ് ഉയർത്തി. സ്വന്തം വൻകരയ്ക്കപ്പുറം ആദ്യത്തെ കിരീടധാരണം ബ്രസീലിന്റേതുമായി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ആദ്യ ലോകകപ്പ് വിജയം അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു ഇത്. ഒപ്പം വിശ്വ ഫുട്ബോളിലെ ഒരേ ഒരു പെലെയുടെ ഉദയവും. ലോകകപ്പ് ലീഗ് പോരാട്ടങ്ങൾ രണ്ടാം റൌണ്ട് പിന്നിടുന്നതോടെ അടുത്ത നോക്കൌട്ട് തലത്തിലെത്തുന്ന ടീമുകളുടെ ഏകദേശ ധാരണകൾ ആയി തുടങ്ങും. വമ്പൻ ടീമുകളുടെ ആരാധകർ മുഴുവൻ ഉദ്യോഗത്തിന്റെ മുൾമുനയിലാണ്. അതോടൊപ്പം അവസാന ലിസ്റ്റിൽ കയറിപ്പറ്റിയേക്കാവുന്ന കുഞ്ഞൻ ടീമുകളും ആവേശത്തിലാണ്. അങ്ങനെ പ്രവചനാതീതമായ ഫുട്ബോൾ മുന്നോട്ട് കുതിക്കുമ്പോൾ ലോകം കണ്ണും കാതും നട്ട് കാത്തിരിക്കുന്നു ചാമ്പ്യൻ ടീമിനായി. ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്ന് ഇവിടെ വരെ. ഇനി അടുത്ത തിങ്കളാഴ്ച പുതിയ വിശേഷങ്ങളുമായി ഓളപ്പെരുക്കം വീണ്ടുമെത്തും. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 2:30 റെയിൻബോ FM ൽ.

0: ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്ന് ഇവിടെ വരെ. ഇനി അടുത്ത തിങ്കളാഴ്ച പുതിയ വിശേഷങ്ങളുമായി ഓളപ്പെരുക്കം വീണ്ടും എത്തും. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 2:30 റെയിൻബോ FM. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോകകപ്പ് ഓളപ്പെരുക്കം. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 45:43.
2: This is Rainbow FM 107.5. Musically yours.

0: സൗണ്ട് ക്യാമറ ആക്ഷൻ.
1: നമസ്കാര ശ്രോതാവും, ബോംബെ ടോക്കീസ് മേ ആജ് ഹം ആപ്കേ ലിയേ ലേക്കർ ആയേ ഹേ സുപ്രസിദ്ധ ഗീതകാര സുധാകർ ശർമ്മ സേ ഏക് മുലാഖാത്. ആപ്സേ ബാത്ചീത് കീ ഹേ മന്ദാകിനി ജോഷി നേ. ആയിയേ സുൻതേ ഹേ ഇസ് ബാത്ചീത് കാ പെഹലാ ഭാഗ്.

0: എത്തി. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിന് ഒന്നാം റാങ്ക്, ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ ഒന്നാമത്. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ മൂന്നാംഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. രാജ്യവ്യാപകമായ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിൽ എത്തി വാക്സിൻ നൽകും. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം കണ്ണൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വള്ളക്കടവ് ശ്രീ വരാഹം സ്വദേശി എം മനുവിന് 47 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും വിധിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

0: യെസ് ഡി യെസ് ദാ നമ്മളുടെ സമയം അങ്ങനെ തുടങ്ങുന്നു. ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക്കിന്റെ സമയമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ?
1: അതെ അതെ, കൂടെ ഉണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. സമയം എത്രയായി? 5 മണി കഴിഞ്ഞ്
0: 8 മിനിറ്റ്. ഇഷ്ടപ്പെട്ട്
1: നോക്കുന്നത്
0: നല്ല നല്ല പാട്ടുകളും കുറെ കുറച്ച് വിശേഷങ്ങളും നല്ല ഗെയിമും ഒക്കെ കൂടി നമ്മളൊരു അവിയൽ പരുവത്തിൽ അല്ലെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ നമ്മളെ ഹാപ്പി ആക്കി ആണെങ്കിലും ചെറിയൊരു വിഷമം, അല്ല ചെറുതല്ല കുറച്ച് വലിയൊരു വിഷമത്തിൽ തന്നെയാണ് നമ്മുടെ സിനിമാ ലോകം എന്ന് പറയുന്നത്. നമ്മള് എല്ലാവരും പ്രത്യേകിച്ചും നമ്മള് വളരെയധികം
1: തമിഴ് സിനിമകളെ ഇഷ്ടപ്പെടുന്നവരും ഒപ്പം തന്നെ മലയാള സിനിമയിലും അദ്ദേഹം ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
0: സംവിധായകനായും നടനായും തിരക്കഥാകൃത്തുമായിട്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ ചേക്കേറിയ ഭാഗ്യരാജിന്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും ഒരു ദുഃഖം ഉള്ളൊരു സമയം തന്നെയാണ്.
1: പഴയ തമിഴ് സിനിമകളെ ആരാധിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മുഖം കൂടി ആയിരുന്നു അദ്ദേഹം.
0: മലയാള
1: ചിത്രങ്ങളിൽ മുഖം കാണിക്കാൻ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കും മനസ്സിലാവുന്ന ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറൊക്കെ ചെയ്തു പോകാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പൊ ഏതായാലും അദ്ദേഹം വിട്ടുമെരിഞ്ഞ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്.
0: നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വേർപാടിന് മുന്നിൽ കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക് തുടങ്ങുകയാണ്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക്കിൽ. ഇന്ന് നിങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരാണ്, RJ അംബ്ലീഷിനും ദൃശ്യ സന്തോഷും.

This is Rainbow FM 107.5. Musically yours.

0: അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ 5 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൻ്റെ ഫ്ലോറിൽ നമ്മൾ ഇങ്ങനെ കുറച്ചിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു മഴ പെയ്യുന്ന സമയം, ഇപ്പം രാവിലെയൊക്കെ കിടന്നുറങ്ങാനായിട്ടൊക്കെ അത്യാവശ്യം നല്ല സുഖമുണ്ടല്ലേ.
1: മഴ പെയ്യുന്ന സമയം നമ്മൾ പറയുമ്പോഴത്തേക്കും ചില ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും കേട്ടോ മഴ പെയ്യുന്നത്. ചിലർക്ക് മഴയെന്ന് പറഞ്ഞിട്ട് പൊരി വെയിലായിരിക്കും. ഞാൻ ഉച്ചയ്ക്ക്
0: അനുഭവിച്ചായിരുന്നു എല്ലാ സ്ഥലത്തും രാവിലെ
1: പെയ്തു തോന്നുന്നു. പക്ഷെ ഒരു മഴയ്ക്കൊരു തോന്നുന്ന പോലെയാണ്, ഓക്കെ ഇന്ന് കുറച്ചൊരു ഇവിടെ
0: പെയ്യാം. വണ്ടി ഓടിച്ച് പോകുമ്പോ രസമാണ് അല്ലേ. ഒരു ഭാഗത്ത് മഴ ഉണ്ടാവും, കുറച്ച് റോഡിങ്ങനെ ഉണങ്ങി കിടക്കണ്ട,
1: നല്ല വെയിലായിരിക്കും. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരുന്നു അത്യാവശ്യം. അപ്പൊ എന്റെ ഒരു കസിൻ ദൂരെ നിന്ന് ഡ്രൈവ് ചെയ്ത് വരാം. അപ്പൊ ആള് വിളിച്ചപ്പോ ആള് പറയാണ് അവിടെ ഭയങ്കര മഴയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ മഴ ഇങ്ങനെ ഒരു മിക്സ്ഡ് ഭാവത്തിലാണ് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ നിക്കുന്നത്.
0: ഇപ്പൊ മഴ ഉണ്ടോ ഇല്ലെന്ന് അറിയാം, കാറിന്റെ ഒക്കെ ചില്ലി നോക്കും. അവിടെ നിന്ന് വരുമ്പോ മഴ കൊണ്ടിട്ടാണോ വരുന്നത്?
1: അതെ അതെ, നമുക്കതൊരു ഒരു സിഗ്നൽ ആണല്ലോ. പക്ഷെ എന്നാലും ശ്രദ്ധിക്കുക, അലേർട്ട് ഉണ്ട്, മഴയുണ്ടാകും എന്നും കൊടും ഇടിമിന്നൽ ഉണ്ടാകും.
0: പകൽ പോലും ഇടിമിന്നലുണ്ടായിരുന്നു.
1: അപ്പോ അത്തരത്തിലുള്ള അലേർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യുക കൃത്യമായിട്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. അവർ കൊടയൊക്കെ
0: എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത.
1: യെസ്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു, ഒരു മഴ മൂടിൽ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാൻ പറ്റാന്നുള്ളത് ഇങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുവായിരുന്നു. എന്താണ് നിങ്ങൾക്ക് വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് ആകെ ടയർഡായിട്ടായിരിക്കുമല്ലോ എല്ലാരും വീടെത്തുക. അപ്പൊ ഒരു മഴയുടെ
0: ഒരു കുളിയൊക്കെ കഴിഞ്ഞാണെങ്കിൽ
1: കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ
0: കാപ്പിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്
1: കാപ്പിയായിട്ടിരിക്കാനാണോ എല്ലാവർക്കും? ചിലപ്പോ ഒരു കാപ്പി കുടിച്ചിരിക്കാൻ ആവില്ലായിരിക്കും. ചിലർക്ക് ഒരു ബുക്സ് ഒക്കെ എടുത്ത് വായിച്ച് ആ ഒരു മഴയുടെ ഒരു കോസി വൈബ് ഉണ്ടല്ലോ വീട്ടിനകത്ത്, ഒരു ഒരു ഇരുട്ടും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു രസമുള്ള ഒരു മൂഡുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മൂഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത്?

0: ചായയെക്കുറിച്ച്.
1: എനിക്ക് ആ സമയത്താണ് എൻ്റെ ഒരു സ്പെഷ്യൽ ചായ ഉണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ട്.
0: ഇല്ല
1: അത് ചിലപ്പോൾ അത് ശരിയായിരിക്കും, കാരണം ചിലപ്പോൾ എനിക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നാലും മസാല ചായ ഉണ്ടല്ലോ, നമ്മുടെ പട്ടയൊക്കെ ഇട്ടിട്ട് മറ്റേ ഏലക്ക ഒക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ടുള്ള ഒരു എൻ്റെ ഒരു ചായ ഉണ്ട്.
0: കുറച്ച് മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി ഒക്കെ കൂടിയിട്ട് നമുക്കൊരു രസമായിട്ട്
1: സാമ്പാർ ചായ അല്ല, സാധാരണ ഒരു ചായ,
0: മസാല ചായ.
1: പിന്നെ പാല് കുറച്ചധികം കൂട്ടിയെടുത്ത്, കുറച്ച് കടുപ്പം കൂട്ടിയെടുത്തിട്ടുള്ള ഒരു ചായ. ആ ചായ ഇങ്ങ് മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം, ഒരു എനർജി ഒക്കെ
0: ഉണ്ടാവും.
1: അപ്പൊ ചില ദിവസങ്ങളിൽ അത് കോഫിയോടായിരിക്കും ഇഷ്ടം തോന്നുന്നത്, ചില ദിവസങ്ങളിൽ ചായയോടായിരിക്കും. അപ്പോൾ ചിലർക്ക് അത് പുസ്തകം കയ്യിലെടുത്ത് പിടിച്ച് വായിക്കാനായിരിക്കും, ചിലർക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനായിരിക്കും, ചിലർക്ക് ചുമ്മാ കിടന്ന് ഉറങ്ങാനായിരിക്കും ഇഷ്ടം. അപ്പൊ നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഞങ്ങളോട് പറയാം ഈ ഒരു മഴ സമയത്ത്. അപ്പൊ അതെങ്ങനെ പറയണം, അതും കൂടി പറയൂ.
0: യെസ്, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101 എന്ന നമ്പറിൽ നമ്മളോട് വിളിച്ച് പറയാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കും
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യോഴ്സ്.

യെസ് ഡിയേഴ്സ്, ദ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ മെസ്സേജുകളിലേക്കൊക്കെ നമുക്ക് പോകാം.

0: ആ അതിനു മുമ്പ് നമ്മുടെ ഗെയിം ഫ്ലോർ ഓപ്പൺ ആക്കണം എന്ന റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കളിച്ചു തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിം ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ ഗെയിം?
1: ഇന്ന് നമ്മൾ വലിയ വെറൈറ്റി ഒന്നുമില്ല, ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഗെയിം എന്ന് പറഞ്ഞാല് നമ്മുടെ പണ്ടത്തെ ഒരു നെയിം പ്ലേസ് തിങ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വേറൊരു വേർഷൻ അതൊക്കെ തന്നെ, എന്നാലും ഒരു ചെറിയ വ്യത്യാസം എന്ന് മാത്രം. മലയാള അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോ മലയാളത്തിൽ ഒരു അക്ഷരം പറയുവാണെങ്കിൽ ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു സിനിമയുടെ പേര്, പിന്നെ ഒരു പാട്ടിന്റെ പേര്, ഒരു ആക്ടറുടെ പേര്, പിന്നെ ഒരു സ്ഥലത്തിന്റെ പേര്.
0: ഇത്രയും അടുത്ത അക്ഷരം കൊടുക്കുക. അങ്ങനെ ഒരു മിനിറ്റിനുള്ളിൽ എത്ര സെറ്റ് നമുക്ക് പറയാൻ പറ്റും, എത്ര അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424248101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച ക്വസ്റ്റിന് ഉള്ള ആൻസർ നമുക്ക് അയക്കേണ്ടത് ഇതാണ്, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കാണ്, 8547341075. നിങ്ങളുടെ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏത് രീതിയിലാണ്? മഴയുള്ള വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിം ഫ്ലോറിൽ നമ്മൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാണ്.
1: നമ്പർ ഇതാണ്, 0484242801, 04842428101 എന്ന നമ്പറിലേക്ക്.
0: അപ്പോൾ വേഗം ഫോൺ എടുത്ത് വിളിച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5. നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർ ജെ അംബ്ലീഷിനു
1: ആൻഡ് ആർ ജെ ദൃശ്യ സന്തോഷ്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ദ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 49 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഗെയിം ഫ്ലോറിങ്ങിന് ഓപ്പൺ ആണ്. നമ്മൾ വിളിക്കേണ്ട നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കോളർ റെഡിയാണ്. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ആ കോൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ വീണ്ടും വിളിക്കാം. വീണ്ടും വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഗെയിം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു അക്ഷരം എടുത്ത് വെച്ചിട്ടുണ്ട്, ആ അക്ഷരം ഉപയോഗിച്ച് സിനിമയും അതുപോലെ ആക്ടറുടെ പേര്, പാട്ടിന്റെ പേര്, സ്ഥലം, ഇത്രയുമാണ് നമുക്ക് അക്ഷരം വെച്ച് പറഞ്ഞു തരേണ്ടത്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക, 1 മിനിറ്റ് സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ എത്ര സെറ്റ് പറയാൻ പറ്റും എന്ന് ചോദിക്കാനായിട്ട് ദാ നമുക്കടുത്ത കോർണറിലേക്ക് പോവാം. ഓക്കേ,

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ
0: അയാൻ. അയാൻ എവിടെ നിന്ന് വിളിക്കുന്നേ?
1: തൃക്കാക്കര.
0: തൃക്കാക്കര. എന്തൊക്കെയുണ്ട് അയാൻ വിശേഷങ്ങൾ?
1: സുഖം.
0: ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: സിക്സ്ത്തില്.
0: സിക്സ്ത്തിലാ? ഓക്കെ. ഇന്ന് ക്ലാസ്സിൽ പോയായിരുന്നോ?
1: ഇന്ന് ഇന്ന് ലീവ് ആയിരുന്നു.
0: ഇന്ന് എന്തു പറ്റി? ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, മുഹറത്തിന്റെ അവധിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ?
1: ഇന്ന് സാറ്റർഡേ ക്ലാസ് ഇല്ല.
0: സാറ്റർഡേ ഇന്ന് ക്ലാസ് ഉണ്ട്. എവിടെയാ പഠിക്കണേ?
1: സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂൾ.
2: ചിലപ്പോ സെന്റ് പോൾസ് ക്ലാസ്
0: ഉണ്ടായിക്കാണില്ലേ?
2: അയൻ പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ഇനി എങ്ങാനും ക്ലാസ് ഉണ്ടായിരുന്നോ, ഞാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ചോ? കുഴപ്പമില്ല, പേടിക്കണ്ട കേട്ടോ, ക്ലാസ് ഇല്ല, ഞങ്ങൾ വെറുതെ പറ്റിച്ചതാ.
0: അയാൻ, വേറെന്താണ് അവിടെ സ്കൂളിൽ എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യുന്നത്? എക്സ്ട്രാ
1: ആക്ടിവിറ്റിയോ? സ്കേറ്റിംഗ് ഉണ്ട്.
0: അപ്പോ
1: ജർമ്മനും ഫ്രഞ്ചും പഠിപ്പിക്കും.
0: അപ്പോ അവിടെ വേറെ അയാൻ എന്താണ് പരിപാടി? കലാപരിപാടികളൊക്കെ എന്തൊക്കെയാണ്?
2: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വന്ന് ഒരു മഴയൊക്കെ ഉള്ളൊരു ഈവനിങ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാന്നുള്ളത്? അതിനെന്തായിരിക്കും ചെയ്യുക? നേരെ വന്നിരുന്ന് പഠിക്കാനിരിക്കോ, അതോ മഴയൊക്കെയാണ് ആ തണുപ്പത്ത് കിടന്ന് ഉറങ്ങാനാണോ ഇഷ്ടം, അതോ ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കാനാണോ ഇഷ്ടം? എന്താ ഇഷ്ടം?
0: വന്ന ഉടനെ തന്നെ റേഡിയോ വെക്കോ?
2: എന്താണ് റേഡിയോയോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാര്യം? എന്താണ് റേഡിയോയോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാര്യം? എന്താ?
1: പാട്ട് കേൾക്കാൻ.

0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അപ്പൊ നയന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് വെച്ചു കൊടുത്താലോ? റേഡിയോ എത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ.
1: ആണോ?
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്നറിയാലോ? നമ്മള് ഒരു അക്ഷരം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അക്ഷരം വെച്ചിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു തരണം. സിനിമയുടെ പേര്? സിനിമയുടെ പേര്, അതുപോലെ ഞങ്ങൾ അക്ഷരം പറഞ്ഞുതരാം. ഒരു ആക്ടറുടെ പേര്, ഒരു പാട്ടിന്റെ ആദ്യത്തെ വരി, ഒരു സ്ഥലത്തിന്റെ പേര്, ഇത്രയും നമുക്ക് നമ്മൾ പറയുന്ന അക്ഷരം വെച്ച് പറഞ്ഞുതരണം.
2: ഇൻട്രസ്റ്റിംഗ് ഗെയിം ആണല്ലോ.
1: താങ്ക് യു. നമ്മള് സ്ഥലം പേരൊക്കെ
0: വെച്ചിട്ടല്ലേ.
1: അപ്പോ നമ്മള് ഈ ഇതിപ്പോ മലയാള അക്ഷരങ്ങളാണ് പറഞ്ഞ് തരേണ്ടത്, മലയാള അക്ഷരത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് ആണ് നമുക്ക് സമയമുള്ളത്.
0: അല്ലല്ല, പറയാനായിട്ട്. സിനിമ, പാട്ടിന്റെ പേര്, അതുപോലെ ആക്ടറുടെ പേര്, സ്ഥലത്തിന്റെ പേര്, ഇത് നാലെണ്ണവും കൂടി പറയാനായിട്ടും ഒരു മിനിറ്റ് ഉണ്ട് നമുക്ക്. ടോട്ടൽ ടൈം ഒരു മിനിറ്റ് ആണ്. പെട്ടെന്ന് ഇത് പറഞ്ഞു തീരുകയാണെങ്കിൽ നമ്മൾ അടുത്ത അക്ഷരം തരും.
1: അപ്പൊ എത്ര അക്ഷരം നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്.
0: ഒരു മിനിറ്റിനുള്ളിൽ കേട്ടോ. ആ, തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഇതാണ്.
1: എന്ന ലെറ്റർ ആണ് തരുന്നത്. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: കല്യാണരാമൻ.
1: ആക്ടർ?
2: കമലഹാസൻ.
1: ഓക്കെ. പാട്ടിന്റെ ആദ്യത്തെ വരി?
0: പാട്ടിന്റെ ആദ്യത്തെ വരി പറഞ്ഞാ മതി, പാടണമെന്നില്ല. സ്ഥലത്തിന്റെ പേര്. ഓക്കെ, ഇനി പാട്ടും കൂടെ പറയണം.
1: പാട്ടിന്റെ ആദ്യത്തെ വരി കൂടി പറയണം.
2: പാട്ടിന്റെ,
1: ഓക്കെ, ഒരു സെറ്റായി. അടുത്ത അക്ഷരം തരാം. അടുത്ത അക്ഷരം ആ എന്ന അക്ഷരമാണ്. ആ
2: അതിരടി.
1: ഓക്കെ.
0: ഒരു ലെറ്റർ ഫുള്ള് പറഞ്ഞു,
1: ഒരെണ്ണം കൂടി പറഞ്ഞു. അപ്പൊ ഒരു എന്താ പറയുന്നത്, ഒന്നര മാർക്ക് കൊടുക്കാൻ പറ്റൂല. എന്തായാലും ഒരു ഒന്നേകാൽ മാർക്ക് തരുന്നുണ്ട്. നമുക്ക് അത്ര നമ്മള് ഇനിയും നമുക്ക് ഈ അടുത്ത ആരെങ്കിലും വന്നിട്ട് ഈ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യുമല്ലോ, ചെയ്യുമെന്ന് നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഇന്നത്തെ വിന്നർ.
2: അപ്പൊ
1: നമ്മൾ ഇന്ന് രണ്ടാമത്തെ അക്ഷരം ഉപയോഗിച്ച് തീർന്നില്ല. കുഴപ്പമില്ല, എന്നാലും ആൺകുട്ടൻ അടിപൊളിയായിട്ട്. ആ, അതോ പെട്ടെന്ന് സമയം, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറയണം. അയ്യൻകുട്ടൻ, അപ്പൊ എന്തായാലും സ്മാർട്ട് ആയിട്ട് നമ്മുടെ ഗെയിമിൽ അറ്റൻഡ് ചെയ്തു.
0: തീർച്ചയായിട്ടും.
1: അപ്പോ ഇന്ന് എന്താ വൈകുന്നേരം വന്നിട്ട് റേഡിയോ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് നമ്മള് ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ എന്ന ചിത്രത്തിലൊരു പാട്ടാണ് വെച്ചിരുന്നത്.
0: ഓക്കെ അല്ലേ? അപ്പൊ ഇനി വിളിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ.
1: വളരെ എനർജറ്റിക് ആയിട്ട്
0: അല്ലേ,
1: ഇത്രയുള്ളൊരു കുട്ടി വന്നിട്ട് എന്താ പറയുന്നത്,
0: ഇത്ര രസമായിട്ട്
1: റേഡിയോ ആണ് കേൾക്കാൻ വൈകുന്നേരം ഇഷ്ടം. സാധാരണ വെച്ച് ഫുട്ബോൾ കളിക്കാൻ പോകും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറയാം. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഒരു സ്കോറ് ഫുള്ളായിട്ട് ഒന്ന്
0: ഒരു ലെറ്റർ ഫുള്ള് പറഞ്ഞു, ഒരെണ്ണത്തിന്റെ ഒരു രണ്ടെണ്ണം പറയാനുള്ള സമയം ആൾക്ക് കിട്ടിയുള്ളൂ.
1: ഈ സ്കോർ ബ്രേക്ക് ചെയ്യാനാണ് നിങ്ങൾ വരേണ്ടത്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. കേട്ടുകൊണ്ടിരിക്കുന്നു
0: ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: യെസ് ദാ സ്റ്റേഷൻ ക്ലോക്കിൽ കറക്റ്റ് 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗെയിം ഫ്ലോറിൽ നമ്മുടെ ഒരു കൊച്ചുമിടുക്കൻ അയാൻ ഇങ്ങനെ നമ്മുടെ നല്ലൊരു
1: സ്കോർ
0: എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കൊച്ചല്ലേ, അപ്പൊ ഒരു ഒരു സെറ്റാണ് പറയാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും
1: പറഞ്ഞു, പക്ഷേ പറഞ്ഞുള്ളൂ.
0: ആ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അടുത്ത ആളെത്തിയിട്ടുണ്ട്.
1: ഹലോ, ആ ഇതാരാണ്? അഖിൽ. അഖിൽ എവിടുന്നാ വിളിക്കുന്നേ? തൃപ്പൂണിത്തുറ. എന്ത് ചെയ്യുന്നു? ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്നുള്ളത് കേട്ടല്ലോ. ആ അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ. 1 മിനിറ്റ് ആണ് സമയമുള്ളത്. ആ 1 മിനിറ്റിനകത്ത് നമ്മള് മാക്സിമം ലെറ്റേഴ്സ് പറഞ്ഞു പറഞ്ഞ് പോവാൻ നോക്കുക കേട്ടോ. അപ്പോ നമുക്ക് ആദ്യത്തെ ലെറ്ററിലേക്ക് കടന്നാലോ. ഓക്കെ,
0: ആദ്യത്തെ ലെറ്റർ നമ്മൾ തരുന്നത് എ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. ആ നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എ എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് വെച്ചാൽ സിനിമയും ആക്ടറുടെ പേരും പാട്ടും സ്ഥലവും ആണ് പറഞ്ഞു തരേണ്ടത് കേട്ടോ. ഹലോ,
2: സിനിമ, ആക്ടറുടെ പേര്,
0: ആ അതെ, എ എന്ന അക്ഷരം ഉപയോഗിച്ച് ഇതെല്ലാമാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: സ്ഥലം എറണാകുളം, സിനിമ എങ്കിലും ചന്ദ്രിക, ആക്ടറുടെ പേര് എ വെച്ചിട്ട്, പിന്നെ ആക്ടർ പിന്നെ ഏതാ?
0: പാട്ടിന്റെ ആദ്യത്തെ വരി.
2: പാട്ടിന്റെ ആദ്യത്തെ വരി എന്നും നിന്നെ

0: ആ ഓക്കെ,
1: എന്തോ
0: അപ്പൊ ഒരു സെറ്റായി, അടുത്ത സെറ്റ് വേഗം പറഞ്ഞോളൂ.
1: ആക്ടറുടെ പേര് എ വെച്ചിട്ട്
0: ഉ ഉ ഉ ഉ ആക്ടറുടെ
1: എന്നിട്ട്
0: പേര് പറഞ്ഞിട്ടില്ല, അടുത്ത
1: ഓക്കെ
0: അക്ഷരം തന്നു.
1: ഊ വെച്ചിട്ട് ഊ വെച്ചിട്ട് പടത്തിന്റെ പേര് ഉല്ലാസം, സ്ഥലത്തിന്റെ പേര് ഉമയന്നൂർ.
0: ഉമയന്നൂർ.
1: ഉമയന്നൂർ സ്ഥലം
0: ഓക്കെ
1: ഉണ്ടോ?
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: സ്ഥലത്തിന്റെ പേര് ഉമയന്നൂര്. പിന്നെ ആക്ടറുടെ പേര് അറിയില്ല. പിന്നെ ആക്ടർ സിനിമയല്ലേ ഞാൻ പറഞ്ഞല്ലേ, സിനിമ പറഞ്ഞു ഉല്ലാസം, ഉമയന്നൂര്. പിന്നെ പാട്ടല്ലേ ഉള്ളത്, ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവിടെ.
0: ഓക്കെ, അപ്പൊ എന്താ
2: ഒരു
0: ടൈം അപ്പ്
2: മിനിറ്റ്
0: ആയി.
2: കഴിഞ്ഞു.
0: രണ്ട്
2: അഖിൽ, ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആയാലും മതിയായിരുന്നു കേട്ടോ.
1: അല്ല എനിക്ക് പെട്ടെന്ന് എയും ഊ ഒക്കെ കിട്ടാൻ.
2: ആ ശരിയാ, ചോദിക്കുമ്പോ
1: ആക്ടർമാരെല്ലാം മാവ് വെച്ചിട്ടാണോ പെട്ടെന്ന് എയു എന്നൊക്കെ പറയുമ്പോ എങ്ങനെയൊരു ചന്ദ്ര ചേർന്ന്.
2: ശരിയാണ്, നമ്മൾ ഏത് അക്ഷരം ചോദിക്കുന്നോ അതല്ലാതെ ബാക്കി എല്ലാ ആക്ട്രസിന്റെ പേരും നമ്മുടെ മനസ്സിലേക്ക് വരും ആ സമയത്ത്. ചോദിക്കുമ്പോ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവൂലേ. പിന്നെ ഏതാണ് എയോ, എ വെച്ചിട്ടുള്ള ആക്ടറുടെ പേര് പറയൂ കുട്ടി, പറയൂ.
0: ഉണ്ടല്ലോ എ വെച്ച്,
2: അല്ല അത്
0: അല്ല, എ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ആൾക്ക് നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ,
2: നമ്മളത് രഹസ്യമായിട്ട് വെച്ചിരിക്കണം. ഓക്കെ, കേട്ട് തുടർന്ന് കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: അപ്പൊ അങ്ങനെ നമ്മുടെ സമയം 6 മണി കഴിഞ്ഞ് 4:09 ആകുമ്പോൾ നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ നമ്മുടെ ഗെയിം ഫ്ലോറിൽ ഒരു സ്കോർ എന്ന് തന്നെയാണ് അല്ലെ,
2: അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്.
0: അതെ, രണ്ട് സ്കോർ രണ്ടായോ അത്?
2: എ വെച്ചിട്ട് ആക്ടറുടെ പേര് അഖിലിന് കിട്ടിയില്ലല്ലോ,
0: കിട്ടിയില്ല. എന്നാലും ഒരു ഒരു 1.25 കൊടുക്കാം അല്ലെ.
2: അതെ, ബാക്കിയെല്ലാം പറഞ്ഞല്ലോ. പക്ഷെ ഊ വെച്ചിട്ടും ആള് പറഞ്ഞില്ലായിരുന്നു, ആക്ടറുടെ പേര് പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു.
0: ഓക്കെ, എന്തായാലും അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആൾക്ക് ആ ഒരു
2: കൊടുത്തു നോക്കാം, ഇതിന് മേലിലെ സ്കോർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാലോ. അപ്പൊ നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാലോ.
0: തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോവാം. അപ്പോ പുഷ്പ ടൂവിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഫ്രണ്ട്സ്, കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർ ജെ അംബ്ലീഷിനു
2: ആൻഡ് ആർ ജെ ത്രിഷ സന്തോഷ്.

0: അങ്ങനെ നമ്മുടെ 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റേഷൻ ക്ലോക്കിൽ.
1: നമ്മുടെ 6 മണി അല്ലേ?
0: യെസ്, നമ്മുടെ സ്വന്തം 6 മണി, നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ 6 മണി.
1: അപ്പൊ ഏതായാലും നമുക്ക് പുതിയൊരു കളർ വന്നിട്ടുണ്ട് നമ്മുടെ ഗെയിമിലേക്ക്. വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഒരു കളർ വന്നിട്ടുണ്ട്.
0: ഹലോ, നമസ്കാരം. അപ്പൊ എന്താ എന്നോട് പറഞ്ഞത്? ഈ സ്കോർ ഒക്കെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു അല്ലേ?
2: അയ്യോ, ഞാൻ പറഞ്ഞില്ല.
0: ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല. അപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കാനാണോ കൂടുതൽ ഇഷ്ടം?
2: എന്തോ, ആ പാട്ട് കേൾക്കാറുണ്ട്.
0: എന്നാലും നമ്മുടെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടും അല്ലേ,
1: ഇടയ്ക്ക് പാട്ടൊക്കെ.
0: അപ്പൊ നമ്മള് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വൈകുന്നേര സമയം
2: രാവിലെ
1: വിളിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ നമ്മള് നേരത്തെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഇപ്പൊ മഴയൊക്കെയാണല്ലോ, അപ്പൊ മഴ സമയത്ത് വൈകുന്നേരം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ എന്ത് ആ ഒരു വൈകുന്നേരങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത്? ചായയൊക്കെ കുടിച്ചിരിക്കുവോ, അത് കിടന്നുറങ്ങോ, എന്താ ചെയ്യാന്നുള്ളത്? എന്താ ചെയ്യാ? പതിവില്ല. ആ
0: അങ്ങനെ ചായ കുടി അത്ര നല്ല ശീലവുമല്ല അല്ലേ?
1: ഇഷ്ടാണോ മഴ? ഇഷ്ടാണോ
2: മഴയൊക്കെ? ഇഷ്ടാണ്. ഞങ്ങളുടെ വീട്ടില് നടുമുറ്റമൊക്കെ ഉണ്ട്, അപ്പൊ
1: അത് ശരി,
0: കൊള്ളാലോ. അപ്പൊ അങ്ങോട്ട് വരേണ്ടതാണല്ലോ നമ്മള്. നാലുകെട്ടൊക്കെയാണോ?
2: അതെ അതെ.
1: ഓ, അപ്പൊ അതൊരു നല്ല കാഴ്ചയാണല്ലേ. പഴയ വീടാണോ?

0: അതോ ഇന്നത്തെ അല്ല പണ്ടത്തെ നാലുകെട്ടാണോ അതോ ഇന്നത്തെ രീതിയിലൊരു പുതിയ മോഡൽ നാലുകെട്ടാണോ?
1: ഇപ്പൊ ഒരു 10-20 വർഷം മുന്നേ വെച്ചതാ.
0: 20 വർഷം മുന്നേ വെച്ചാണ്. ഓക്കെ ഓക്കെ.
2: അപ്പൊ അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട് താമസിക്കാൻ?
1: ഞങ്ങളിപ്പോ 6 പേര്, അച്ഛനും അമ്മയും ഞങ്ങള് ഫാമിലി, ഹസ്ബൻഡും വൈഫും.
2: അങ്ങനെ രസമാണ് അല്ലേ? അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് കൂടുന്ന സമയം എപ്പോഴാണ്?
1: ആ ഇപ്പൊ ഇടയ്ക്കൊക്കെ വരുള്ളൂ. മോള് അവളിപ്പൊ PG എൻട്രൻസിന് കോച്ചിങ്ങിന് പോയിരിക്കുക, എറണാകുളാണ്. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് വെളുപ്പിനാ പോയത്. വരും മോനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അപ്പൊ അവനും ഇടയ്ക്ക് വരും, അവനിപ്പോ ഇവിടെ ഉണ്ട്.
2: അപ്പൊ എങ്ങനെ എല്ലാരും കൂടി ഒന്ന് കൂടുന്ന സമയങ്ങൾ?
1: എല്ലാരും കൂടി കൂടും, ഇടക്കിടക്ക് കൂടും. എല്ലാരും ഹോസ്റ്റലിൽ ആയതുകൊണ്ടേ അവരുടെ സമയം അനുസരിച്ചാണ് നമ്മൾ കൂടുന്നത്.
2: അതെ അതെ അതെ. അപ്പൊ എന്തായാലും രസമാണല്ലേ?
0: ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ഗെയിമിലേക്ക് കടന്നാലോ? ആ ശ്രമിക്കൂ, രസമല്ലേ ഇതൊക്കെ അല്ലേ.
2: അപ്പൊ ഞാൻ അക്ഷരം തരട്ടെ? അക്ഷരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്ഷരമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പ എന്ന അക്ഷരമാണ് ആദ്യം തരുന്നത്. പപ്പയുടെ പ.
0: പാട്ടിന്റെ
2: ഓക്കെ. അപ്പൊ അത് വെച്ച് സിനിമയും ആക്ടറുടെ പേരും, ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസോ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, സ്ഥലം, ഇത്രയാണ് പറഞ്ഞു തരേണ്ട കേട്ടോ. തുടങ്ങാം നമുക്ക്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോളൂ.
1: പാട്ടിൽ ആതിര പുള്ളുണർന്നു, കരൽ കാടുണർന്നു. അതെ. പിന്നെ ആക്ടർ പറയണം അല്ലേ? പാർവതി.
2: ഓക്കെ.
1: പിന്നെ സിനിമ പറയണം അല്ലേ? പഞ്ചതന്ത്രം. പഞ്ചതന്ത്രം സിനിമയിൽ. പിന്നെ എന്തൊക്കെയാ പറയണ്ടത്?
2: സ്ഥലം.
1: സ്ഥലം പാലക്കാട്.
2: ഓക്കെ. ഈ അക്ഷരം വെച്ച് തന്നെ ഒരു ഒരു സെറ്റും കൂടി പറയാൻ പറ്റുമോ?
1: തന്നു നോക്ക്.
2: വീണ്ടും പാ തന്നെയാണ് തരുന്നത്.
1: അയ്യോ, വീണ്ടും പായാണ്. പാലാഴി തീരം.
2: ഓക്കെ, പാട്ടായി.
1: പിന്നെ
0: സിനിമ.
1: പത്മപ്രിയ.
2: ഓക്കെ, സിനിമ.
1: പിന്നെ പിന്നെ
2: സിനിമ. സിനിമ
1: സിനിമ പാലാട്ട് ബോമൻ.
2: ഓക്കെ. സ്ഥലം ഉണ്ട്.
1: സ്ഥലം പാതിരപ്പള്ളി.
2: ഓക്കെ. അപ്പൊ എന്തായാലും സ്ഥലം പറഞ്ഞ് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ക്ലോക്ക് ഇങ്ങനെ ചലിച്ചു പോയി.
0: ഒരു മിനിറ്റ് കഴിഞ്ഞോ.
2: അപ്പൊ നേരത്തെ ഉള്ള സ്കോർ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. രണ്ട് സെറ്റിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. പാവച്ച് എന്തോരം സ്ഥലപ്പേരുണ്ട് അല്ലേ?
0: പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് ചോദിക്കുമ്പോ ഇങ്ങനെ
2: അല്ല. ഇനിയാണ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞ് പാവച്ച ഒരു സ്ഥലപ്പേര് പറഞ്ഞേ.
1: പാതിരപ്പള്ളി ഞാൻ പറഞ്ഞു. പിന്നെ
2: ഒരു ജില്ലയുടെ പേര് തന്നെ ഉണ്ടല്ലോ. ഒരു ജില്ലയുടെ പേര് തന്നെ അല്ലേ?
1: പാലക്കാട്
0: ആദ്യം പറഞ്ഞു.
2: പറഞ്ഞിരുന്നോ?
1: ആദ്യം പറഞ്ഞിരുന്നു.
2: ആഹ്, പിന്നെ ഉണ്ടല്ലോ.
1: പിന്നെ
2: പായോ പിയോ പാടെ എന്ത് വെച്ച്? അതിന് പുള്ളിയും വള്ളിയും ഒക്കെ ചേർക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും
0: അതുവരെ സ്ഥലത്തിന്റെ പേര് വരെ പറഞ്ഞല്ലോ നന്നായിട്ട്. ഒരു മിനിറ്റിനുള്ളില് നന്നായിട്ട്
2: ശോഭ. അപ്പൊ ആ നടുമുറ്റത്ത് എന്താ പറയുന്ന മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കട്ടോ, റേഡിയോയും കേട്ട്. ഈ സ്കോർ ആരെങ്കിലും ബ്രേക്ക് ചെയ്യോ എന്നറിയാനായിട്ട്.
0: എന്റെ പേര് ദൃശ്യ സന്തോഷ് എന്നാണ്.
2: ഞാൻ അമ്പിളി ഷിനു. വീട്ടിലെല്ലാരുടെ അടുത്ത് അന്വേഷണം പറയൂ. നല്ലൊരു സേവന മേഖലയിലാണ് അല്ലേ?
1: കുട്ടികളെല്ലാരും പോളിയോ കൊടുക്കാനായിട്ട് ഓർമ്മിക്കണം എന്ന് ഞാൻ
2: പറയുകയാണ്. നല്ലൊരു ആഹ്വാനം കൂടിയാണ് അല്ലേ?
0: അതൊരു നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന.
2: അപ്പൊ അപ്പോ എങ്ങനെയാണ്, എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികൾക്കൊക്കെ വരാമോ? എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: ഇല്ല അങ്ങനെ കുഴപ്പമില്ല. പിന്നെ കടുത്ത വയറിളക്കം, പനി, കടുത്ത പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാതിരിക്കാൻ പറ്റുന്നുള്ളൂ.

0: വല്ലാതെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും അമ്മമാർക്ക് ഇത്ര ഇത് ആശങ്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിച്ചിട്ടാണെങ്കിലും കൊടുക്കുക. 5 മണിവരെ സമയമുണ്ടല്ലോ.
1: ഓക്കെ, അതിനടുത്തുള്ള അംഗൻവാടികളിലാണോ അതോ എവിടെയാണോ?
0: പിന്നെ അന്നത്തെ ദിവസം അവർക്ക് ഒരു കാരണം വെച്ചാല് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള 2 ദിവസങ്ങളിൽ നമ്മുടെ PHകളിൽ സബ് സെന്ററുകളിലും ഒക്കെ ഉണ്ടാവും. പിന്നെ വോളണ്ടിയേഴ്സ് വീടുകളിൽ വരുന്നുണ്ട്.
1: അതെ, അതിനുവേണ്ടി ആരും കാത്തിരിക്കരുത് അല്ലേ?
0: കാത്തിരിക്കരുത്. പിന്നെ കഴിയുന്നതും നാളെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നാളെ ഒരുമിച്ച് എല്ലാ കുട്ടികൾക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ
1: അതെ യജ്ഞത്തിന്റെ ഒരു ലക്ഷ്യം പറയുന്നത് അല്ലേ? ഓക്കെ, ഇപ്പൊ എന്തായാലും നല്ലൊരു ആഹ്വാനം കൂടിയാണ് നമ്മൾ കൊടുത്തത്.
2: തീർച്ചയായും ഞങ്ങൾക്കും സന്തോഷം അല്ലേ? നമ്മുടെ ലിസണേഴ്സിന് ഒരു അറിവ് കിട്ടിയല്ലോ. നാളെ അത് മറന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലൂടെ ആയല്ലോ അത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളായിട്ട് അടുത്തുള്ള അംഗൻവാടികളിലേക്ക്, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അല്ലേ?
0: അംഗൻവാടി, ഹെൽത്ത് സെന്റർ, PHCകളിലും എല്ലാം എടുക്കുന്നുണ്ട്. അവിടെ അടുത്ത ആശമാർക്കൊക്കെ അറിയാവല്ലോ, ആശമാരത് പറഞ്ഞിട്ടുണ്ടാവും അവര് എവിടെ ചെല്ലണമെന്നൊക്കെ. എന്നാലും ഓർമ്മിപ്പിക്കുന്നു.
2: അതെ, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തല് മറന്നിരിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ താങ്ക് യു ശോഭന.
0: ഓക്കെ, താങ്ക്
2: യു. ഓക്കെ, ബൈ.
1: അപ്പോ ശോഭന സിസ്റ്റർ ആണല്ലേ? ശോഭ സിസ്റ്റർ,
2: ശോഭ സിസ്റ്റർ, സിസ്റ്റർ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് വീട്ടില് എന്നാണെങ്കിൽ നാളെ പൾസ് പോളിയോ ദിനമാണ്. അപ്പൊ പോളിയോ തുള്ളി മരുന്ന് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള അംഗൻവാടികളിലോ അല്ലെങ്കിൽ എവിടെയാണ് ഇത് ലഭ്യമാവാന്നുള്ളത് വിളിച്ച് ചോദിച്ച്, ആശമാരോട് ആശാ വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ വിളിച്ച് ചോദിച്ച്
1: കേൾക്കുന്ന നിങ്ങളുടെ കസിൻസ് ആരുടെങ്കിലൊക്കെ കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു റിമൈൻഡർ കൊടുക്കാം അല്ലേ? അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ആണ് നമ്മുടെ ഗെയിം ഫ്ലോർ ആണിത്. നമുക്ക് അടുത്ത ഹൈസ്കോററെ തേടിയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. കാരണം നമുക്ക് ആ 2 എന്ന സ്കോറിലേക്ക് അങ്ങോട്ട് എത്തിക്കാനായിട്ട്, ആ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതുവരെ ആരും എത്തിയിട്ടില്ല. സോ ഫ്രണ്ട്സ്, കേട്ടുകൊണ്ടിരിക്കുന്നവർ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്:
2: 0484-242-8101. 0424-242-8101.
1: അപ്പൊ നമുക്ക് ബാഹുബലിയിൽ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ?
2: ബാഹുബലിയിൽ പാട്ടേക്കാം.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: യെസ് ദാ നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിലെ സമയം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഗെയിം ഫ്ലോറിൽ ഇങ്ങനെ നമ്മുടെ 2 എന്ന ഗെയിം ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. 2 ഇങ്ങനെ തൊട്ട് തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അല്ലേ.
1: 2 സ്കോർ.
0: യെസ്, അപ്പോൾ നമുക്ക് അടുത്ത കൗളറിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
2: നമസ്കാരം, ഞാൻ ജഗദംബിക ഹരിദാസ് മായത്തോട്.
0: ആഹാ,
1: എന്തൊക്കെയുണ്ട്? ജഗദംബിക ഹരിദാസ് നല്ല പേരാണല്ലോ.
0: അപ്പോ ഇന്നത്തെ ഗെയിം എന്താന്നറിയാലോ?
2: ഗെയിമൊക്കെ കേട്ടു, ഞാനൊരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ.
2: ഈ നടിമാരുടെ പേര് പറയാൻ
1: പാടില്ല? അത് മാത്രല്ല, മലയാളം തന്നെ വേണമെന്നു ഇല്ല കേട്ടോ, തമിഴോ ഹിന്ദിയോ ഒക്കെ അറിയാമെങ്കിൽ അതും പറയാം.
0: അപ്പൊ നമ്മളിങ്ങനെ നേരത്തെ രണ്ടക്ഷരം കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതാകുമ്പോ കുറച്ചും കൂടി ഈസി ആവും അല്ലേ. അല്ല, അതല്ല തരുന്നത്,
1: വേറൊരു അക്ഷരം തരാം.
0: നമ്മള് ഇപ്പൊ തരുന്ന അക്ഷരം ഏതാണെന്നറിയാമോ? വാ എന്ന അക്ഷരമാണ്.
1: പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല,
0: പറഞ്ഞാലും മതി.
1: ആദ്യത്തെ വരി പറഞ്ഞാലും മതി. ഒരു സിനിമയുടെ പേരുണ്ട്, ഒരു പാട്ട് പറയണം, പിന്നെ ഒരു ആക്ടറുടെ പേര്, ആക്ട്രസോ ആക്ടറോ
0: സ്ഥലപേര്. ഈ പായ്ക്ക് അല്ല, നമുക്ക് ഈ ഒരു അക്ഷരം വായിക്ക, നമുക്ക് വള്ളി പുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് റെഡിയാക്കാം കേട്ടോ, നമുക്ക് തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. അടുത്തത് വേഗം പറഞ്ഞോ.
2: വയനാട്
1: സിനിമ. എന്നാ നടിയുടെയോ നടന്റെയോ പേര്?
0: സിനിമ ഇഷ്ടം പോലെ ഇല്ലേ,
1: സിനിമ ഒന്ന് ആലോചിച്ച് നോക്ക്, കൊറേ ഉണ്ട്. നമുക്ക്
0: സമയമുണ്ട് കേട്ടോ, ഒരു മിനിറ്റ് ആവാൻ ഇനിയും സമയമുണ്ട്. വേഗം പറഞ്ഞോ, വായോ വിയോ വോ ഒക്കെ വെച്ച ആലോചിച്ച് നോക്ക്.
2: വിരുന്നുകാരി.
0: വിരുന്നുകാരി
2: സിനിമ.
0: ആ അടുത്തത് ഇനി എന്താ പറയാനുള്ളത്?
1: ഒരു ആക്ടറുടെ അല്ലെങ്കിൽ ആക്ട്രസിന്റെ പേര്.
2: വിജയ്.
0: ഓക്കെ, അപ്പൊ ഒരു സെറ്റായി, പക്ഷെ ഇതേ നമുക്ക് ഒരു മിനിറ്റും ആയി. ഇതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നോ?
1: കിട്ടണല്ലോ അല്ലെ, സമയത്ത് കിട്ടില്ല അല്ലേ. ഇത് കഴിഞ്ഞ് സമയം കഴിഞ്ഞാ പെട്ടെന്ന് കിട്ടും.
0: ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടാ. അപ്പൊ നന്നായിട്ട് പാടുന്നു തോന്നണല്ലേ. നേരത്തെ വൈക്കത്തെ അഷ്ടമി നാളിലേക്ക് ഇത്തിരി നന്നായിട്ട് പാടിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വിരുന്നുകാരിനെ ഓർത്തെടുത്തത് നന്നായി അല്ലേ. അങ്ങനെ 1969 സിനിമയാണ് ഓർത്തെടുത്ത് പറഞ്ഞത്, അപ്പൊ നല്ല മെമ്മറി പവർ ഉണ്ട്.
1: പഴയ സിനിമകൾ ഇഷ്ടമാണോ?
2: പഴയ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്വാഗതം കൊച്ചിയിലേക്ക് പാട്ട് അയക്കാറുണ്ട്, കേൾക്കാറുണ്ട്.
0: വായിച്ചിഷ്ടം പോലെ പഴയ സിനിമകളുണ്ട് കേട്ടോ. വിരുന്നുണ്ട്.

0: അങ്ങനെ വിരുന്നുകാരിയുണ്ട്, ഇഷ്ടംപോലെ സിനിമകൾ, പഴയ സിനിമകളും പുതിയ സിനിമകളും ഒക്കെ ഉണ്ട്. വൈരമുണ്ട്, അങ്ങനെ കുറെ. ഞാൻ എല്ലാം പറയുന്നില്ല, പിന്നെ അടുത്ത ആൾക്ക് ചിലപ്പോ പറയേണ്ടി വന്നാലോ അല്ലേ. അപ്പൊ എന്തായാലും രണ്ടുപേരും മൂളി തരുന്നുണ്ടോ? വൈക്കത്തെ അഷ്ടമി തന്നെ ആയിക്കോട്ടെ. നിന്ന് പാടിക്കോ,
1: പാടിക്കോളൂ, ഇഷ്ടമുള്ള പാടിക്കോളൂ.
2: വെള്ളോട്ടു വളയിട്ടു കമ്മളിട്ടു വയനാടൻ കുന്നുകൾ റവുക്കയിട്ടു വൈരക്കടുക്കനിട്ടു വാളുമുറയിലിട്ടു വരുമെന്നു പറഞ്ഞവൻ എവിടെ പോയി, കൂടെ വരുമെന്നു പറഞ്ഞവൻ എവിടെ പോയി.
0: എവിടെ പോയത് പുള്ളിക്കാരൻ?
2: യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരുപാട് വർഷമായി.
0: ഓക്കെ, എന്തായാലും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതെ, അതാണ്. അപ്പോ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് ഞങ്ങളും ഈ വാക്കുകൾ തരാണ്. ഓക്കെ, നല്ല സന്തോഷായിട്ടിരിക്കും. നല്ല പാട്ടായിരുന്നു. അതുപോലെ തന്നെ വരികളൊക്കെ ഇത്രയും ഓർത്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് പാടിട്ടോ. ആ ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി. അപ്പൊ ഇനി എവിടെയെങ്കിലൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ പാടണം. വീട്ടില് വീട്ടിൽ ഒഴിവ് സമയം എങ്ങനെയാ ചെലവഴിക്കണേ?
2: ഒഴിവ് സമയം ഞാൻ ഈ റേഡിയോ ആയിട്ടൊക്കെ തന്നെ അങ്ങനെ എങ്ങനെ ഓരോന്നും വിളിച്ചും അങ്ങനെയൊക്കെ ചെലവഴിക്കും. പിന്നെ ഞാൻ ടിവിയിലെ സിനിമ കാണും, യൂട്യൂബില് പഴയ സിനിമ.
1: പഴയ സിനിമ യൂട്യൂബില് കാണും അല്ലേ? അത് എന്തായാലും ഒരു അനുഗ്രഹമാണല്ലേ, പഴയ സിനിമകൾ ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുന്നത്. പണ്ടൊക്കെ നമ്മള് ദൂരദർശനിലൊക്കെ ഇങ്ങനെ വരുന്നത് നോക്കിയിരിക്കണായിരുന്നു. ഇപ്പൊ അത് വേണ്ട, ഇപ്പൊ സുഖമായിട്ട് നമുക്ക്
2: ചെറുപ്പകാലത്തിലേക്ക്
1: ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. അപ്പൊ ഏതായാലും വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ ബൈ.
2: എനിക്ക് കിട്ടിയതിൽ സന്തോഷം.
1: ഞങ്ങൾക്കും. ഓക്കെ, ബൈ
2: ബൈ.
0: അപ്പൊ എന്തായാലും ജഗദമ്മ ചേച്ചി വിളിച്ച് നന്നായിട്ട്, പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട്. ജഗദംബിക നല്ല പേരല്ലേ.
1: അപ്പൊ
0: എന്തായാലും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു സ്കോർ
1: ഗെയിംസ്
0: ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് പറയണം എന്നുള്ളതാണ്.
1: ഒരു മിനിറ്റേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോവാ. അടുത്ത ലെറ്റർ കിട്ടുമെന്നാണെങ്കിൽ അതും സ്പീഡിൽ പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ അങ്ങ് ബ്രേക്ക് ചെയ്യാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കൂ
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ
1: പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
0: ഇന്ന് നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്കും കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സിനും യങ്സ്റ്റേഴ്സിനും മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി ഓൾഡ് ജനറേഷനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നാഷണൽ സൺ ഗ്ലാസ് ഡേ ആണ്.
1: സൺഗ്ലാസ് ഡേ ആയതുകൊണ്ട് ട്രിപ്പ് പോകുന്നവരെ എടുത്ത് പറഞ്ഞതല്ലേ? കാരണം ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മള് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ മെയിൻ ആയിട്ട്

0: ീക്ഷിക്കുന്ന ഒരാളാണ് ഈ സൺഗ്ലാസ്.
1: അതെ അതെ
0: കാരണം സൺഗ്ലാസിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണ്
1: ശരിക്കും
0: നമുക്ക്
1: പറഞ്ഞാൽ ഐ
0: അറിയാമെങ്കിലും
1: പ്രൊട്ടക്ഷൻ തന്നെയാണ്, നമ്മൾ നല്ല പൊരിഞ്ഞ വെയിലത്തൊക്കെ
0: പോകുമ്പോൾ
1: ഐ പ്രൊട്ടക്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട്
0: സൺറൈസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ് ആള് ചെയ്യുന്നത്.
1: നമ്മൾ സെൽഫി എടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോ നമ്മള് എന്താ പറയാ, ഒന്ന്
0: വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോ
1: നമ്മളൊന്ന് തിളങ്ങി നിൽക്കണം അല്ലെ. അതാണ് നമ്മുടെ സൺഗ്ലാസ് വെച്ചിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗം ഈ ഒരു സമയത്ത്.
0: പ്രത്യേകിച്ച് വെച്ചിട്ട് ഒരു ആറ്
1: ഫോട്ടോസ് ഒക്കെ സൂം ചെയ്ത് നോക്കിയാൽ ഓരോ ഫോട്ടോസ് ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, എന്തറിയാ, ഈ ഒരു ക്ലാസ് മുഖങ്ങൾ മാറുന്നുണ്ടാവും, പക്ഷെ ആ
0: ഗ്ലാസ്
1: മാത്രം മാറുന്നുണ്ടാവുന്നില്ല.
0: നമ്മൾ ഇങ്ങനെ കടം പറഞ്ഞു വെക്കുന്ന അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ
1: പണ്ട് കാലത്ത് നമ്മളൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് കോളേജിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പൊക്കെ കുട്ടികളുടെയൊക്കെ എല്ലാവരുടെയും പോക്കറ്റിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ പേരുടെ കയ്യിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ സൺഗ്ലാസ് ഒക്കെ കാണുള്ളൂ. അപ്പൊ അവർ നേടാ ഒന്ന് തരുമോ, അത് ഞാൻ ഒന്ന് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തോട്ടെ.
0: ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ടായിരുന്നു, ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഇത് ഒറ്റ നോട്ടത്തിലെ ബ്രാൻഡഡ് അല്ലെന്ന് അങ്ങനെ മനസ്സിലാവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല, അടുത്ത് കാണുമ്പോഴാണ് ഇത് അതല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നറിയാം. അപ്പൊ അങ്ങനെ നമ്മളെ കയ്യിൽ സൺഗ്ലാസ് ഇല്ലാതിരുന്നവരെ രക്ഷിച്ചിട്ടുള്ള കടക്കാരുണ്ടായിരുന്നു,
1: 100 രൂപയൊക്കെ കൊടുത്ത്
0: വാങ്ങിച്ച് കയ്യിൽ വെക്കും.
1: അതെ, ഇങ്ങനെ സൺഗ്ലാസ് ഉള്ളവൻ ഹീറോ ആയിരുന്ന സമയം. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം അത് ഓർക്കാൻ പറ്റുന്ന സമയമാണ് June 27. പിന്നെ അതുകൂടെ അതെ നമ്മുടെ ഹെലൻ കല്ലറിന്റെ ആണ്,
0: ഹെലൻ കല്ലറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഡെഫ് ബ്ലൈൻഡ് അവയർനെസ് ഡേ ആയിട്ടുകൂടി നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്. കണ്ണു കാണാതിരിക്കുകയും ചെവി കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തി നിർത്തരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടി നൽകുന്നൊരു ദിവസമാണ്. ഹെലൻ കല്ലറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യങ് ഏജ് തൊട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ രണ്ട് കുറവുകൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളേക്കാൾ ഒരു പക്ഷെ ഇതെല്ലാം
1: കയ്യിലുണ്ടായിരിക്കും.
0: ഹെലൻ കല്ലറിനെ വെച്ച് നോക്കുമ്പോൾ അവര് ആ ഒരു കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും, അത് ഞാൻ പറഞ്ഞു നമുക്ക് കുറവുകൾ എന്നത് പറയാൻ പറ്റില്ല, നമ്മളെക്കാളൊക്കെ ഉയർന്ന രീതിയിൽ അവര് വർക്ക് ചെയ്ത് ഹാർഡ് വർക്കിലൂടെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നുള്ളതാണ്.
1: ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കഴിവ് കുറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ചില സമയത്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കഴിവുകളും തികഞ്ഞവരെക്കാൾ അവർ മുന്നിലെത്താറുണ്ട് അല്ലെ.
0: തീർച്ചയായിട്ടും
1: ഹാർഡ് വർക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ
0: കഴിവിനേക്കാൾ
1: കൂടുതൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടോ, അതാണ് ഇപ്പൊ പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആള് ചിലപ്പോൾ അത്രയും ചിലപ്പോൾ ബുദ്ധി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അവൻ ഇച്ചിരി ബുദ്ധി കുറവാണെന്ന് പറഞ്ഞാൽ പോലും ഹാർഡ് വർക്കിംഗിൽ അവൻ കയറി വന്നിട്ടുണ്ടാവും. അതല്ലേ,
0: ആണ്. പക്ഷെ സ്പെഷ്യൽ കിഡ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ഇതുപോലെ നമ്മൾ പറഞ്ഞ ഒരു ഡെഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് എല്ലാം നേടിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സമയത്താണ് നമ്മുടെ കൂടെ സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്, നമ്മളുടെ ഒരു താങ്ങും തണലും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ഹെലൻ കല്ലർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളുണ്ട്, അലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച് എന്നുള്ളത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ സോ ലിറ്റിലാണ്, പക്ഷെ ഒരുമിച്ച് അവരുടെ ഇതുപോലുള്ള കുട്ടികളുടെ കൂടെയായിട്ട് നമുക്കൊരു ഒരു താങ് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ ഇന്ന് ഡെഫ് ബ്ലൈൻഡ് അവയർനെസ് ഡേയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്.
1: തീർച്ചയായിട്ടും അവർക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ട്, അതെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ PSC-യിലായിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ലോ വിഷനും അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആ ഒരു കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ഓരോ ഇത്ര വാക്കൻസീസ് വെച്ച് ചിലപ്പോൾ അതൊന്നും ഫില്ലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളെ തേടിയെടുക്കുക, നമ്മൾ ഇത്ര കുറവുകൾ അന്ന് വിചാരിച്ചിരിക്കുകയെ ചെയ്യരുത്. ഇഷ്ടംപോലെ അവസരങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്, ഈ അവസരങ്ങളെ നമ്മൾ തേടി എടുക്കുക എന്നുള്ളത്
0: കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും അതിരുകളില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ റേഡിയോയിലൂടെ ഇതുപോലുള്ള ആളുകളോട് സംവദിക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത ഒത്തിരി ആളുകൾ
1: നമ്മുടെ കൂട്ടുകാരായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ
0: കോളേഴ്സ് ആയിട്ട് അവർ വരാറുണ്ട്, വിളിച്ച് ശേഷം പറയാറുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ് ഇതിങ്ങനെ കേട്ടിരിക്കാൻ.
1: ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മളൊക്കെ ഹൃദയത്തിൽ പതിച്ചു വെച്ചിട്ടുള്ളവർ അവരൊക്കെ തന്നെയായിരിക്കും അല്ലെ.
0: അപ്പോ
1: എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അവർക്ക് മുന്നിലേക്ക് വരാനുള്ള ഊർജം പത്തിരട്ടി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോ നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മള് ഗെയിം ഫ്ലോർ ക്ലോസ് ചെയ്തിട്ടില്ല, നമ്മുടെ ഗെയിം ഫ്ലോർ ഓപ്പൺ തന്നെയാണ്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, നമ്മുടെ ന്യൂസിന് ശേഷം വിളിക്കുക.

0: 0484228101 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ബേസിക്കലി യുവേഴ്സ്. കൂടെ ഉണ്ട് ഞാൻ ത്രിഷ സന്തോഷ്,
0: ഞാൻ അംബിലിഷിനു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷേൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले सातों स्थान पर भारत टैक्सी पहुंच जाएंगे और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
0: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണെ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള

0: 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
2: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലന്റിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണബ് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്ത മാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്നു വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ

0: ആംഡ് ആൻഡ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഡി എം കെയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് എം ഡി എം കെ പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതുപ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ എം ഡി എം കെക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാടുകടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഈ സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 42 മിനിറ്റും 20 സെക്കൻഡും ആകുമ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ശബ്ദമാണ്. ഞാൻ ത്രിഷ, സന്തോഷാണ് എൻ്റെ കൂടെയുണ്ട്.
1: അംബലീഷിനു.
0: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗെയിം ഫ്ലോറിംഗ് ഇങ്ങനെ ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ നമ്മൾ ന്യൂസ് ഒക്കെ കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ
1: അങ്ങനെ നമ്മുടെ ഗെയിം ഫ്ലോറിൽ വലിയ സ്കോറിലേക്കൊന്നും ആർക്കും എത്താനായിട്ട്
0: പക്ഷേ ഇതെല്ലാം ഏകദേശം എല്ലാവരും
1: അടുത്ത ഒരാൾ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആളെ നമുക്ക് കണക്ട് ചെയ്യാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇത് ആരാണ്? അയാൻ. നേരത്തെ വിളിച്ച അയാനാണോ? അയ്യോ അയാൻ, നമുക്ക് രണ്ടു പ്രാവശ്യം കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഗെയിമിൽ ഒരു പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റുള്ളൂ.

0: ആ ഇപ്പോഴും നടന്നോണ്ടിരിക്കുക. അയാന്റെ സ്കോർ ബ്രേക്ക് ചെയ്യപ്പെട്ടു കേട്ടോ. അയാൻ ഒന്നേ കാലല്ലേ പറഞ്ഞത്, ഇപ്പൊ നമുക്ക് രണ്ടേ കാലൊക്കെ ആയി. അപ്പോ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. ഇതിന്റെ ടൈമിംഗ് 5 മണി മുതൽ 8 മണി വരെയാണ്. എല്ലാ ദിവസവും ഉണ്ട്, വ്യത്യസ്തമായ ഗെയിംസ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇന്നലെ എന്താ കളിച്ചേന്ന് അയാൻ ഇപ്പൊ ഇന്നലെ റേഡിയോ കേട്ടില്ലേ? ഞാനും കേട്ടില്ല ഇന്നലെ റേഡിയോ. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിക്കണേ. ഓക്കെ, പയ്യൻ തന്നെയാണ്
1: വേറെ
0: അടുത്തൊരു നമ്പറ് കണ്ടപ്പോ എന്തായാലും നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ എന്തായാലും അയാൻ എന്നെ ഒരു ക്യൂരിയോസിറ്റി അല്ലെ, എന്റെ സ്കോർ ബ്രേക്ക് ചെയ്യപ്പെട്ടോ.
1: നമ്മൾ ആദ്യം പറഞ്ഞിട്ടാണല്ലോ നമുക്കിത് ആരെങ്കിലും ഇത് ബ്രേക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്കും വിളിക്കാം കേട്ടോ, വിളിച്ചിട്ട് നമുക്ക് ഇനി 8 മണി വരെയാണ് സമയമുള്ളത്. നമ്മുടെ സമയത്തിന് പതുക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിളിച്ചാൽ
0: പെട്ടെന്ന് സിനിമ പേരുകളൊക്കെ അറിയാവുന്ന ആളുകളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ എന്തായാലും വിളിക്കുക, ഫോൺ എടുക്കുക. 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0484242810.

0: കുറെ ആൾക്കാരിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആയാനും ശ്രീഹരിയും ശോഭയും പിന്നെ
1: അഖിലും
0: ജയന്തി,
1: ശോഭന.
0: അതെ ശോഭന, ബാബു, ചേട്ടൻ, അങ്ങനെ അങ്ങനെ കുറേ പേരിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ട് സെറ്റ് പറഞ്ഞാണ് ഹൈ സ്കോറർ ആയത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു എന്തായാലും എല്ലാവരും ഇങ്ങനെ കട്ടക്കട്ട നിൽക്കുന്നത് കൊണ്ട്, അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളത്, ഹൈ സ്കോറർ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു പേരങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഏകദേശം എല്ലാവരെയും തന്നെ നമ്മൾ വിന്നറായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാലും എല്ലാവരും തന്നെ നന്നായിട്ട് കളിച്ചു. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അവർക്കും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പാട്ട് പ്ലേ ചെയ്യുന്നത്.
1: അത് മാത്രമല്ല, നമുക്ക് ഇനി നമ്മുടെ പ്രോഗ്രാംസ് ഒന്നും തീരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട്
0: ഇനി പവർ പ്ലേ ഉണ്ട്, അതിനുശേഷം
1: സാറ്റർഡേ നൈറ്റ് ഫീവർ ഉണ്ട്. അപ്പോ വീക്കെൻഡ് ആണ്,
0: എല്ലാവർക്കും സോങ്സ് കേൾക്കാനുള്ള അവസരമാണ്.
1: അതിനുശേഷം
0: കുറച്ച് കാമാൻ ക്വൈറ്റ് ആയിട്ട് നമുക്ക്
1: പറ്റുന്നതായിട്ടും
0: ഞങ്ങൾ തന്നെ കൂടിയുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. ആകാശവാണി FM റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് ഇത്രയും നേരം നിങ്ങൾക്ക് കൂട്ടായിരുന്നത് ഞങ്ങളാണ്, RJ അംബ്ലിഷിനു
1: ആൻഡ് RJ ദൃശ്യ സന്തോഷ്.

0: This is Akashvani Kochi FM Rainbow 107.5. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉണ്ടോ ഞാൻ ദൃശ്യ സന്തോഷ്, എൻ്റെ കൂടെ ഉണ്ട്.
1: അംബ്ലിഷിനുമാണ് കൂടെ ഉള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ ഗെയിം ഫ്ലോറിൽ ഇങ്ങനെ നമ്മളൊരു കുട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കുറച്ച്

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ഹെലൻ കെല്ലർ ദിനാചരണം സംഘടിപ്പിച്ചു. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് മയക്കുമരുന്ന് വെച്ച് ചികിത്സ നൽകിയ ശേഷം കാട്ടാനയെ കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
0: ന്യൂസ് റെയിൻബോ. ടേൺ അപ്പ് ദി ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്. Power play. And he's got a hat-trick, I'm sure. That's out. Spokes combo. All the sporting action right here on Power Play.

0: യെസ് എല്ലായിടത്തും ഒരേ ഒരേ ഒരു ക്രേസി മാത്രമേ ഉള്ളൂ. അതിപ്പോ 6 വയസ്സുകാരന്റെ അടുത്ത് ചോദിച്ചാൽ, 60 വയസ്സുകാരന്റെ അടുത്ത് ചോദിച്ചാലും ഒരൊറ്റ ക്രേസി. റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി ഇതാ നിങ്ങൾക്കായിട്ട് നമ്മളിവിടെ പതുപോലെ തന്നെ വിസിലടിച്ചുകൊണ്ട് തന്നെ ഏറ്റവും മാക്സിമം എനർജി വെച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സ്വന്തം പവർ പ്ലേ, മറ്റെന്തിനേക്കാളും സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ് കൊണ്ടുവന്ന ഷോ ആണ്. ആൻഡ് വേൾഡ് കപ്പിന്റെ ഒരു താളം അതങ്ങോട്ട് ഏറ്റവും പീക്കിലേക്ക് കൊട്ടിക്കേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ്, സെക്കൻഡ് റൗണ്ട് മത്സരങ്ങളും കഴിഞ്ഞുകൊണ്ട് തേർഡ് റൗണ്ട് മത്സരങ്ങളിലേക്ക് കടന്നിട്ട് ഇനി നോക്കൌട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. ഇനിയാണ് അങ്ങോട്ട് ഉശിരൻ പോരാട്ടങ്ങൾ. എങ്കിൽ പോലും ഈ ഓരോ റൗണ്ട് മത്സരങ്ങളിലും ഓരോ ടീമിന്റെയും മിന്നുന്ന പ്രകടനങ്ങൾ, അതായത് നമ്മൾ നോക്കൌട്ട് മത്സരങ്ങളാണോ ഈ കാണുന്നത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മത്സരങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ നടന്നിട്ടുണ്ട്. സോ ഫിഫ വേൾഡ് കപ്പ് 2026 ഏറ്റവും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഇതുപോലെ ഒരു വേർഷൻ, 48 ടീമുകൾ പങ്കെടുത്തുകൊണ്ടുള്ള നടക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പിൽ, അതുപോലെ തന്നെ USA, മെക്സിക്കോ, കാനഡ ഇവര് 3 പേരാണെങ്കിലും അവരുടെ നാട്ടിലൊരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ ചുമ്മാതെ അങ്ങ് അവിടെ നാട്ടിൽ കളിച്ചങ്ങ് നിൽക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ഹോസ്റ്റ് നേഷൻസ് എല്ലാം തന്നെ അവരുടെ ഒരു കിഡിലൻ പ്ലേ കാഴ്ചവെച്ചിട്ടുള്ള മത്സരങ്ങളാണ് നമുക്ക് നിലവിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. എന്തായാലും നോക്കൌട്ട് റൗണ്ടിലേക്ക് നമ്മളിങ്ങനെ കണ്ണ് നട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക, കാനഡയൊക്കെ തന്നെയായിരിക്കും ആദ്യം നമുക്ക് 29-ാം തീയതി മാച്ചസ് നടക്കാനായിട്ട് പോകുന്ന അവരുടെ മത്സരങ്ങളാണ് ആദ്യം തുടങ്ങുന്നത് നോക്കൌട്ട് റൗണ്ടിൽ. നമുക്ക് എന്തായാലും അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുന്നോടിയായിട്ട് ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി ഒന്നും പറയണ്ടേ?
1: Today's power play highlights.
0: യെസ്, ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന നേരമായിരുന്നു. അതുപോലെ എർലിംഗ് ഹാലൻഡ്, ഇപ്പൊ നമ്മളെ സൂപ്പർ സ്റ്റാർസ് ആരും എടുക്കോട്ടെ, മെസ്സി ആയിക്കോട്ടെ, ഹാലൻഡ് ആയിക്കോട്ടെ, കിലിയൻ എംബ

0: പ്പി ആയിക്കോട്ടെ, ഇന്നലെ ഉസ്മാൻ ഡെംബലയുടെ ഒരു മൂന്ന് ഗോളുകൾ, എണ്ണം പറഞ്ഞ ഒരു മൂന്ന് ഗോളുകൾ, അത് ഹാട്രിക്ക്. നമുക്കറിയാം ഉസ്മാൻ ഡെംബലെ കളിക്കളത്തിൽ അദ്ദേഹം ഉണ്ടാക്കി എടുക്കുന്ന സ്പേസ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. കാരണം ഇന്നലെ നമ്മളും ആ ഒരു കളി കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണ്, അവിടെ ആ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ അത്രയും പേര്, മൂന്ന് നാല് പേര് നിൽക്കുന്ന സമയത്ത് പുള്ളി അവിടെ സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഗോള് ഫിനിഷ് ചെയ്യുന്ന രീതി. അപ്പോൾ തീർച്ചയായിട്ടും ഉസ്മാൻ ഡെംബലെ വെറുതെ അല്ല, അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് ടീമിലും ആ ഒരു സ്ഥാനം പി എസ് ജിയിലാണെങ്കിലും എവിടെയാണെങ്കിൽ പോലും ഇപ്പോൾ അവസാനമായിട്ട് വാലന്റിയർ പുരസ്കാരം ഒക്കെ കൊടുത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. സോ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം മെസ്സി ആണെങ്കിലും ഹാലൻഡ് ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും വിനീഷ്യസ് ജൂനിയർ ആണെങ്കിലും ഇവരെല്ലാം ഗോൾ അടിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ കളിയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വെറുതെ പോസ്റ്റിൽ പോയി നിൽക്കുകയാണ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത് മനുഷ്യ എന്ന് ചോദിച്ച ആരാധകരും വിമർശകരൊക്കെ ഒരുപോലെ ചോദിച്ചപ്പോൾ അതിന് മറുപടി അങ്ങേര് കൈയോടെ അങ്ങ് കൊടുത്തിട്ടുണ്ട്.
1: Cristiano Ronaldo! He's done it again. Cristiano Ronaldo has announced.
0: Yes, Ronaldo! എന്താണ് അപ്പൊ ആ ഒരു ഈ സമയത്ത് നമ്മൾ ഈ ബിഗ് സ്ക്രീനിലൊക്കെ കളി കാണാൻ പോയിരിക്കുമ്പോഴത്തേക്കും പോർച്ചുഗലിന്റെ ഒക്കെ മത്സരങ്ങൾ, ഇപ്പൊ അർജന്റീന മത്സരങ്ങളൊക്കെ ആണെങ്കിലും അവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ചുറ്റും നിറയെ ആളുകൾക്കിടയിൽ അവർ ഗോൾ അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് ഇതൊക്കെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ അത് നാല് വർഷത്തിൽ ഒരിക്കൽ വിരുന്നിനെത്തുന്ന ഒരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാൽപന്തിയുടെ കളിയുടെ ആവേശം ഏറ്റവും ആ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. സോ കഴിഞ്ഞ ആഴ്ച ഞാൻ മെസ്സിയുടെ കാര്യവും അതുപോലെ ഹാലൻഡിന്റെ കാര്യവും എംബാപ്പയുടെ കാര്യമൊക്കെ വളരെ ഇങ്ങനെ നാവിട്ടലച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്ക് ഒരു വിഷമമുണ്ട്. ആ വിഷമമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ആ വിഷമം മാറി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഫിഫ വേൾഡ് കപ്പിന്റെ അപ്ഡേറ്റിന്റെ കൂടെ തന്നെ നമ്മുടെ ഹർമൻ പ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ വനിതാ ടീം ഐ സി സി വിമൻസ് 2020 വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നാളെ വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരമുണ്ട്. സോ നമുക്ക് ഇന്ന് പറയാനുള്ളത് ഫിഫ വേൾഡ് കപ്പിന്റെ അപ്ഡേറ്റ് പ്ലസ് ഐ സി സി വിമൻസ് 2020 വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളായിരിക്കും. ഫോർ ദാറ്റ് ജസ്റ്റ് സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ മ്യൂസിക്കലി യോഴ്സ്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

ആ കശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോരുമ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈസ്റ്റ് ഓർ വെസ്റ്റ് എവിടെ ആയിക്കോട്ടെ, എവിടെയും എപ്പോഴും ആ ഒരു പന്തിന്റെ പുറകെയുള്ള ആ ഒരു പോക്ക് തന്നെയാണ്. ട്രിയാൻഡോയുടെ പുറകെയാണ് ലോകം മുഴുവൻ എസ് ഫിഫ വേൾഡ് കപ്പിന്റെ സ്പെഷ്യൽ എഡീഷനുമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പവർ പ്ലേ ആണ്, നമ്മുടെ ഫിഫ സ്പെഷ്യൽ പവർ പ്ലേ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരങ്ങൾ അപ്രസക്തമല്ല എന്നുള്ളതല്ല, നമുക്ക് കൂടുതലൊരു പ്രയോറിറ്റി ചില സമയത്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരു മാറ്റം വരും എന്ന് കരുതി ബാക്കിയുള്ളത് ഇഷ്ടമല്ല എന്നുള്ളതല്ല, ഇതിനോട് കുറച്ച് കൂടുതൽ സ്നേഹ കൂടുതൽ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഏതായാലും ഇന്ന് എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും നാളെയാണ് എന്നാണ്, നമ്മളുടെ പോയിന്റിൽ അത് നമ്മൾ ഇന്നായാണ്, പക്ഷേ ശരിക്കും നാളെയാണ്. ശരിക്കും വെച്ചാൽ ഇപ്പോഴത്തെ മാച്ചസ് എല്ലാം നടക്കുന്നത് നമുക്കറിയാം, ചില മാച്ചസ് മാത്രം 10:30 നടക്കും രാത്രി. സോ അതുകൊണ്ട് നമുക്ക് ഇന്ന് കാണുന്ന ഒരു ഫീലാണ് നമ്മൾ 12:30 പോയി കണ്ടാലും തോന്നുന്നത്. അപ്പോൾ ഏതായാലും 12:30 2:30 5 മണിക്ക് 7 മണിക്കൊക്കെ ആൾക്കാർ ടോർച്ചൊക്കെ അടിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഈ നാട്ടിൽ. ഇപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം രാത്രി ഏതാണ് പകൽ ഏതാണെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മാച്ചസ് എല്ലാം ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം ഒരു ടീമിനോട് അല്ലെങ്കിൽ 1-2 ടീമുകളോട് സ്പെഷ്യലായിട്ടൊരു അട്രാക്ഷൻ എല്ലാവർക്കും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ഫുട്ബോൾ എന്ന മൊത്തത്തിൽ ആ ഒരു ഗെയിമിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ മാച്ചസും കാണൂ എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 മാസത്തേക്ക് അവരുടെ ആ ഒരു ഉറക്കത്തിന്റെ ഹാബിറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. സോ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. കളി കണ്ടോ പക്ഷെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കളി കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ടിപ്സും ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റുകളിൽ, വെബ്സൈറ്റ് എന്നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളരെ അവൈലബിൾ ആണ്. സോ ഇന്ന് പുലർച്ചെ 2:30 പാനമ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് എല്ലിലെ പോരാട്ടമാണ്. അറ്റ് ദ സെയിം ടൈം തന്നെ 3rd മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒത്തുകളി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിന് ഫേവർ ചെയ്തിട്ട് മറ്റൊരു ടീം ആയിട്ടുള്ള ആ ഒരു ഫേവറിറ്റിസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ടൈമിൽ തന്നെയാണ് 3rd എപ്പോഴും സംഘടിപ്പിക്കുന്നത്, ഗ്രൂപ്പ് സ്റ്റേജിലെ 3rd. അപ്പൊ അതിൽ ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ മത്സരങ്ങളോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോക്കൌട്ട് സ്റ്റേജിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടും. ഇപ്പോൾ കറന്റ്ലി ഒരു 3/4 പിക്ചർ അവിടെ റെഡിയാണ്. നമുക്കറിയാം ആരൊക്കെ തമ്മിലാണ് നോക്കൌട്ട് സ്റ്റേജിൽ, അല്ലെങ്കിൽ 32. സാധാരണ നമുക്കറിയാം വേൾഡ് കപ്പിൽ 32 ടീമുകളാണ് കളിക്കുന്നത് ഇതുവരെയുള്ള ചരിത്രത്തിൽ. ഇത് 48 ടീമുകളാണ് ഇപ്രാവശ്യം കളിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഒക്കെ ഇതിനു മുന്നേയുള്ള വേൾഡ് കപ്പ് 32 ടീമിലാണ് തുടങ്ങുന്നത് തന്നെ. സോ ഇതൊരു അഡീഷണൽ ആയിട്ട് വന്നേക്കുന്ന ഒരു റൗണ്ടാണ് ഈ ഒരു വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 32. അവിടുന്ന് തന്നെ 16, 16, 8, 8, 4, 2, 1 അങ്ങനെ അങ്ങ് പോവുകയാണ്. സോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ വെറുതെ ഒഫീഷ്യലി അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു പാനമ വേഴ്സസ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് എന്തായാലും പാനമിനെ ബീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവിടെ നിൽക്കുന്നില്ല. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ, പക്ഷേ ക്യാബോ വെർദേനെ പോലെയുള്ള ഞങ്ങൾ വെറുതെ വന്നതല്ല എന്ന് പറഞ്ഞ ക്യാബോ വെർദേ, അവർ അൺബീറ്റൺ ആണ്, അവരെ തോറ്റിട്ടേ ഇല്ല. സോ ഏതായാലും ക്യാബോ വെർദേ അവരാണ് നമ്മളെ അതിശയിപ്പിച്ച കുഞ്ഞൻ ടീമുകളിലെ ഏറ്റവും തരംഗമായി മാറി. സോ ക്യാബ് വേർദി ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് അർജന്റീന ആയിട്ടായിരിക്കും അവരുടെ റൗണ്ട് ഓഫ് 32 വരാനായിട്ടുള്ള നോക്കൌട്ട് റൗണ്ടിൽ. അത് കൺഫേംഡ് ആണ്. ജൂലൈ 4 പുലർച്ചെ 3:30 അർജന്റീന ആരാധകർക്ക് വേണ്ടിയാണ് ഈ സ്പെഷ്യലി അപ്ഡേറ്റ് പറയുന്നത്. അർജന്റീന വേഴ്സസ് ക്യാബോ വേർദി. ഞാൻ ക്യാബോ വേർദി ഞാൻ പറഞ്ഞിരുന്നു അവരുടെ ആ നമുക്കറിയാം ഗോളിയുടെ പവർ എന്താണെന്നുള്ളത് ലോകം കണ്ടതാണ്. സോ അവരുടെ ആ ഒരു അൺബീറ്റൺ റൺ തുടരുകയാണ്. അവരെ തോൽക്കാതെ മുന്നേറുക എന്നുള്ള ജയത്തെക്കാൾ ഉപരി അവർ സമനില പിടിച്ചിട്ടാണെങ്കിലും അവരാദ്യമായിട്ട് വരികയാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ന് കളിച്ചിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഡെബ്യൂവിൽ തന്നെ ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയുന്നത്. സോ ഒരു സ്പെഷ്യൽ ഒരു കൺഗ്രാറ്റ്സ് അവർക്ക് അർഹിക്കുന്നുണ്ട്. സോ നമ്മൾ ബാക്ക് ടു നമ്മളുടെ മാച്ചസിലേക്ക് തന്നെ വരേണ്ടതായിട്ടുണ്ട്. സോ ഗ്രൂപ്പ് KL ഈ കാര്യത്തിൽ അതിന്റെ ടോപ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ മാച്ച് കൊണ്ട്

തീരുമാനമാവുകയാണ് ആരൊക്കെ ആണ് ടോപ്പേഴ്സായിട്ട് വരുന്നത്. കാരണം ടോപ്പേഴ്സായിട്ട് വരുന്നവർക്ക് പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. മൂന്നാമത്തെ ബെസ്റ്റ് ടീമുമായിട്ട് അവർക്ക് കളിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും മുകളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. ക്രൊയേഷ്യ ഫേസ് ചെയ്യുന്ന ഘാനയാണ്. ഘാന നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ ഇംഗ്ലണ്ടുമായിട്ട് ഡ്രോലെസ്, അതായത് നമുക്കറിയാം നമുക്കതിനകത്ത് ഗോൾലെസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒരു ഡ്രോ ഉണ്ടാക്കി. സോ ഘാന അവിടെ ഇംഗ്ലണ്ടിനെ തളച്ച ടീമാണ്. സോ ക്രൊയേഷ്യയ്ക്ക് ഇന്നൊരു അഗ്നിപരീക്ഷ തന്നെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. സോ എന്തായാലും ഇംഗ്ലണ്ട് പാനാമയെ തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. സോ സെക്കൻഡ് ഫേസിലേക്കുള്ള പോരാട്ടമായിരിക്കും ഇവിടെ ക്രൊയേഷ്യ വേഴ്സസ് ഘാന നടക്കാൻ പോകുന്നത്. ഇൻ കേസ് അവിടെ ഈ രണ്ട് ടീമിൽ ആരെങ്കിലും ഒരു തോറ്റാ പോലും അവർക്ക് ബെസ്റ്റ് തേർഡ് പ്ലേസ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ അവർ പഞ്ഞം കാണിക്കില്ല. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ 5 മണിക്ക് കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മാച്ച് നടക്കുന്നുണ്ട്. നമുക്കറിയാം ആദ്യ കളിയിൽ നിറം മങ്ങിയതിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചു വന്നിട്ട് ഉസ്ബക്കിസ്ഥാനെതിരെ ഗോളൊക്കെ സ്കോർ ചെയ്ത് രണ്ട് ഗോൾ സ്കോർ ചെയ്ത് പോർച്ചുഗൽ കുറച്ചും കൂടെ ഒരു ഒത്തൊരുമയോട് കളിച്ച കളിയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ കളിയിൽ ഡി ആർ കോങ്കോയായിട്ടുള്ള ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട്, ജയിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം അവര് ഉസ്ബക്കിസ്ഥാനുമായിട്ട് നന്നപോലെ കളിച്ചിട്ട് അതങ്ങ് മാറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പക്ഷേ കൊളംബിയ ലാറ്റിൻ അമേരിക്കയുടെ ഒരു പവർ തന്നെയാണ്. സോ കൊളംബിയ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കപ്പടിക്കാൻ വരെ കെൽപ്പുള്ള ടീമിന്റെ ലിസ്റ്റിലേക്ക് വരണം. ഒരു കാലത്ത് കൊളംബിയ വേൾഡ് കപ്പിൽ ഉണ്ടാക്കിയ ഓളം വളരെ വലുതായിരുന്നു. അതിനുശേഷം അവർക്കൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു. സോ വീണ്ടും കൊളംബിയ കരുത്ത് കാണിക്കുകയാണ്. സോ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം കൊളംബിയ ആയിട്ടുള്ള മാച്ച് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കില്ല, ഒരു കേക്ക് വോക്ക് ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ ഡി ആർ കൊങ്കോയും ഉസ്ബക്കിസ്ഥാനും തന്നെ ഇതേ സമയത്ത് തന്നെ 5 മണിക്ക് തന്നെ കളി നടക്കുന്നുണ്ട്. സോ ഗ്രൂപ്പ് കെയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനായിട്ട് ഇന്നത്തെ മത്സരങ്ങൾ കൊണ്ട് തീരുമാനമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നോക്കൌട്ടിലെ ആ ഒരു റൗണ്ട് ഓഫ് 32 ചിത്രം ഇന്ന് കംപ്ലീറ്റ് തെളിയാനായിട്ട് പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ഇത്ര മാച്ചുകളാണ്. ഏതായാലും പോർച്ചുഗലിന്റെ മാച്ച് കാണാനായിരിക്കും. പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. ഇന്ന് രാവിലെ 5 മണിക്ക് എണീക്കാത്തവര് എണീറ്റിരുന്ന് കണ്ടാൽ പോലും അതിനകത്തൊരു പ്രശ്നമില്ല അവിടെ. ആൻഡ് രാവിലെ നമുക്ക് നേരം വെളുത്ത് ഒന്ന് വന്നു കഴിഞ്ഞാൽ 7:00 ആകുമ്പോഴത്തേക്ക് അൾജീരിയ വേഴ്സസ് ഓസ്ട്രിയ മാച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം 7:30 തന്നെ ആ സമയത്ത് തന്നെയാണ് ജോർദാൻ വേഴ്സസ് അർജന്റീന. സോ ഇവിടെ സംഭവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അർജന്റീനയുടെ കളിയുണ്ട്, പോർച്ചുഗലിന്റെ കളി. രാവിലെ 4:30 അലാറം വെച്ചും എണീറ്റ് കഴിഞ്ഞാൽ പോർച്ചുഗലും കൊളംബിയയും കളിയും കണ്ട്, അത് കഴിഞ്ഞ് അർജന്റീനയുടെയും ജോർദാന്റെയും കളിയും കണ്ട്, അതും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഓഫീസിൽ പോവുക. അപ്പൊ അതാണ് അതിന്റെ ഒരു ഒരു ഒഴുക്ക് അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ഉറക്കവും തടസ്സപ്പെടുന്നില്ല. ഇന്നിപ്പോ എല്ലാവരും പോയിട്ട് ഒരു 10:30 അങ്ങ് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നാളെ എണീറ്റ് അർജന്റീനയും പോർച്ചുഗലിലെ ഒക്കെ കളി കണ്ട് ഇരിക്കാം എന്നുള്ളടത്ത് തന്നെയാണ് അവിടെ ഒരു രസം. ഓക്കെ, അപ്പൊ അതാണല്ലോ വേൾഡ് കപ്പിന്റെ രസം. അങ്ങനെയാണ് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കളികൾ ഇനിയാണ് വരാൻ പോകുന്നത്. നമുക്ക് റൗണ്ട് ഓഫ് 32 കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ ഉണ്ടായ കുറച്ച് റെക്കോർഡ്സിന്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക FM Rainbow. ഇത് പവർ പ്ലേ ആണ്. സ്റ്റേ ട്യൂൺഡ്.

ഗന്ദി ബാത്ത് നഹി ഹേ സർ, ഇവിടെ മൊത്തം ക്രീസി ബാത്താണ്, ഫുട്ബോളിന്റെ ക്രീസി ബാത്തുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ഞാനാണ് മിഥുനാണ്. എഫ് എം റെയിൻബോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പവർ പ്ലേ സ്പോർട്സിനെ ചങ്കലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ എക്സ്ക്ലൂസീവ് കൊണ്ട് നിൽക്കുന്ന ഷോ ആണ്. ആൻഡ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഒരുപോലെ ചങ്കലേറ്റിരിക്കുന്ന ട്രയാൻഡോ പന്താണ്. ആ പന്ത് ഇവിടെ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പുറകെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ റൗണ്ട് ഓഫ് 32 ടീമുകൾ ഇങ്ങനെ പാകപ്പെട്ട് റെഡിയായി. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്, ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ നാളെ രാവിലെയോടുകൂടി തന്നെ ആ ഒരു റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടുന്ന കംപ്ലീറ്റ് ടീമിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഒരു ടീമുകളുടെ ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. സോ കഴിഞ്ഞ ഒരു ആഴ്ച നമ്മൾ എടുത്തു നോക്കി, അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിന്റെ ഈ ഫിഫ വേൾഡ് കപ്പിലെ നമ്മളെ വളരെ ഞെട്ടിച്ച അല്ലെങ്കിൽ മികച്ച ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനം നടത്തിയ ആ കുഞ്ഞൻ രാജ്യം, അതായത് നമ്മളെ പോപ്പുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, നോക്കൌട്ട് സ്റ്റേജിലേക്ക്, ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല അത്, ക്യാബോ വെർദെ. യെസ്, വെറുതെ വന്നവരല്ല ഞങ്ങൾ എന്ന് തെളിയിച്ചു. കാരണം അവരുടെ ആദ്യ കളിയിൽ വെറും ആരെയല്ല, നിസ്സാരക്കാരെയല്ല, സ്പെയിനെ അവർ ഡ്രോയിൽ തളച്ചുകൊണ്ട് അവിടെ ഒസീഞ്ഞ എന്ന ഗോൾ കീപ്പർ, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഒരു 35 വയസ്സ് ഒരു 40 വയസ്സാക്കി ആകുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്ന കാര്യമാണ്, അയ്യോ പ്രായം അങ്ങോട്ട് കടന്നുപോയി ഒരുപാട്, ഇനി അങ്ങോട്ട് കരിയറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ അവിടെ പോയിട്ട് ഓരോ രാവും പകലൊക്കെ ഓരോ ജോലികൾ ചെയ്തിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഗോൾ കീപ്പിംഗ് ഒക്കെ നടത്തി വന്നിട്ട് ഒസീഞ്ഞ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ സ്പെയിനെതിരെ ആ ഗോൾ കീപ്പിംഗിൽ കാഴ്ചവെച്ച പ്രകടനം, നമുക്കറിയാം അവരൊരു ക്ലീൻ ഷീറ്റ് അദ്ദേഹം അവിടെ നേടുകയാണ്, സ്പെയിനെതിരെ ഡ്രോ വരുന്നു. ആൻഡ് ഉറുഗ്വായ്, ഉറുഗ്വായ് നമുക്കറിയാം ലാറ്റിൻ അമേരിക്ക, അവരൊക്കെ തുടക്ക വേൾഡ് കപ്പ് തുടങ്ങിയ കാലം മുതലേയുള്ള ഉറുഗ്വായുടെ ആ ഒരു എക്സലൻസ്, ആ ഫുട്ബോളിലുള്ള കാര്യം നമുക്കറിയുന്നതാണ്. സോ ആ ഒരു കളിയിൽ അവർ 2 ഗോൾ അടിച്ച്, അതിനകത്ത് നമുക്കറിയാം കെവിൻ പീനയാണ് പുള്ളിയാണ് അവരുടെ ആദ്യത്തെ ഗോൾ ഇവർക്ക് വേണ്ടി നേടുന്നത്. സോ അതിന് ഒപ്പം തന്നെ വരേലയുടെ ഗോളും കൂടെ വരുന്നു. അങ്ങനെ 2-2 ഉറുഗ്വായിട്ട് സമനില പിടിക്കുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം ഏറ്റവും ലാസ്റ്റ് ഇപ്പം ഇന്നലെ രാത്രി നമ്മൾ കണ്ടായിരുന്നു, അവിടെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മാച്ചിൽ നമ്മൾ സൗദി അറേബ്യയായിട്ട് ഡ്രോ പിടിക്കുകയാണ്. അപ്പോൾ സൗദിക്ക് അത് ജയിച്ചു കഴിഞ്ഞാൽ സൗദിക്കും കടക്കായിരുന്നു. ഇപ്പം ഇവിടെ സ്പെയിൻ കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലേക്ക് ക്യാബ്

0: വെറുതെ എത്തിച്ചത് അവരുടെ ആ ഒരു ഇച്ഛാശക്തി, അവരുടെ ആ ഒരു ഇത്രയും ചെറിയ ഒരു കൺട്രി വന്നിട്ട് അതും വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് വന്ന് കളിക്കുന്നു, എന്നിട്ട് വന്നിട്ട് അവിടെ തോറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അൺബീറ്റൻ ആയിട്ടുള്ള ഒരു റണ്ണാണ്. നമുക്ക് ഈ ഒരു എപ്പിസോഡ് പവർ പ്ലേ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ ക്യാബോ വെർദേക്ക് വേണ്ടിയിട്ടാണ്. സോ അവരുടെ ആ ഒരു അടുത്ത റൗണ്ട് ഉറപ്പിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീവിസിറ്റ് ചെയ്യാം.
1: Tiny island in the Atlantic and through to the knockout phase of the FIFA World Cup on their World Cup debut.
0: യെസ്, ഡെബ്യൂല് വന്നിട്ട് അത് ഇത്രയും ഒരു ഐലൻഡ് കൺട്രി വന്ന് പെർഫോം ചെയ്ത് നമുക്കറിയാം. ഒരുപാട് ഇപ്പം നമുക്ക് ഡി ആർ കോങ്കോ ആണെങ്കിലും കേബോ വെർദി ആണെങ്കിലും അങ്ങനെ സ്മോൾ ആയിട്ടുള്ള കൺട്രികൾ, കുഞ്ഞം കൺട്രികളുടെ ഒരു പടയോട്ടം. അപ്പോൾ ഇനി അങ്ങോട്ട് ഫിഫ വേൾഡ് കപ്പിൽ ഇതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഇതുപോലെ ഐലൻഡ് കൺട്രീസിൻ്റെ ആണെങ്കിലും ഒരു കിടിലൻ പടയോട്ടം കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി. സോ ആ ഒരു നിമിഷങ്ങൾ, ഇനി അങ്ങോട്ടുള്ള റൗണ്ട് തീ പാർന്ന പോരാട്ടങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ടാവും. ഫോർ ദാറ്റ് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് എഫ് എം റെയിൻബോയിൽ. ഇത് പവർ പ്ലേ.

എസ് ആർ കെ മൂവി റേസിലെ പാട്ട് കഴിഞ്ഞിരിക്കുന്ന നേരമാണ്. പവ്നി പാണ്ഡയുടെ ആ ഒരു വോൾട്ടേജ്, ഇനി ഇതുപോലത്തെ വോൾട്ടേജ് കൂടാൻ പോകുന്നുള്ളത് പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും കാൽപന്ത ആവേശത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹൈ വോൾട്ടേജ് കത്തിക്കേറലാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം റൗണ്ട് ഓഫ് 32 ടീമുകൾ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. സോ നമ്മൾ ഇനി അങ്ങോട്ട് റൗണ്ട് ഓഫ് 32 വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഇനി ഒരു പിഴവുണ്ടെങ്കിൽ നേരെ തിരിച്ച് പെട്ടിയെടുത്ത് വീട്ടിൽ പൊക്കോണം. അതാണ് ഇനിയുള്ള റൗണ്ട്സ്. കാരണം ഇനി അങ്ങോട്ട് ഒരാളെ മുന്നോട്ട് പോകത്തുള്ളൂ. രണ്ട് പേര് വരുന്നു, കൂട്ടിയിടിക്കുന്നു, ഒരാൾ വീട്ടിലേക്ക് പോകുന്നു, ഒരാൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. സോ അതാണ് അങ്ങനെ നമ്മുടെ റൗണ്ട് ഓഫ് 32 ആദ്യത്തെ മത്സരം നടക്കാനായിട്ട് പോകുന്നത് നാളെ ഒന്ന് രാത്രി കഴിഞ്ഞിട്ട് ഒന്ന് പുലർന്നു കഴിഞ്ഞാൽ, അതായത് 12:30. അതായത് ആക്ച്വലി ഒഫീഷ്യലി ഇത് മൺഡേ 12:30 AM എന്ന് പറയാമെങ്കിലും ഇത് ഞായറാഴ്ച രാത്രി, അതായത് നാളെ രാത്രി നമുക്ക് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ മാച്ച് നടക്കാനായിട്ട് പോവാണ്. റൗണ്ട് ഓഫ് 32 മാച്ചാണ്. അതിനുശേഷം ഒരു ദിവസം ഒരു ഗ്യാപ്പ് നമുക്ക് അങ്ങനെ കിട്ടുകയാണ്. 30 പുലർച്ചെ 6:00 ഡച്ച് പട മൊറോക്കോ ആയിട്ട് ഏറ്റുമുട്ടാൻ പോവാണ്. സോ അവിടെ രണ്ട് ബെസ്റ്റ് ടീമുകളിലെ ഒരു ടീം പുറത്തേക്ക് പോകണം. കാരണം ഇവർ രണ്ടുപേർക്കും വേണമെങ്കിൽ സെമിയും ഫൈനലും ഒക്കെ കളിക്കാനുള്ള ആ ഒരു കരുത്തുള്ള ടീമുകളാണ്. നമ്മൾ മൊറോക്കോ ഈ പ്രാവശ്യം ബ്രസീലിനെ തളച്ചുകൊണ്ട് 1-1 തളച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. അതുപോലെ തന്നെ ഡച്ച് പടയാണെങ്കിൽ ആദ്യമായിട്ട് ജപ്പാനുമായിട്ടൊരു സമനില വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ബാക്കിയുള്ള കളികളിൽ അവരുടെ ആ ഒരു ഡച്ച് വീര്യം അവർ പുറത്തെടുത്തു എന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റി. ദെൻ നമുക്ക് അന്നത്തെ ദിവസം തന്നെ, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച തന്നെ പുലർച്ചെ 2:00 നമുക്ക് കാണാനുള്ള മത്സരം എന്ന് പറയുന്നത് ജർമ്മനി വേഴ്സസ് പാരഗ്വേ. യെസ്, അപ്പോൾ അതും ഇവിടെ ജർമ്മനി തുടക്കത്തിൽ ഒരു കത്തിക്കേറലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. 7-1 കുറസാവോ ആയിട്ട് കളിച്ചു. അതിനുശേഷം ഐവറി കോസ്റ്റിനെതിരെ ഒരു ശക്തമായ തിരിച്ചുവരവിലൂടെ ജർമ്മനിയുടെ 2 മത്സരം നമ്മൾ കണ്ടു. 3 മത്സരത്തിൽ ജർമ്മനി ഒന്ന് അലസമായി കളിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്വഡോറിന്റെ ഹൈ പ്രസിംഗ് ഗെയിമിന് മുന്നിൽ ജർമ്മനിക്ക് അവിടെ പിടിച്ചിരിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ജർമ്മനി ഇക്വഡോറിനോട് 2-1 തോറ്റു. അതുകൊണ്ട് തന്നെ ജർമ്മനി ആദ്യമായിട്ടാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിയോട് പരാജയപ്പെടുന്നത്. അല്ലാത്ത കൺട്രീസിന് അടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഒരു ലാറ്റിൻ അമേരിക്കൻ പവറിന് മുമ്പിൽ ജർമ്മനി കീഴടങ്ങി. സോ പക്ഷേ അത് അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ജർമ്മനി അവരുടെ കളി മാറ്റി പിടിക്കാറുണ്ട്. സോ എന്നാലും കഴിഞ്ഞ കളിയിൽ അവർ ഈ പറഞ്ഞ പോലെ കുറച്ച് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇക്വഡോറിന്റെയും മികച്ചൊരു കളിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇക്വഡോർ ആ കളി ജയിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് അവർ ഔട്ടാവുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്ത് അവർ ഈ ജർമ്മനിക്കെതിരെ ജയിച്ചതുകൊണ്ട് തന്നെ അവർ ഇക്വഡോർ അവരുടെ നെക്സ്റ്റ് ഡേയിൽ അവർ ജയിക്കുന്നതിന് പിറ്റേ ദിവസം ആ രാജ്യത്ത് കൺട്രി അവധി അങ്ങോട്ട് കൊടുത്തു. എല്ലാവരും പിള്ളേരോട് നിങ്ങൾ സ്കൂളിൽ പോകണ്ട, നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങൾ വർക്കിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രസിഡന്റ് വരെ ഇടപെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പൊതു അവധി തന്നേക്കാന്ന് പറഞ്ഞു. സോ അതാണ് അവിടെ ഇക്വഡോറിലൊക്കെ ഫുട്ബോളിനോടുള്ള വികാരം എന്താണെന്ന് നമുക്ക് പറയാം. എന്നാലും ജർമ്മനിക്ക് പാരഗ്വേ എന്ന് പറയുന്നത് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ എതിരാളികളും കാര്യങ്ങളും ഒന്നുമല്ല. അവിടെ ഈസി ആയിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഫ്രാൻസിന് കിട്ടിയിരിക്കുന്നു സ്വീഡനെയാണ്. ഫ്രാൻസ് വേഴ്സസ് സ്വീഡനാണ് നടക്കാനായിട്ട് പോകുന്നത്. സ്വീഡനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം അവരുടെ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ച് വന്നു. ഫ്രാൻസ് ആണ് ഈ വേൾഡ് കപ്പിലെ എല്ലാ കളികളിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പതർച്ചയില്ലാതെ വളരെ സിമ്പിളായിട്ട് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് കാണിച്ചുകൊണ്ട് കളിച്ച ഒരു ടീം ഫ്രാൻസ് ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റും. സോ ബെൽജിയത്തിന് കിട്ടുന്നത് ആരാണെന്ന് തീരുമാനമായിട്ടുള്ള അവർ ജൂലൈ 2 ബെൽജിയത്തിന്റെ നോക്കൌട്ട് റൗണ്ട് മത്സരം കിട്ടാനായിട്ട് പോകുന്നത്. അതായത് ബെൽജിയത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ കളി, ഏറ്റവും ലാസ്റ്റ് ദിവസത്തെ കളി ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണം പറഞ്ഞ് ഗോളുകൾ അടിച്ചുകൊണ്ടാണ് അവർ ജയിച്ചത്. ആൻഡ് ഹോസ്റ്റ് നേഷൻ ആയിട്ടുള്ള USA എതിരിടാൻ പോകുന്ന ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയാണ്. സോ അതറിയാം, ബോസ്നിയയും ഈ പ്രാവശ്യം വന്നിട്ട് നല്ല കരുത്ത് കാണിച്ച ടീമായിട്ട് മാറിയതാണ്. സോ USAക്കും ഇവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. സ്പെയിനിലുള്ള ടീമിന്റെ കാര്യം തീരുമാനമായിട്ടില്ല, അത് ഇന്ന് തീരുമാനമാവും. ആൻഡ് ബ്രസീൽ ആരാധകർക്ക് ഒരു ചെറിയൊരു ചങ്കെടുപ്പുണ്ടോ എന്നൊരു ഡൗട്ട് അവിടെയുണ്ട്. കാരണം ഏഷ്യൻ പവർ ഹൗസ് ആയിട്ടുള്ള ജപ്പാനുമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ജപ്പാനെ അങ്ങനെ ചുമ്മാ ഒന്നും മലർത്തിയടിക്കാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിന് ഒരു നല്ലൊരു ചലഞ്ചാണ് റൗണ്ട് ഓഫ് 32 തന്നെ എയർലി സ്റ്റേജിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ജപ്പാനാണെങ്കിൽ ഡച്ചുകാരെയൊക്കെ തളച്ച് എല്ലായിടത്തും തന്നെ അവർ വളരെ സൂപ്പറായിട്ട് തന്നെയാണ് കളിക്കുന്നത് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവിടെ എളുപ്പമല്ല. പക്ഷെ എന്തായാലും നമ്മൾ ഒരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാച്ചായിരിക്കും ബ്രസീൽ വേഴ്സസ് ജപ്പാനായിട്ട് നടക്കാനായിട്ട് പോകുന്നത്. തിങ്കളാഴ്ച തന്നെ 10:30 തന്നെ രാത്രിയിലാണ് ഈ ഒരു മാച്ച് നടക്കാനായിട്ട് പോകുന്നത്, ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. അതായത് ഈ വരുന്ന, അതായത് മറ്റന്നാൾ രാത്രി 10:30. സോ നമുക്ക് കാണാനെല്ലാം വളരെ സിമ്പിളായിരിക്കും അല്ലേ. കാര്യം നമുക്ക് ഉറക്കം കളയേണ്ട കാര്യമില്ല, 10:30 തന്നെ പോയിരുന്നുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും.

30 ജൂണിന് നമുക്ക് കാണാൻ പറ്റുന്നത് നോർവെ വേഴ്സസ് ഐവറി കോസ്റ്റ് ആണ്. അപ്പൊ ഇന്നലെ ഫ്രാൻസും നോർവേയും തമ്മിലുള്ള കളി ഉണ്ടായിരുന്നതിൽ ഫ്രാൻസ് 4-1 ജയിച്ചു. നോർവേ ആണെങ്കിൽ അവരുടെ ഒരു ഹാലൻഡിനെ, സൂപ്പർ സ്റ്റാർ ഹാലൻഡിനെ ഒന്നും ഇറക്കാതെയാണ് കളിപ്പിച്ചത്. സോ അവര് അവരുടെ ശക്തിയൊന്നും അധികം കളയാതെ, അതായത് കൂടുതൽ പരിക്കൊന്നും ഏൽപ്പിക്കാതെ രണ്ടാം നേര ടീമിനെ വെച്ചാണ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഐവറി കോസ്റ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ജർമ്മനി ഐവറി കോസ്റ്റ് തമ്മിലുള്ള കളി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ഐവറി കോസ്റ്റ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വെറുതെയല്ല. സോ അവരുടെ ആ ഒരു കുതിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ നോർവേയെ സംബന്ധിച്ചിടത്തോളം ഹാലൻഡിലായിരിക്കും അവർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത അവിടെ കാണുന്നത്. സോ ഹാലൻഡ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നോർവേക്ക് കാര്യങ്ങൾ ഈസിയാണ്. പക്ഷേ ഐവറി കോസ്റ്റിന്റെ ആ ഒരു കരുത്തുറ്റ നിരയെ എതിരിടാനായിട്ട് നോർവേക്ക് എത്രത്തോളം പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ മെക്സിക്കോയുടെ ഒപ്പോണന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ അർജന്റീനയ്ക്ക് കിട്ടിയിരിക്കുന്ന ക്യാബോ തന്നെയാണ്. അവർ അൺബീറ്റൺ ആയിട്ടുള്ള റണ്ണാണ്. അവർ ഏറ്റവും ഈ വേൾഡ് കപ്പിൽ അതിശയിപ്പിച്ച ഒരു ടീമാണ്. സോ എന്നാലും അർജന്റീന മെസ്സി എന്ന മജീഷ്യൻ അവരുടെ കൂടെയുള്ളത്രം കാലം ഏതൊരു ടീം വന്നാലും ഒന്നും ഇല്ല. പക്ഷേ ക്യാബോ വെറുതേക്ക് അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റിയാൽ അവരുടെ ആ ഒരു ഇനി അങ്ങോട്ട് അവരുടെ പവർ അങ്ങോട്ട് കൂടത്തേയുള്ളൂ. സോ അവരുടെ അൺബീറ്റൻ റൺ തുടരാനായിട്ടും നമ്മളൊരു ആസിയ ഫുട്ബോൾ പ്രേമി എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കും. അതേസമയം തന്നെ ലയണൽ മെസ്സിയുടെ പട മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇവിടെ അതൊരു നല്ല ഒരു മാച്ചായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് നമുക്കറിയാം ഇവിടെ ഈജിപ്ത് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ നോക്കൗട്ട് റൗണ്ട് കടക്കുന്നത്. സോ അത് ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ക്യാബോ വെർദയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവർ ആദ്യമായിട്ട് വന്നു, ഫസ്റ്റ് ടൈം അവർ കടന്നു. അതുപോലെ തന്നെ ഈജിപ്തിന്റെ കാര്യം അതുപോലെയാണ്. അവരും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ ദയർ ഹിസ്റ്ററിയാണ്. കാരണം അവർ 1-1 ഇറാനുമായിട്ട് കഴിഞ്ഞ ദിവസം ഡ്രോ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ക്വാളിഫൈ ചെയ്തേക്കാണ്. അതൊരു ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ആണ് അവരുടെ സ്വന്തം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം. സോ അവരും എന്തായാലും ഇവിടം വരെ എത്തിസ്ഥിതിക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. സോ ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്താണ് നമുക്ക് ജൂലൈ 3 11:30 രാത്രി നടക്കാനായിട്ട് പോകും. സോ മത്സരങ്ങൾ ഞാൻ ടൈമിനേക്കാൾ ഉപരി ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. അർജന്റീനയ്ക്ക് ക്യാബോ വേർദേനെ കിട്ടി. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഫ്രാൻസും സ്വീഡനും ആയിരിക്കും. ജർമ്മനി പാരഗ്വേ ആയിരിക്കും. ആൻഡ് നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോ ആയിരിക്കും. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡയും ആയിരിക്കും എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ 2-3 മണിക്കൂറൊക്കെ നമുക്ക് വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാനുണ്ട്. സോ നാളെ നമ്മൾ ICC വിമൻസ് 2020 വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോവുകയാണ്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ നാളെ രാത്രി 10 മണിക്കാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശ് മത്സരമുണ്ട്. സോ രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് എത്ര റൺ റേറ്റിൽ ജയിക്കണം എന്നുള്ളതൊരു തീരുമാനമാവും. സോ ഓസ്ട്രേലിയ പക്ഷേ ടോപ്പായിട്ട് നിൽക്കുന്ന ടീമാണ്. അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് നോക്കേണ്ട കാര്യമാണ്. സോ ഹർമൻപ്രീത് കൗറിന്റെ ടീമിന് നമ്മൾ ഓൾ ദ വെരി ബെസ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ നാളെ ഓസ്ട്രേലിയനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ സെമി ഫൈനലിലേക്ക് കടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച പവർ പ്ലേയിൽ നിങ്ങളുടെ കൂടെ എത്തുന്നവരെ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നു. ഞാൻ മിഥുൻ. സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: another top performance to be able to win.
1: Later, Colombia and Portugal meet to decide who finishes top of Group K. DR Congo face Uzbekistan, looking to keep alive their hopes of a place in the last 32. For more World Cup news from the BBC, go to bbc.com/football.
2: World Football Update from the BBC.
3: News Rainbow.
4: നമസ്കാരം, വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സേഷേൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മളമായ സ്വീകരണം. സേഷേൽസ് ദേശീയ ദിനത്തിൽ സുവർണ ജൂബിലി ആഘോഷത്തിൽ അദ്ദേഹം വിശിഷ്ട അതിഥിയായിരിക്കും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നാളെ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. കലാകായിക വിനോദങ്ങൾ കുട്ടികളെ സ്ക്രീൻ ടൈമിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. എറണാകുളം പിറവം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് കോടഞ്ചേരി നാരങ്ങാത്തോടിന് സമീപം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കർണാടക സ്വദേശികളായ 2 പേരെ രക്ഷപ്പെടുത്തി. രക്ഷിക്കാനിറങ്ങിയ മലയാളി ടൂർ ഗൈഡിനെ കണ്ടെത്താനായില്ല. തെരച്ചിൽ നാളെ തുടരും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദാനെയും പോർച്ചുഗൽ കൊളംബിയയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
3: ന്യൂസ് റെയിൻബോ.

are listening to Rainbow FM 107.

0: റെയിൻബോ എഫ് എം 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആവുകയാണ്. ഇപ്പോൾ അരികയുടെ നേരമാണ്. അരികിലുണ്ട് ഞങ്ങൾ രണ്ടു പേര്. ഞാൻ ആർ ജെ ദൃശ്യ സന്തോഷ്,
1: ആർ ജെ അംബ്ലീഷിനു.
0: അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു ടോപ്പിക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വിളിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളൊന്നും വിചാരിച്ചിരിക്കാത്തൊരു സമയത്ത് ഒരാൾ ഇങ്ങനെ കടന്നു വരും അല്ലേ.

0: അതേ നമ്മൾക്ക് രക്തബന്ധം കൊണ്ടോ അല്ലെങ്കിൽ വൈകാരികമായ ഏതെങ്കിലും ഒരു ബന്ധം കൊണ്ടോ ഒന്നുമല്ല, നമ്മൾ പോലും നിനച്ചിരിക്കാതെ എവിടെയോ മറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വം പിന്നീട് നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും വലിയ ഒരു ആളായി മാറുക, അല്ലെങ്കിൽ അത്രയും വലിയൊരു സഹായമായിട്ട് നമുക്ക് മാറിയ ഒരു അവസരം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5.
1: അതെ, അപ്പോൾ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളിനായിട്ട്. ആരാണ് ആ ആള് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന്, ആ ആള് കാരണം മാറിയ നിങ്ങളുടെ ആ കഥ എന്താണ്, ഒരു പോസിറ്റീവായിട്ട് ആ ബ്യൂട്ടിഫുള്ളായ രീതിയിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മാറിയത് എന്ന് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ച് പറയും എന്നുള്ള വിശ്വാസത്തോടെ ഇതാ അടുത്തതായിട്ട് നീലത്താമര മൂവിയിലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് വരുന്നത്. എൻജോയ്.

0: പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്, ചില മുഖങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും മായാതെ മറക്കാതെ കൊത്തിയിട്ട് വെച്ചിരിക്കുന്ന മുഖങ്ങൾ. അത് എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. ആ മുഖങ്ങൾ നമുക്ക് ചെയ്തു വെച്ച ആ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതിന് കാരണം. ആ നിമിഷങ്ങളെ ഓർത്തെടുക്കാനാണ് നമ്മളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചത്. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ കൂടെ ഉണ്ടായിരുന്നവരല്ല ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ സഹായത്തിനായിട്ട് എത്തുന്നത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ നമ്മളോട് സംസാരിക്കാം.
1: ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ ബിജു.
0: ബിജു, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ?
2: അങ്ങനെ
0: ആരെങ്കിലും ബിജുവിന്റെ ജീവിതത്തെ?
2: ഞാൻ ബാറിൽ ജോലി ചെയ്യുമ്പോ ഞാൻ അറിയാണ്ട് ഇങ്ങനെ കമ്പനി ആയി, പിന്നെ നഷ്ടപ്പെട്ടു. കസ്റ്റി
0: നഷ്ടപ്പെട്ടു. ഇപ്പോ
2: ഭയങ്കര ഫ്രണ്ട്സായിരുന്നു, ഞങ്ങള് റൂമിലൊക്കെ താമസിച്ചിരുന്നാണ്.
1: ഇപ്പൊ ആളെ കുറിച്ച് അറിവില്ലാന്നാണോ?
2: എന്ത് കസ്റ്റി ഒരു സ്ഥലത്തുണ്ട്,
0: പക്ഷെ ഇപ്പൊ ബന്ധപ്പെടാൻ പറ്റുന്നില്ല.
2: ഞാൻ ജോലി ചെയ്തിരുന്ന കൊറേ വർഷം ഉണ്ടായിരുന്നു ബാറില്.
0: അപ്പൊ ബിജുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം അദ്ദേഹം
2: ഒരു സഹായിയായിരുന്നല്ലോ അങ്ങോട്ട്.
1: എന്താണ് അയാളിൽ നിന്ന് എന്താണ് പഠിച്ചത്? ജീവിതത്തില് പകർത്തിയ ഒരു നല്ലൊരു ലെസൺ എന്താണ്?
2: നല്ലൊരു സ്നേഹബന്ധമായിരുന്നു, നല്ല കമ്പനിയായിരുന്നു.
0: നമ്മുടെ തളർച്ചയിലൊക്കെ താങ്ങായി നിന്നൊരു മനുഷ്യൻ അല്ലേ?
2: എങ്ങനെ?
0: നമ്മുടെ തളർച്ചകളിൽ താങ്ങായിട്ട് നിന്നൊരു മനുഷ്യൻ.
2: അപ്പൊ
0: എന്തായാലും അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും
1: കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത്?
0: വീണ്ടും നമുക്ക് സന്ധിക്കാം, അങ്ങനെ എന്തെങ്കിലും?
2: ഇല്ല.
0: ഓക്കെ, അതാണ് അല്ലേ ബിജുവിന്റെ സ്നേഹം. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
2: തീർച്ചയായിട്ടും.
0: ലക്ഷ്മണരേഖയിലോ?
2: തീർച്ചയായിട്ടും.
0: പക്ഷെ പേരൊന്നും ഓർക്കുമില്ലെങ്കിലും അവര് ചെയ്ത നന്മകളൊക്കെ ഇപ്പോഴും ഓർക്കണ്ടല്ലേ?
2: കച്ചി കേൾക്കണ്ടോന്നറിയാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ബിജുവിന്റെ ശബ്ദം കേൾക്കുമ്പോ ഞങ്ങൾക്കറിയാം ആ ഒരു സ്നേഹം എത്രത്തോളം ആയിരുന്നു എന്ന്. അതിന്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്
2: കേട്ടോ. അപ്പോ സ്നേഹം ഇങ്ങനെ ഓരോരുത്തരുടെ സ്നേഹം കിട്ടുമ്പോ നമ്മത് ഇഷ്ടപ്പെടുവല്ലോ.
0: അതെ അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ സ്നേഹബന്ധം വീണ്ടും എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടുമുട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.
1: പിന്നെ ഇതുപോലുള്ള ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മള് അവര്.
2: എന്റെ
1: പേര് ദൃശ്യ.
0: എന്റെ പേര് അമ്പിളീഷിനു.
1: ഞങ്ങള് രണ്ടുപേരുണ്ട്. ആണോ? എന്നും കേൾക്കൂ. എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ.
2: താങ്ക്
1: യു.
0: അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കൂ. വീണ്ടും ഇനിയും ജീവിതത്തിൽ ഇതുപോലെ നല്ല വ്യക്തിത്വങ്ങളൊക്കെ കണ്ടുമുട്ടട്ടെ കേട്ടോ. അപ്പോ ബിജു പറഞ്ഞത് കറക്റ്റ് ആണല്ലേ? അവന് ആ ഒരു ഹൃദയത്തിന്റെ നന്മ, അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ അല്ലെ. ഇനിയും കൂട്ടുകൂടെ
1: നമുക്കത് കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിച്ചാലും ചിലപ്പോ പറ്റണമെന്നില്ല. നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോ അവരിതുപോലെ അകന്നകന്ന് പോകുന്ന കാര്യങ്ങളുണ്ടാകും. നല്ല ബന്ധങ്ങൾ ഉണ്ടാകും, നല്ല വ്യക്തികൾ

0: ഉണ്ടാകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നല്ല നല്ല ഓർമ്മകളും നമുക്ക് സമ്മാനിച്ച് എങ്ങുന്നോ വന്ന് എങ്ങോട്ടോ പോയ ആളുകൾ നമ്മൾ പറയില്ലേ,
1: തീർച്ചയായിട്ടും. പക്ഷേ
0: അതുപോലെയുള്ള ആളുകൾ
1: ഇപ്പം പറഞ്ഞതുപോലെ പേര് പോലും ഓർമ്മയില്ലെങ്കിലും അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴും
0: തീർച്ചയായിട്ടും
1: നമ്മുടെ
0: അത്
1: മനസ്സിലുണ്ടാവും
0: ഒരിക്കലും
1: അല്ലേ.
0: നമ്മുടെ ജീവിതത്തിൽ പോവില്ലല്ലോ, അവർ ആ
1: അപ്പോൾ
0: തന്നെ ഒരു ഇമ്പാക്ട് അങ്ങനെ തന്നെ
1: യെസ്
0: ഉണ്ടാകുമെന്നും.
1: ഇതുപോലുള്ള ഒരുപാട് ഓർമ്മകളുള്ള ആളുകളായിരിക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801.

0: നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി വന്ന നമ്മുടെ ആ നമ്മുടെ ജീവിതം മാറ്റിമറിച്ച ആ സുഹൃത്തിൻ്റെ കഥ പറയാനായിട്ട് നമ്മളിലേക്ക് അടുത്ത ആളെത്തുന്നു. ഹലോ
1: ഹലോ
2: ഹലോ, ഇതാരാണ്?
1: ഹലോ, എന്റെ പേര് സുസിലി എന്നാണ്. ഞാൻ കൂട്ടിക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
2: പറയോ.
1: ഇത് രണ്ട് കാലിനും തളർച്ചയായിട്ടുള്ള ഒരാളാണ്. ഹലോ,
0: അപ്പൊ ആരായിരുന്നു സുസിലിയുടെ ആ ഒരു?
1: എനിക്ക് രണ്ട് കാലും തളർന്ന് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ഒരു ദിവസം ഞാൻ മുറ്റത്ത് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നു. അമ്മച്ചി നല്ല ഒരു 10-50 വയസ്സോളം ഉണ്ട്. ഒരു എന്നെ കാണാൻ

0: സാധന സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളും കഴിക്കാനുള്ളതും അല്ലാത്തതും ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളും ഒക്കെ അവർ രണ്ട് കയ്യിൽ നിറച്ച് സാധനങ്ങളും ഒക്കെ
1: ആയിട്ട്
0: സുപ്രഭാതത്തിൽ അവർ വന്നു. അവർ വന്നപ്പോ തന്നെ എന്നോട് ചോദിച്ചു പേര് സുസിലി എന്നാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അവരിങ്ങനെ വന്നു, പിന്നെ ഞാൻ അവരെ ഇങ്ങനെ എനിക്ക് പരിചയമില്ലാത്തോണ്ട് സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോ അവര് പിന്നെ എന്നോട് സുസിലി എന്നാണോ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അണ്ണ എനിക്ക് തെറ്റിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം ഒക്കെ എടുത്തോണ്ട് അകത്തു കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അകത്തു കൊണ്ട് വെക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് നടക്കാനൊന്നും മേലാതിരിക്കുവാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അമ്മച്ചി അന്നേരം പറഞ്ഞു എന്നാ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വർത്തമാനം പറയാന്ന് പറഞ്ഞു. ഒരു കസേര മുറിക്കകത്തൊന്ന് എടുത്തോണ്ട് വന്ന് എന്റെ ഒപ്പിയിരുന്ന് ഞങ്ങൾ തമ്മി വർത്തമാനം പറഞ്ഞ് അന്ന് വന്നു പോയി. ഈ പുള്ളിക്കാരി വന്നിട്ട് പോയി പുറകിന്. പിന്നെ ഇന്ന് വരെ അവരെ കാണാനും പറ്റിയിട്ടില്ല, അവരെ അവരുടെ നമ്പറും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അത്ഭുതം പോലെ ഇന്നും തോന്നിയിട്ടുള്ളത്.
1: ഇങ്ങനെ
0: ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ ഇന്ന് വരെ പിന്നീട് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ആര് പറഞ്ഞിട്ട് വന്നാണെന്നോ എനിക്കതൊന്നും അറിയത്തില്ല. പുള്ളിക്കാരി എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന എന്തോ പറ്റിയതാണെല്ലാം ചോദിക്കുകയും ചെയ്തു. അതിങ്ങനെ ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: ഏതോ ഒരു അദൃശ്യമായ ദൈവത്തിന്റെ കൈകൾ അല്ലേ.
0: അമ്മച്ചി അമ്മച്ചിയുടെ ഒരു 19 വയസ്സ് കാണും.
1: അപ്പൊ അത് ശരിക്കും ഇപ്പോഴും ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണ് അല്ലേ.
0: അല്ല അത് എനിക്ക് ഒരു മറക്കാനാവാത്തൊരു
1: ആ അമ്മയുടെ പേരെന്തെങ്കിലും പറഞ്ഞിരുന്നോ?
0: ഒരു സമയത്താണ് ഇതുപോലെ ഒരു അതിഥി വരുന്ന പോലെ വരുന്നത്. അത് അവര് വഴി ചോദിച്ചു, ഓരോ വഴി ഓരോരുത്തരോടും വഴി ചോദിച്ചത് വെച്ചത്. പക്ഷെ ഞാൻ താമസിക്കുന്നതോടെ ഒരു ഒരു ഒരു ആൾ താമസം ഒന്നും കുറവുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾക്ക് ഇവിടെ വലിയ അയൽവക്കം ഒന്നും ഇല്ലാത്ത
1: സ്ഥലമാണ്.
0: പക്ഷെ അവിടെ വരെ ഈ അമ്മച്ചി വന്നത് ഒരു ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ ആ പുള്ളിക്കാരിയെ പറ്റി ഒരു വിവരവും
1: ഇല്ല. അപ്പൊ എന്തായാലും ഈശ്വരന്റെ സാന്നിധ്യം നമ്മള് പല രീതിയിലും തൊട്ടറിയുമല്ലോ.
0: കണ്ടാ എനിക്ക് അറിയാം.
2: അവര് പേരൊന്നും പറഞ്ഞത് ഓർമ്മയില്ല അല്ലേ.
0: ഇല്ല പേര് പേര് പേര് പറഞ്ഞ പേര് പറഞ്ഞായിരുന്നു എന്നോട്. ഞാൻ മറന്നു
2: അത് മറന്നുപോയി. സാരമില്ല, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും
0: ഉണ്ടാവും. അതൊരു ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പിന്നീടൊന്ന് കാണാനും പറ്റിയിട്ടില്ല.
1: ഓക്കെ, അപ്പൊ എന്തായാലും സിസ്ലി ഒരുപാട് സന്തോഷം വിളിച്ചതിൽ കേട്ടോ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോ ദൈവത്തിന്റെ സ്പർശം എവിടേക്കോ നമ്മളെ പല രീതിയിലായിരിക്കുമല്ലോ അല്ലെ. അപ്പോ ആ ഒരു സ്പർശമായിരിക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ സിസിലിയാണ് വിളിച്ചത്. ആരോ എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ ആവശ്യതയുള്ള ഒരു സമയത്ത് ഒരു ചിലപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ തന്ന ഒരു പേനയുടെ രൂപത്തിലായിരിക്കും അല്ലേ.
2: തീർച്ചയായിട്ടും
1: ഏത് രീതിയിലാണോ നമ്മളിലേക്ക് ഈ അപരിചിതർ കടന്നു വരുന്നത്,
2: നമ്മുടെ
1: ഫീലീത്, അതെ അതെ. ഇപ്പൊ അപരിചിതർ എന്ന് പറയുമ്പോ പല രീതിയിലുള്ളവരുണ്ടാവും. ചിലപ്പോ ചില ആളുകൾ ചിലപ്പോ നമുക്ക് നല്ലതായിരിക്കില്ല ചെയ്യുന്നത്. പക്ഷെ ചിലര് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ലാഭേച്ഛയും ഇല്ലാതെ നമ്മളിലേക്ക് കടന്നു വന്ന് ചെയ്യുന്ന ഒരു കുറച്ച്, അത് നമ്പർ വളരെ കുറവാണെങ്കിലും അല്ലെ. നമ്മള് ചിലപ്പോ ഒരുപാട് പറ്റിക്കുന്നവരായിരിക്കും ചിലപ്പോ കൂടുതല്. പക്ഷെ നമ്മളെ അറിഞ്ഞ് നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് കൂട്ടായിട്ട് മാറാനായിട്ട് വളരെ കുറച്ച് പേർക്ക് കഴിയുള്ളൂ. ആ അവര് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും.
2: എപ്പോഴും നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പൊ നേരത്തെ വിളിച്ച ബിജു പറഞ്ഞ പോലുള്ള കാര്യമാണ്. ഇവര് പിന്നെ നമ്മൾ എത്ര തവണ എത്ര ട്രൈ ചെയ്താലും അവരെ തിരിച്ച് ആ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുവരാൻ, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴാണ് നമ്മൾ ശരിക്കും അവരെ മിസ് ചെയ്യുക. അവര് കടന്നു പോയല്ലോ.
1: ഈ ഒരു സന്ദർഭത്തിലാണ് ചിലപ്പോ നമുക്ക് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് ഈശ്വരന്റെ ഒരു കൈ ആയിട്ടായിരിക്കും അവരെ നമ്മളിലേക്ക് എത്തിയത്. ഈശ്വരൻ തന്നെ ആയിട്ട് നമ്മൾ അവരെ കാണും അല്ലെ.
2: നമുക്ക് നല്ലതാണ്, വേറെ അറിയില്ലല്ലോ. അവരെ വേറെ ബോട്ട്സ് ഒന്നും അറിയില്ല നമുക്ക്.
1: നമ്മുടെ ചന്ദ്രലേഖ മൂവിയിൽ മോഹൻലാല് എന്നോട് മോഹൻലാൽ ചോദിക്കുന്നല്ലേ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോ ആ കണ്ടിട്ടുണ്ട് ഞാൻ, എന്താ വിശന്നപ്പോ ബിരിയാണി മേടിച്ചു തന്ന കോയാക്കന്റെ രൂപത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ.
2: അങ്ങനെ നമ്മൾ കാണുന്നത് ഈശ്വരന്റെ മുഖങ്ങളായിട്ടാണ്.
1: അതെ അതെ.
2: അപ്പോ ഏതായാലും നിങ്ങൾക്ക് ഇതുപോലൊരു

0: ഒരു സ്ട്രേഞ്ചർ നിങ്ങളുടെ ലൈഫിൽ വന്ന് ഒരു വലിയ
1: ഒരു
0: മാറ്റം
1: ഒരു
0: ഉണ്ടാക്കി അങ്ങ് കടന്നു
1: അപരിചിതൻ
0: പോയ,
1: നിങ്ങളിലേക്ക്
0: അതെ, ഒരു
1: കടന്നു വന്നിട്ടുണ്ടെങ്കിൽ,
0: സന്തോഷം തന്ന്
1: കടന്നു
0: സ്നേഹം തന്ന്
1: പോയിട്ടുണ്ടെങ്കിൽ
0: കടന്നു പോയ ഒരാളുണ്ട് എങ്കിൽ നമ്മളെ വിളിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-84-24-28-101. അരികയിൽ, ഇവിടെ അരികെ കൂട്ടായിട്ട് ഞങ്ങളുണ്ട്.
1: അംബ്ലീഷിനു, ദൃശ്യ, സന്തോഷ്.

0: റെയിൻബോ ഫാം കൊച്ചിയിൽ സമയം ദാ 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവുന്ന നേരമാണ്. അരികെയുമായി കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്, എന്നോടൊപ്പം ഉണ്ട്. നമ്മളിങ്ങനെ അപരിചിതരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ?
1: അതെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ അപരിചിതരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അതെ, ഒരു പുതിയ കഥയുമായിട്ട് നമ്മുടെ ലിസ്ണർ ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്? സരസൻ പണവളി. ഓക്കെ, എന്ത് കഥയാണ് പറയാനുള്ളത്?
2: കഥ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഒരു വലിയ കഥ പറയാനുള്ളത്. വലിയ കഥ
0: നമുക്ക് സമയം വളരെ കുറവാണ്.
1: ഹലോ,
2: കഥ പറയാൻ ഒരുപാട്
1: നമുക്ക് നമ്മുടെ പ്രോഗ്രാം കുറച്ച് സമയമുള്ളേ.

0: ആ പറയൂ.
1: ഞാൻ പണ്ടേ ഈ കാര്യപ്പെട്ട് നമ്മള് മത്സ്യത്തൊഴിലാളിയാണ്, മത്സ്യത്തൊഴിലാളി. ഞാൻ മറ്റേ കാര്യപ്പണിക്ക് പോയിട്ട് വെറുതെ ഒരു കിഴക്കി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്.
0: ആ കായൽ പണിക്ക് പോയിട്ട് നീന്തി രക്ഷപ്പെട്ടു, എന്തോ അപകടത്തിൽപ്പെട്ടിട്ട് അല്ലേ? അന്ന് ആരാണ് രക്ഷിച്ചത്?
1: അന്ന് അവിടുത്തെ മറ്റേ നമ്മള് മറ്റേ പനങ്ങാടില്ല, പനങ്ങാട്,
0: ആ
1: ആ പനങ്ങാട് കുമ്പളം അവിടെ വെച്ചൊരു അവസ്ഥപ്പെട്ട് രക്ഷപ്പെട്ടു പോന്നു.
0: അപ്പൊ ആരാ രക്ഷിച്ചത്?
1: അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയ
0: മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷപ്പെടുത്തി. ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞത്? സരസൻ. പാണാവള്ളിയിലുള്ള ആളാണ്. അപ്പൊ എങ്ങനെ പനങ്ങാട് എത്തിപ്പെട്ടു?
1: ഞങ്ങള് മറ്റേ ഈ ഞണ്ടിന്റെ ഞണ്ടും വലയായിട്ട് പോണാണ്,
0: ഓക്കെ ഓക്കെ. ആ അങ്ങനെ വലയായിട്ട് വന്ന സമയത്ത് പനങ്ങാട് വെച്ച് അപകടത്തിൽപ്പെട്ടു. അവിടത്തെ പനങ്ങാടുള്ള മത്സ്യത്തൊഴിലാളികൾ രക്ഷിച്ചു അല്ലേ? ഓക്കെ.
2: അവരെ കുറിച്ചാണോ അപരിചിതരായിട്ടുള്ളത്?
1: തന്നെ
2: അവരാരാണ് എന്താണെന്നൊന്നും അറിയില്ല അല്ലേ? അവരുടെ പേരൊന്നും അറിയില്ല.
0: ഓക്കെ. അവരോട് പിന്നീടൊന്നും നന്ദി പറയാൻ നോക്കിയിട്ട് പക്ഷെ നടന്നില്ല.
1: കാണാൻ പറ്റില്ല.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചിലപ്പോ അവരിൽ ആരെങ്കിലൊക്കെ ഇതുപോലെ കേൾക്കുന്നുണ്ടാവും. അവരോട് ഇപ്പൊ എന്താ പറയാനുള്ളത്?
1: അവര് എന്നെ ഒരുപാട് താങ്ക്സ്, നന്ദിയൊക്കെ പറയാനുണ്ടായിരുന്നു.
0: അതെ. അപ്പൊ എന്തായാലും
2: അവരെ കേൾക്കണുണ്ടാവുമല്ലേ? എന്തായാലും എനിക്ക് തോന്നുന്നു അവരൊക്കെ റേഡിയോ കേൾക്കുന്ന ആളുകളാണ്.
0: അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: ആ അവരിത് കേൾക്കണുണ്ട് എന്ന് വിശ്വസിക്കാം നമുക്ക് കേട്ടോ.
1: പാട്ട് പറയാനുണ്ട്, പാട്ട്
2: പാട്ട്. ആ പെട്ടെന്ന് പഠിക്കോളൂ.
1: പാട്ട് പോകാതെ കരിയിലെ കാറ്റ്.
0: ഓക്കെ. രാപ്പകല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ തൻ്റെ ജീവൻ തന്നെ തിരിച്ചു തന്ന ആളുകളോടുള്ള നന്ദിയാണ് സരസന് പറയാനുണ്ടായിരുന്നത് അല്ലേ? അപ്പം എന്തായാലും വേറെ ഒന്നുമല്ല, ജീവനാണ് തിരിച്ച് കൈ കൊടുത്തത്. വെള്ളത്തിലേക്ക് താന്നു പോകുന്ന സമയത്ത് ഒരു കരമായിട്ടാണ് സരസന്റെ അടുത്തേക്ക്
2: ആ ഒരു സമയത്ത്
0: കുറെ പേരുണ്ടായിരുന്നു പറഞ്ഞത്.
2: ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു
0: ആ നാട്ടുകാരൊന്നും അല്ല, വേറൊരു നാട്ടിൽ നിന്നുള്ള ആളുകളാണ് വന്ന് രക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ
2: ചിലപ്പോൾ മത്സ്യത്തൊഴിലാളിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഫ്ലഡ് വന്ന സമയത്ത് അവരത്രയും കേരളത്തിലുള്ളവരോട് ചേർത്തൊരു സമയവും കൂടിയാണ്.
0: അതെ, തീർച്ചയായിട്ടും. എന്താ പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും അന്ന് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെയായിരുന്നു. നമ്മളീ പോകുന്ന സമയത്തൊക്കെ
2: ഒന്നും നോക്കാതെ,
0: അതെ, വഞ്ചിയൊക്കെ ഊറി കയറ്റിയിട്ട് ഈ പ്രളയമുള്ള സ്ഥലത്തേക്ക് എല്ലാവരും കൂടി കയറി അങ്ങ് പോവുകയാണ്. കാരണം അവർക്കൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അവർ പോകുന്നത്. അപ്പോൾ നമ്മുടെ കളക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ സോൾജിയേഴ്സ് ആണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് അല്ലേ?
2: അതുപോലെ ആരെങ്കിലും നല്ല മനസ്സുള്ളവരായിരിക്കാം ഇപ്പോൾ ഈ ചേട്ടനെയും രക്ഷിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ അവരന്ന് ഈ പറഞ്ഞ പോലെ അവർക്ക് പരസ്പരം പേരുകൾ പറയണമെന്നില്ലല്ലേ, ആരാണ് വിളിച്ച് പറയുന്നത് എന്ന് അറിയില്ലായിരിക്കും. എന്തായാലും ഞങ്ങളും അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളോട് നന്ദി പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങളാണ് അല്ലെ, എനിക്ക് തോന്നുന്നു റേഡിയോ പോലുള്ള ഈ ഒരു മാധ്യമത്തിലൂടെ ആയിരിക്കാം ഇങ്ങനെ എവിടെയാണ് എന്താണെന്ന് അറിയാത്ത ആളുകളോട് നമുക്ക് സംവദിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു മാർഗം. അപ്പൊ നമുക്ക് അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയാലോ?
0: തീർച്ചയായിട്ടും. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി പ്രംബ്രെയിംബോ 107.5 അരികെ.

നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറിയ ആ ഒരു അപരിചിതനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. അരികയിൽ അടുത്ത കോളർ ചേരുന്നു.

0: ഹലോ.
1: ഹലോ,
0: ആ
2: നമസ്കാരം, ഇതാരാണ്?
1: ഓസ്റ്റിനാണ്,
2: ഓസ്റ്റിൻ, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: വരാപ്പുഴ.
0: വരാപ്പുഴ. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഷിഫ്റ്റിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്.
2: എത്ര നാളായിട്ട് നാട്ടിലുണ്ട്?
1: ഇപ്പൊ വന്നിട്ട് ഒരു 8 വർഷത്തോളമായി. അതിനു മുമ്പ് ആദ്യമായിട്ട് എന്റെ ഒരു യാത്രയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ ഫസ്റ്റ് പോയത് ലിബിയ എന്ന സ്ഥലത്തേക്കാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോ

0: അതായത് ഞാൻ ഫസ്റ്റ് പോയത് ലിബിയ എന്ന സ്ഥലത്തേക്ക. അപ്പൊ ആ സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോ അവിടുത്തെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് വിസയുടെ മറ്റുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷെ പ്രോപ്പർ ചാനലായിരുന്നു, കംപ്ലീറ്റ് പ്രോപ്പർ ചാനലാണ് ഞാൻ പോയത്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റിന് എന്തോ എന്റെ ഇതില് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിട്ട് അവരെന്നെ തിരിച്ചു വിട്ടു ലിബിയന്ന് ഇറ്റലി. ഇറ്റലി സ്റ്റേഷനിൽ ഞാൻ പിന്നെ പോകുന്നത് എന്റെ ഫ്ലൈറ്റ് ഇറ്റലി. അപ്പൊ ഇറ്റലിയിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞപ്പോ ഇറ്റലി എത്തി. അപ്പൊ എന്ത് ഒരു എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു, ആ കുട്ടി എന്നോട് പറഞ്ഞ് ഇന്ന ഇന്ന പോലെ ചെയ്തു. ഞാൻ വരെ എന്റെ പ്രോപ്പർ ചാനലാണ്, അപ്പൊ നമ്പറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ആ ഇറ്റലി സ്റ്റേ ചെയ്യണം. അപ്പൊ ഇറ്റലി ഒരു ദിവസം സ്റ്റേ, ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ മോർണിംഗില് എനിക്ക് എംബസിനെ കോണ്ടാക്ട് ചെയ്യാൻ
1: പറ്റും.
0: എനിവേ ഞാൻ തിരിച്ച് അവിടെ എത്തി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പൊ
0: അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, വളരെ വിഷമിച്ച്. കാര്യം നമ്മൾ അന്നത്തെ കാലത്ത് എനിക്കിപ്പോ 67 വയസ്സായി, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ളത് കഥയാണ്, 83, 84 ഇത് കഥയാണ്. അപ്പൊ അദ്ദേഹം എന്റെ പ്രയാസമൊക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല, അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രോബ്ലം. പ്രോബ്ലം എന്നാ ഇതാണ്, അപ്പൊ എന്റെ ഇതിന്റെ അകത്ത് അറ്റസ്റ്റഡ് അല്ല, ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് അല്ല, അതായത് ഏജൻസി ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ അത് അറ്റസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ്, അപ്പൊ അത് കുഴപ്പമില്ല, നമ്മുടെ എംബസിനെ കോണ്ടാക്ട് ചെയ്യുക, അത് ചെയ്ത് കിട്ടും. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് വിസക്ക് വേണ്ടി കുറച്ച് ടൈം കൂടെ എടുക്കും. ബോംബെക്കാരനായിരുന്നു അദ്ദേഹം. അന്ന് എനിക്കൊരു $10 പറ്റുന്ന പൈസ ഇല്ല, പൈസ ഉണ്ടായത് ഞാൻ പോയി
1: അറിയാലോ.
0: തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാക്കും കൂടി ഉണ്ടോ, അതാണ് ഞാൻ ഇന്നും ഓർത്തെടുത്ത് ഇപ്പൊ വിളിക്കാനുള്ള കാരണം.
1: എന്തായിരുന്നു അത്?
0: അദ്ദേഹം $10 കൊണ്ട് തന്നിട്ട് പറഞ്ഞ് താങ്കൾ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആ മൂടൊന്നും അല്ല നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒന്നും മൂടും, അന്ന് $10 ഭയങ്കര വിലയുള്ള സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, ഇല്ല ഇത് കയ്യിലിരിക്കട്ടെ, നമ്മൾ നിർബന്ധിച്ച് $50
1: അന്നത്തെ
0: കാലത്ത് $50 എടുത്ത് എന്റെ കയ്യിൽ തന്നു.
1: അന്ന് ഏകദേശം ഇന്ത്യൻ മണി എത്ര വരും?
0: അന്നത്തെ അന്നുണ്ടെങ്കിൽ ഒരു $45-$50 വരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു താങ്കള് താങ്കളുടെ എന്ത് അഡ്രസ് ഇരിക്കുക, ഞാൻ തിരിച്ച് അടുത്ത് തരാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇരുന്നോട്ടെ, ലോകത്ത് എന്തെങ്കിലും വെച്ച് ഇപ്പോഴൊന്നും നമുക്ക് കാണാം. അദ്ദേഹം ഈ പൈസ തന്നിട്ട് തിരിച്ചു പോയി.
1: അദ്ദേഹത്തെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
0: ഇല്ല, കണ്ടിട്ടില്ല. ഇന്ന് വരെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച്, തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച്. അതോടുകൂടി ഞാൻ ഒരു ജീവിതത്തിന്റെ ഒരു ലെസൺ പഠിച്ച്, ഏത് സമയത്തും എല്ലാവരും സഹായിക്കാനുള്ള ഒരു
2: മനസ്സുണ്ടായി.
0: ലെസൺ പറയാൻ വേണ്ടി മാത്രം
1: ഇന്നും ഓസ്റ്റിന്റെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, അദ്ദേഹത്തോടുള്ള നന്ദി. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഭാഷക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏത് ഭാഷയായിരുന്നു?
0: നോർത്ത് ഇന്ത്യനാണ് അദ്ദേഹം.
1: ബോംബെക്കാരനാണ്. അതെ, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ തിരിച്ചത് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അഡ്രസ്സൊക്കെ തന്നിട്ട് പോകുമായിരുന്നല്ലോ. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ തന്ന ആ ഒരു സ്നേഹത്തെ ഇപ്പോഴും ഓർത്തെടുക്കുകയാണ്. അപ്പൊ സമയക്കുറവ് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമുക്ക് സ്റ്റേഷൻ ക്ലോക്കിൽ 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ ഓസ്റ്റിൻ ആണ് വരാപ്പുഴയിൽ നിന്ന് വിളിച്ചത്. അപ്പോ അദ്ദേഹം എന്താ തന്റെ നാട്ടിലല്ല, വേറെ എവിടേക്കോ ചെന്ന്
2: ആള്,
1: തന്റെ നാട്ടുകാരനല്ല, തന്റെ ഭാഷയിലുള്ള ആളല്ല, തന്റെ വർണ്ണമല്ല, തന്റെ രക്തമല്ല, ഒന്നുമല്ല, പക്ഷെ എവിടെയൊക്കെയോ നിന്ന് നമ്മളെ സഹായിക്കാനായിട്ട് മനസ്സ്
2: കാണിച്ചും. തീർച്ചയായിട്ടും
1: ഇനി ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും ഉറപ്പായിട്ടും.
2: അല്ല, അതെ, ഓസ്റ്റിൻ ഒരു സമയത്ത് അയാളുടെ ഒരു ആവശ്യം വന്നപ്പോ മനസ്സിലായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിലും ഒരു ലൈറ്റ് ആയിട്ട് മാറാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ.
1: അതുതന്നെ
2: ഒരു വലിയ മാറ്റമാണ്. ഇതുപോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അപരിചിതൻ നിങ്ങൾക്കുണ്ടോ എന്നായിരുന്നു ഇന്ന് നമ്മൾ അരികയിലെ.
1: ഒരുപാട് പേരുടെ ജീവിതത്തിലെ നന്മ

0: പകർത്തി ഒരുപാട് പേരെ നമുക്ക്
1: നല്ല മനുഷ്യരെ കുറിച്ച് നമുക്ക് അറിയാൻ
0: നമുക്കറിയാൻ
1: പറ്റി.
0: സാധിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഓസ്റ്റിൻ പറഞ്ഞതുപോലെ ഈ അപരിചിതർ തന്ന ആ ഒരു നല്ല ലെസൺ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. മറ്റൊരാൾ നിങ്ങളുടെ അടുത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായത്തിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൈകളും ഒരു സഹായഹസ്തമായിട്ട് മാറണം എന്നുള്ളതാണ് ഈ ഒരു അരികെ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പം എന്തായാലും ഇന്ന് വിളിച്ച ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടാത്ത കുറേ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം അരികയിൽ നിന്ന് വിട പറയുന്നു ഞങ്ങൾ രണ്ടുപേർ.
1: ഞാൻ ആർജെ ദൃശ്യ സന്തോഷ്,
0: ആർജെ അംബിലീഷിനു. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട്,
1: ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീക്കെൻഡും വിഷ് ചെയ്തുകൊണ്ട്,
0: ടാറ്റ,
1: ബൈ
0: ബൈ,
1: ഗുഡ് നൈറ്റ്.